പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

മറ്റാരുടെയൊക്കെയോ സ്നേഹം കിട്ടുമ്പോഴാണ് സന്തോഷമുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത്തരം വേഴാമ്പലുകളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് സ്നേഹം നൽകാനായി ഒരുങ്ങി നിൽക്കുന്ന കാർമേഘങ്ങളുണ്ട്. വേഴാമ്പലിനിഷ്ടം പേമാരിയാണ്. എന്നാൽ ഒരു തുള്ളിയോ അല്പം ചാറ്റൽ മഴയിലോ നനയിച്ച് ദാഹം പോലും മാറ്റാതെ കാർമേഘം മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തൻ്റെ ദാഹം മാറും എന്ന് വിശ്വസിച്ച് മഴ കാത്തിരിക്കുന്ന മനുഷ്യ വേഴാമ്പലുകളുണ്ട്. സ്വയം മൂല്യമോ സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്തവരാണ് ഇക്കൂട്ടർ. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ടതോ അടിമപ്പെടേണ്ടതോ അല്ല. ആദ്യം സ്വയം സ്നേഹിക്കാം, ബഹുമാനിക്കാം, അംഗീകരിക്കാം.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ സഹപാഠികൾ എന്ന കവിത കേൾക്കാം. ആലാപനം കാവ്യ ഭാസ്കർ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം എന്നിവ കേൾക്കാം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ സൈനിക സേവനാനുഭവങ്ങളുമായി എത്തുന്നു വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞിമായൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കവിത, സഹപാഠികൾ. ആലപിക്കുന്നു കാവ്യ ഭാസ്കർ.

0: ബാലാമണി അമ്മയുടെ സഹപാഠികൾ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് കാവ്യ ഭാസ്കർ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1862 സെപ്റ്റംബർ 17 US ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ദിവസമായി കണക്കാക്കുന്നത്. 1894 ബാറ്റിൽ ഓഫ് യാലു റിവർ പോങ്യോങ് യുദ്ധത്തിൽ ജപ്പാൻ ചൈനയെ തോൽപ്പിച്ചു. 1939 10,000 മീറ്റർ ഓട്ടം 30 മിനിറ്റുകൾക്കുള്ളിൽ അവസാനിപ്പിച്ച് ടൈസ്റ്റോമാക്കി ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. 1953 സയാമീസ് ഇരട്ടകളെ ആദ്യമായി ശസ്ത്രക്രിയ വഴി വേർതിരിച്ചു. 1966 കേരളത്തിൽ ടെലഫോൺ മൊബൈൽ സേവനം ആരംഭിച്ചു. 1978 ഈജിപ്തും ഇസ്രയേലും ക്യാമ്പ് ഡേവിഡ് കരാറിൽ ഒപ്പുവച്ചു. 1982 അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് അരങ്ങേറി.

0: പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഐ കെ കുമാരൻ മാസ്റ്റർ, കർണാടക സംഗീതജ്ഞൻ ലാൽഗുഡി ജയരാമൻ തുടങ്ങിയവരുടെ ജന്മദിനവും അഭിനേതാവായ സുധീർ, കഥകളി നടനായ തകഴി കുട്ടൻപിള്ള തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 17.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ഗാന്ധിജി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനും പെൻഷൻ പദ്ധതിക്കും അടിസ്ഥാനമാക്കുന്ന പരമാവധി ശമ്പള പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. ഇത് 51 ലക്ഷത്തിലധികം ജീവനക്കാരെ കൂടി നിർബന്ധിത EPFO പരിധിക്ക് കീഴിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിശ്വകർമ്മ ദിനമായ ഇന്ന് ഇത് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 2016 സെപ്റ്റംബറിലാണ് പരിധി 15,000 രൂപയാക്കി ഉയർത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിലെ വേതന വളർച്ച, തൊഴിലവസരങ്ങളുടെ വികാസം എന്നിവ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ 25,000 രൂപയാക്കിയത്. പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തോട് PSC ചെയർമാനും അംഗങ്ങളും സഹകരിക്കണമെന്നും അവർക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് പറയാനുള്ള പ്രത്യേക അധികാരം ആർക്കും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നീ ജനപ്രിയ സാമൂഹിക മാധ്യമങ്ങളുടെ മാതൃകമ്പനിയായ മെറ്റയെ ഇടനിലക്കാരായി മാത്രം കാണാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉള്ളടക്കം ഉപയോക്താക്കളിലേക്ക് എത്തേണ്ടത് എങ്ങനെയെന്നതിൽ മെറ്റയുടെ അൽഗുരിതം തീരുമാനമെടുക്കുന്നുണ്ട്. അതിനാൽ സേവനദാതാവ് എന്ന വിഭാഗത്തിലാകും കമ്പനി ഉൾപ്പെടുക. ഇടനിലക്കാർക്കുള്ള നിയമപരിരക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണെന്നും അധികൃതർ വ്യക്തമാക്കി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗിന് ഈ മാസം 22 ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ വിദേശ അക്കൌണ്ടിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ GST ഉദ്യോഗസ്ഥർക്കുണ്ടായത് ഗുരുതര പിഴവെന്ന് പ്രത്യേക അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന SIT ശുപാർശ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ പുതുതായി ചുമതലയേറ്റ ഇൻസ്പെക്ടർമാരുടെ സ്ഥിതി

ദയനീയമെന്ന് റിപ്പോർട്ടുകൾ. 419 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയാണ് SIമാർക്ക് നൽകിയത്. 64 സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ SHOമാരെ തുടരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 203 SHOമാരെ വിവിധ യൂണിറ്റുകളിലേക്ക് മാറ്റിയെങ്കിലും അവർക്ക് ആവശ്യമായ ഓഫീസ് സംവിധാനം ഇനിയും ഒരുക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും കണ്ടെത്തിയ കാര്യങ്ങൾ വിശദീകരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ മോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സേവാ സങ്കല്പ് അഭിയാന് BJP ഇന്ന് തുടക്കം കുറിക്കും. അർജന്റീന ടീം സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദ ഇടപാടിൽ റിപ്പോർട്ടർ കമ്പനി ഉടമ ആൻഡോ അഗസ്റ്റിനെ 1 പ്രതിയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെ 2 പ്രതിയുമാക്കി കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. SIT അംഗം P വിക്രമൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ചതി, വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പും ഉണ്ട്. മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകി സാമ്പത്തിക സ്പോൺസർഷിപ്പ് തട്ടിപ്പ് നടത്തിയ കേസിൽ മിന്നൽ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം കളമശ്ശേരിയിലെ റിപ്പോർട്ടർ TV ആസ്ഥാനത്തും ചാനൽ ഉടമകളിൽ ഒരാളായ ആൻഡോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും വയനാട്ടിലെ കുടുംബ വീട്ടിലും പരിശോധന നടത്തി. ഇന്നലെ പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പൊതുസമൂഹം ഒപ്പം നിൽക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്തെ മൃഗശാല നഗരമധ്യത്തിൽ നിന്ന് കൂടുതൽ വിശാലമായ വനപ്രദേശത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് റൌണ്ട് ടേബിൾ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി തന്റെ ആശയം പങ്കുവച്ചത്. അധ്യാപക നിയമനത്തിനുള്ള നിലവിലെ റാങ്ക് പട്ടികകൾ വീണ്ടും നീട്ടാനുള്ള നീക്കം പുതിയ പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളുടെ നിയമന സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു എന്ന് റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന 17 പട്ടികകൾ 6 മാസത്തേക്ക് നീട്ടാനുള്ള സർക്കാർ ശുപാർശ കഴിഞ്ഞ ദിവസം PSC തള്ളിയിരുന്നു. ഒരേ കാലയളവിൽ അവസാനിക്കുന്ന പട്ടികകളിൽ ചിലത് മാത്രം നീട്ടാൻ നിലവിലെ ചട്ടങ്ങളിൽ വ്യവസ്ഥയില്ലെന്നായിരുന്നു PSCയുടെ നിലപാട്. എങ്കിലും കാലാവധി നീട്ടാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നൈപുണി വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ സ്കിൽ ട്രെയിനിംഗ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ 13 പേർക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിച്ചു. ഇവർക്കുള്ള നിയമന ഉത്തരവുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വിതരണം ചെയ്തു. വിരമിച്ച കപ്പൽ ജീവനക്കാർക്ക് ക്ഷാമാശ്വാസം നൽകാൻ സംസ്ഥാന സർക്കാർ വിവരശേഖരണം നടത്തുന്നു എന്ന തരത്തിൽ ഒരു സംഘടന വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതായി ഓൾ കേരള സീമെന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. പുഴാതി പുല്ലോപ്പിക്കടവ് ലക്ഷം വീട് കോളനിയിലെ K അജിത്കുമാറിനെ മുൻവിരോധം മൂലം കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി CJ ഡെന്നി നാളെ വിധിക്കും. വിസയും പാസ്പോർട്ടുമില്ലാതെ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന 4 ബംഗ്ലാദേശി യുവതികളെ കൂടി ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ഒരു യുവതി പിടിയിലായിരുന്നു. ഇതോടെ 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലാകുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം 5 ആയി. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യുവതികളെ എത്തിക്കാൻ സംസ്ഥാനത്തും പുറത്തും വലിയ ഏജൻസികളുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി. കണ്ണൂരിൽ നിന്ന് 5 ബംഗ്ലാദേശ് യുവതികളെ പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. വർഷങ്ങളായി നിയമന അംഗീകാരം കാത്തുകഴിയുന്ന എയ്ഡഡ് വിദ്യാലയത്തിലെ അധ്യാപകർ കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാരം UP സ്കൂളിലെ 6 അധ്യാപകരാണ് രാവിലെ പ്രതിഷേധവുമായി എത്തിയത്. ഉച്ചയോടെ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ DShinyയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. തലശ്ശേരി എരഞ്ഞോളിപ്പാലത്തിന് സമീപത്തുള്ള ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാണാതായ 4 പെൺകുട്ടികളെ കൊച്ചിയിൽ കണ്ടെത്തി. ഇന്നലെ പുലർച്ചെയാണ് കുട്ടികളെ കാണാതായത്. ബംഗളൂരുവിൽ സ്വത്തുതർക്കത്തെ തുടർന്ന് വിമുക്തഭടനെയും മകളെയും സഹോദരന്മാർ വെട്ടിക്കൊന്നു. കർണാടകത്തിലെ ബെളഗാവിയിലാണ് സംഭവം. വടകരയിൽ KCB യുടെ ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച തോട്ടിയിലെ മൂർച്ചയേറിയ അരിവാൾ കൊണ്ട് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. കൈക്കും വയറിനും

0: മാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി നടത്തിയ പഠന റിപ്പോർട്ടിന്മേൽ 8 മാസമായിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് റിപ്പോർട്ടുകൾ. ബാഗിന്റെ ഭാരം മൂലം കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടും സമിതി വ്യക്തമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടും വിഷയം ഗൗരവത്തിലെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളുകളിൽ ആർത്തവ ശുചിത്വം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിംഗ് പ്രക്രിയ പുരോഗമിക്കുന്നു. ENT വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം കെൻകോൺ 26 എന്ന പേരിൽ 18, 19, 20 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് വിദ്യാർത്ഥികൾക്കായി KSRTC ബസ് സർവീസ് തുടങ്ങി. രാവിലെ 9:15 മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോളേജ് വരെയാണ് സർവീസ്. ചാവശ്ശേരി കൂരൻമുക്കിൽ പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥാപനത്തിൽ തീപിടുത്തം. ഇന്നലെ 2:30 സംഭവം. ഡോക്ടർമാരുടെ ക്ഷാമം കാരണം കിടത്തി ചികിത്സാ പ്രതിസന്ധിയിലായ ഇരിട്ടി താലൂക്ക് ആശുപത്രിക്ക് താൽക്കാലിക ആശ്വാസം. ഇത് സംബന്ധിച്ച് വാർത്തകളും പ്രതിഷേധങ്ങളും ഉയർന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ 5 ഡോക്ടർമാരെ കൂടി നിയമിച്ചു. ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3rd 2020 മത്സരം ഇന്ന്. ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സീസണായുള്ള മത്സരക്രമം പ്രഖ്യാപിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഇരുവിഭാഗങ്ങളിലും വിജയത്തുടക്കം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7225900.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
7: നീ കളിക്കലേ.
6: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
8: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
7: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
8: പോന്നില്ലേ, എന്തിട്ട്?
7: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
8: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നോണ്ടിനല്ലോ. പിന്നെന്നാ?
7: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
8: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
7: എന്ത്?
8: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ഥ പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
7: ശരിക്കോ?
8: ആന്ന്.
1: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്,

0: മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330, 9496974141.
1: സുനിൽ കല്ലൂർ വരികൾ എഴുതി, ജിജോ മനോഹർ സംഗീതം പകർന്ന് ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനം അഖിലാണ്ഠ നായക ആണ്ടവ.

0: പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒ ബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നില്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നില്ലൂന്നി.
2: അച്ഛനെന്നാ എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-22-0163, 7511-11-2140.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
7: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
0: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200+ ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
1: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJP നേതൃത്വത്തിലും ഒരു മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസമായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കാ ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിലെത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തൈ നടീലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ്, രാമകഥ, എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര

0: സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മ ദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മ ദേവക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളുണ്ടാകും. VSS സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹ നിമജ്ജനം നടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
1: കായിക രംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫിക്കേഷനോട് കൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിംഗ് ഏരിയകളും ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും 2 ദിശകളിൽ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൌകര്യവും 2 ഹൈ ജംപ് ഏരിയകളും സുരക്ഷാ ഗേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോർട്ട് പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
0: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് M. ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാസംഘം

0: അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം യശോഭൂമി ഇത്യത്ര ഐഷമഹ സെമിക്കോൺ ഇന്ത്യ ഇത്യസ്യ ഉദ്ഘാടനം കരിഷ്യതി. അസ്മിന് അവസരെ പ്രധാനമന്ത്രി ഉപസ്ഥിതാൻ ജനാൻ അപി സംബോധയിഷ്യതി. ത്രിദിവസീയസ്യ സമ്മേളനസ്യ പ്രദർശന്യാഹ ച ആയോജനം സിലിക്കോൺ ടു സിസ്റ്റം ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം ഇത്യസ്മിൻ വിഷയേ ഭവിഷ്യതി. അസ്മിൻ സമ്മേളനെ അർദ്ധചാലക വിദ്യുത് പ്രൌദ്യോഗികീ മൂല്യശൃംഖലയാ സംബദ്ധാ വൈശ്വികാ ഭാരതീയാശ്ച ഉദ്യോഗാ നീതിനിർമാതാര നിവേശകാ അനുസന്ധാനകർത്താര നവോദ്യമാ ശൈക്ഷണിക സംസ്ഥാ ഛാത്രാശ്ച ഏകത്രിതാ ഭവിഷ്യന്തി. ഉദ്ഘാടനാത് പൂർവം പ്രധാനമന്ത്രി ഹ്യഃ നവദില്യാം പ്രമുഖൈഃ വൈശ്വിക മുഖ്യ കാര്യപാലകൈഃ സഹ അർദ്ധചാലക സംബന്ധസ്യ വിശിഷ്ടോപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. ശ്രീമോദി ഭാരതസ്യ അർദ്ധചാലക ക്ഷേത്രസ്യ സുദൃഢീകരണായ പ്രശാസനസ്യ ഉദ്യോഗക്ഷേത്രസ്യ ച മധ്യേ ഘനിഷ്ഠ സഹകാര്യസ്യ ആവശ്യകതയൈ ബലം പ്രദത്തവാൻ. ഭാജ്പേതി ദലം പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ജന്മദിവസസ്യോപലക്ഷ്യേ അദ്യ ആരഭ്യ മാസൈകപര്യന്തം രാഷ്ട്രവ്യാപി സേവാസങ്കല്പ അഭിയാനം ആയോജയിഷ്യതി. അസ്യ അഭിയാനസ്യ കേന്ദ്രേ ജനസേവായാം പ്രധാനമന്ത്രിണഃ പ്രതിബദ്ധതയാഃ പ്രകാശനം തഥാ വിശേഷതഃ യുവജനാനാം സേവാകാര്യേഷു പ്രവൃത്യർത്ഥം പ്രോത്സാഹനം ഭവിഷ്യതി. അനേന അഭിയാനേന ഗുജറാത്ത് രാജ്യസ്യ മുഖ്യമന്ത്രിരൂപേണ ശ്രീമോദിനഃ ഏകാധിക ദ്വിസഹസ്രതമസ്യ വർഷസ്യ അക്ടൂബര മാസസ്യ സപ്തമേ ദിനാങ്കേ ശപഥഗ്രഹണസ്യ പഞ്ചവിംശതി വർഷ പൂർത്തിരപി സ്മരിഷ്യതേ. പ്രധാനമന്ത്രിണഃ ജന്മദിവസഃ അദ്യ സേവാദിവസരൂപേണ ആചരിഷ്യതേ തഥാ ദേശസ്യ വിഭിന്നേഷു ഭാഗേഷു രക്തദാനശിബിരാണി ആയോജയിഷ്യന്തേ. അദ്യ സായങ്കാലേ ആശീർവാദ് കാ ദിയ ഇതി കാര്യക്രമമപി ആയോജയിഷ്യതേ. അസ്മിൻ കാര്യക്രമേ പരിവാരാഃ പ്രധാനമന്ത്രിണഃ പഞ്ചവിംശതി വർഷീയ ജനസേവായൈ കൃതജ്ഞതാം പ്രകടയന്തഃ ദീപാഃ പ്രജ്വാലയിഷ്യന്തേ. അദ്യ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയാഃ ത്രിവർഷാഃ പൂരിതാഃ. അസ്യാഃ യോജനായാഃ അന്തർഗതം ത്രിംശല്ലക്ഷലാഭാർത്ഥിനാം പഞ്ചീകരണേന മഹത്വപൂർണം സോപാനം അധിഗതമസ്തി. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ത്രയോവിംശത്യധികദ്വിസഹസ്രതമെ വർഷേ അസ്യാഃ യോജനായാഃ ശുഭാരംഭഃ കൃതഃ ആസീത്. അസ്യാഃ യോജനായാഃ ഉദ്ദേശ്യം അഷ്ടാദശസു നിർദിഷ്ടേഷു പാരമ്പരിക

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്.

0: മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ, എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ജില്ലാ സിവിൽ സർവീസ് കായികമേള ഈ മാസം 22-23 ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. പൂരിപ്പിച്ച എൻട്രി ഫോമുകൾ ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തി ഈ മാസം 19-ാം തീയതിക്കകം ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 200 രൂപ. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0479-772-700-485, അല്ലെങ്കിൽ 9447-077-4-74. കണ്ണൂർ ജില്ലാ ടെന്നീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 5 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ടെന്നീസ് പരിശീലന ക്യാമ്പ് നടത്തുന്നു. മുതിർന്നവർക്ക് പ്രത്യേക പരിശീലനവും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9847-329-799. നമ്പർ ഒരിക്കൽ കൂടി 9847-329-799. തലശ്ശേരി താലൂക്കിലെ പാതിരിയാട് വില്ലേജിൽപ്പെട്ട കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റുമാരെ നിയമിക്കുന്നു. അപേക്ഷ ഈ മാസം 28-ാം തീയതിക്ക് മുൻപ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോറം ഓഫീസിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 0490-2-321-818 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0490-2-321-818. കാരക്കുണ്ട് MM നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BCOM കോ ഓപ്പറേഷൻ പ്രോഗ്രാമിൽ സീറ്റുകൾ ഒഴിവുണ്ട്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0462-222-243, അല്ലെങ്കിൽ 0462-222-244. ഇരിട്ടി നളന്ദ കലാസാഹിത്യവേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല കവിത കരോക്കെ ഗാനാലാപന മത്സരം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. കലാസാഹിത്യരംഗത്തെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സരം. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ നാളേക്കകം പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85471-818-83. മറ്റൊരു നമ്പർ 7306-41-17-07. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ പട്ടുവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST സോഷ്യൽ സയൻസ് ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ് അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 83-01-91-18-46 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാവുംപടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കെമിസ്ട്രി ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. തളിപ്പറമ്പ് തൃച്ചംബരം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നൃത്ത സംഗീത കലാപരിപാടികൾ സമർപ്പണമായി നടത്താൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് 9446-68-13-44, അല്ലെങ്കിൽ 9744-25-83-22 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ധർമ്മശാല കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ഗാനസായാഹ്നം എന്ന പേരിൽ പരിപാടി ഒരുക്കുന്നു. സ്റ്റഡി സർക്കിൾ മന്ദിരത്തിലോ അംഗങ്ങളുടെ ഗൃഹാങ്കണങ്ങളിലോ കരോക്കെ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും. ആദ്യ ഗാനസായാഹ്നം ഈ മാസം 20-ാം തീയതി വൈകിട്ട്.

0: 3 മണിക്ക് യുക്തിമന്ദിരത്തിൽ ഗാനരചയിതാവ് കനകരാജൻ പറശ്ശിനിക്കടവ് ഉദ്ഘാടനം ചെയ്യും. ഫോൺ 9496783271. നമ്പർ ഒരിക്കൽ കൂടി 9496783271. കാടാച്ചിറ കടമ്പൂർ വലിയ മുറ്റം ദേവീക്ഷേത്രത്തിൽ ഇന്ന് സംക്രമ പൂജയും ഭഗവതിയുടെ കലശത്തിറയും നടക്കും. കൂടാതെ പ്രസാദ സദ്യയും ഉണ്ടാകും. പെരളശ്ശേരി കോട്ടം തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ കന്നിമാസ സംക്രമ പൂജ ഇന്ന് നടക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
8: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
7: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
8: യെസ്
7: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
8: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
7: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
8: 9447-371-836,
7: 8078-502-836.
9: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
10: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞുമായൻ അവർഗൾ 20 വർഷക്കാലത്തെ തൻ്റെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുന്നു.
1: ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് അനുഭവം പങ്കുവെക്കുന്നത് ശ്രീ കുഞ്ഞുമായൻ സാറാണ്. AMC-യിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രവേശന കാലഘട്ടത്തെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ?
2: സർവീസിൻ്റെ ഒരു അബൌട്ട് 6 മന്ത്സ് ബേസിക് ആയിരുന്നു, ബേസിക് ട്രെയിനിങ്, ബിക്കോസ് ഗ്രൗണ്ട് ബേസിക് ട്രെയിനിങ്. പിന്നെ അബൌട്ട് 3.5 ഇയേഴ്സ് ടെക്നിക്കൽ കോഴ്സ് നഴ്സിംഗ്. പിന്നെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിരുന്നെങ്കിൽ അത് ഫാർമസി, സം ലൈക്ക് ദാറ്റ്, തിയേറ്റർ ടെക്നീഷ്യൻ, തിയേറ്റർ അസിസ്റ്റൻസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്സ് MH പഞ്ചവടി, മധ്യപ്രദേശ്, ഈ സമ്മർ ക്യാപിറ്റൽ ഓഫ് ദി മധ്യപ്രദേശ്, പഞ്ചവടി. വളരെ നല്ല ലൈഫായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്, തന്നെ എൻജോയ്ഡ് ലൈഫായിരുന്നു, ബിക്കോസ് സ്മോൾ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം മിലിറ്ററിയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ്സ് എയർഫോഴ്സ്, നേവി ആൻഡ് ആർമി, ദേ ആർ ഓൾ ദിസ് തിങ് മിക്സഡ് ദിസ്. അത് ഈ ലോക നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റൽസാണ്. മിലിറ്ററി ഹോസ്പിറ്റലിലെ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് പൊതുവേ നമ്മളിപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ബിക്കോസ് അത്രയും സ്ട്രിക്റ്റാണ്, അത്രയും സിസ്റ്റമെറ്റിക്കാണ്. വിത്ത് ഫുഡ്, എവറിതിങ്, എവറി അറേഞ്ച്മെൻറ്റ് ഇസ് ദർ, എസ്പെഷ്യലി വാർ ടൈം. നിങ്ങൾക്കറിയാം വാർ ടൈമിലെ അവസ്ഥ. ഞാൻ 71 or 72 വാർ, ചില നമ്മളെ ബംഗ്ലാദേശ് ഉണ്ടായ ആ വാറുണ്ടല്ലോ, ആ വാറിൽ ഞാൻ MH മിലിറ്ററി ഹോസ്പിറ്റൽ ജലന്ധറിലായിരുന്നു. മിലിറ്ററി ഹോസ്പിറ്റൽ ജലന്ധർ ഞാൻ അബൌട്ട് 10 or 12 ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, മിലിറ്ററി ഹോസ്പിറ്റൽ. മിക്ക 3 ഇയേഴ്സ് കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും. എസ്പെഷ്യലി എനിക്ക് പിന്നെ ആ ഫസ്റ്റ് വാറുണ്ടല്ലോ നമ്മളെ 65 വാറ്, ദാറ്റ് ടൈം ഞാൻ ട്രെയിനി ആയിരുന്നു, ബിക്കോസ് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങളെങ്ങനെ ട്രെയിനിങ്ങിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ഈ ദിസ് വാറിൽ, ഇത് ഈ ബംഗ്ലാദേശ് വാർ 71-ൽ, ഇത് MH മിലിറ്ററി ഹോസ്പിറ്റൽ ജലന്ധറിലായിരുന്നു, എസ് എ സ്റ്റാഫ്. അത് വലിയൊരു അനുഭവങ്ങളായിരുന്നു, ബിക്കോസ് വാർ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഇപ്പം എന്താ പറയുക?
1: യുദ്ധത്തെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണല്ലോ നമ്മുടെ ശ്രോതാക്കൾക്ക്.
2: അതെ, ഈ വാർ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് കുറച്ച് വളരെ വിഷമമുള്ളൊരു സംഗതിയാണ്. പക്ഷേ എനിവേ, ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, തിയേറ്റർ സ്റ്റാഫ് വിൽ സ്റ്റേ ഇൻ തിയേറ്റർ ഓൺലി, ലാബ് സ്റ്റാഫ് ലാബിൽ തന്നെ നിൽക്കണം, നിങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടുപോകാൻ പാടില്ല. ഏത് സൈറം മുങ്ങിയാൽ, ആര് എവിടെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും അവിടെ നിന്ന് അവസരം, ഹോസ്പിറ്റലിൽ വിട്ടി നമുക്ക് പോകുമ്പോൾ അബൌട്ട് 3 മന്ത്സ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സർവീസ്. പകലില്ല, രാത്രിയില്ല, ചെറിയ ഭക്ഷണം, ഓരോരുത്തരും കിട്ടുന്ന സമയത്ത് ഉറക്കം. എങ്കിലും നമ്മൾ ആരും ക്ഷീണിതരായിരുന്നില്ല, ഞങ്ങളാരും ക്ഷീണിതായി, നമ്മൾ എങ്ങായിരുന്നു കൂടെ, ഞങ്ങളാരും ക്ഷീണിതായിരുന്നു. ഞങ്ങൾ ടീം വർക്കായിട്ട് തന്നെ വർക്ക് ചെയ്തു, ഒരു മടിയും ഇല്ലാതെ വർക്ക് ചെയ്തു, ഒരു നമുക്കൊരു നീരസം തോന്നാതെ വിധത്തിൽ. ഏത് പാതിരാത്രി എണീക്കേണ്ട വന്നാൽ ഞങ്ങൾ എണീക്കും, അലർട്ടാവും, ബിക്കോസ് ഹെലികോപ്റ്ററിൽ കാഷ്വാലിറ്റി വരുമ്പോൾ ആ ടീം, ഈ ടീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ മിലിറ്ററി ഹോസ്പിറ്റൽ സംബന്ധിച്ച ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ, ഇത്രയും സ്ട്രിക്റ്റ് ട്രീറ്റ്മെൻറ്റ്, 10 വർഷം നിങ്ങളെ ചികിത്സിച്ചിട്ട് ഒരു നഖം രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ നഖത്തിന് വേണ്ടി 10 ഇയേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും മിലിറ്ററി ഹോസ്പിറ്റൽ. അവൻ്റെ നഖം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ പിന്നെ പോക്കേണ്ടി വരുമല്ലോ. രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ ആ നഖത്തിനെ രക്ഷപ്പെടുത്തിയിരിക്കും, അത്രയും സ്ട്രിക്റ്റാണ് മിലിറ്ററി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു ലൈഫാണ്. ഇതൊക്കെയാണെങ്കിലും ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എൻജോയബിൾ ആയിരുന്നു, എങ്ങായിരുന്നു വളരെ എൻജോയും കൂടി ആയിരുന്നു. പിന്നെ ബിക്കോസ് മോസ്റ്റ് അവിടെ അതിന് പ്രത്യേക ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഈ ആ മെഡിക്കൽ കോറിലൊക്കെ ഹോസ്പിറ്റലൊക്കെ കൂടുതലും മലയാളീസാണ് സ്റ്റാഫിൽ. അപ്പോൾ ഇവർ ഓൾ എ ടീം, സിസ്റ്റേഴ്സ് മുഴുവൻ മലയാളിയാണ്, നേഴ്സസ് മുഴുവൻ മലയാളിയാണ്, സ്റ്റാഫ് മുഴുവൻ, പാരാമെഡിക്കൽ സ്റ്റാഫ് മുഴുവൻ മലയാളീസാണ്, അബൌട്ട് 80% മലയാളീസാണ്. സോ വി ആർ എൻജോയ്ഡ് വെൽ, എല്ലങ്ങളെല്ലാം മലയാളീസാണ്, എല്ലാം മലയാളത്തിൽ തന്നെയാണ് മിക്ക സംസാരവും ഡോക്ടേഴ്സുമല്ലോ, അത്രയും മലയാളിയുടെ അന്നായി. പക്ഷേ ഇന്നതല്ല, ഇന്നെല്ലാം കൊമാറി. അന്ന് 90% സിസ്റ്റേഴ്സ് മലയാളീസായിരുന്നു, നമ്മളെ കോട്ടയം, കൊല്ലം, നമ്മുടെ മലബാർ, കോഴിക്കോട് ദിവസങ്ങളെ അങ്ങനെ എൻജോയ്ഡ് വെൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു, ഒരു ക്ഷീണവും ഇല്ലാതെ, ഒരു ഇതുമില്ലാതെ. ബിക്കോസ് ഞങ്ങൾക്ക് നമ്മളെ ഒരേ ഒരു ഇതേ ഇടുന്നുള്ളു വാർ ടൈമിനൊക്കെ. ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ഫസ്റ്റിൽ അങ്ങനെ വേദന മുക്തമാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങൾ പേര്. അയാൾക്ക് വേദന ഇല്ലാതാക്കുക തൽക്കാലം, ബിക്കോസ് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് വരികയാണ്, ബ്ലസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ചൊക്കെ ചിന്നിത്തായിട്ടുണ്ടാവും, ഒരു ഭാഗം ഇതായിട്ടുണ്ട്, കഴിയുന്നത്ര അവൻ്റെ പെയിൻലെസ് ആക്കുക. പിന്നെ കഴിയുന്നത് ആ സിസ്റ്റം ഉണ്ട് അവിടെ, അവിടുന്ന് ചെയ്യേണ്ട അവിടെ ചെയ്യും. ഡൽഹിക്ക് അയക്കണത് ഉടനെ ഡൽഹിക്ക് അയക്കും, കൽക്കത്തക്ക് അയക്കേണ്ടത് 4 കമാൻഡ് ഹോസ്പിറ്റൽസാണ്, ഡൽഹി, കൽക്കട്ട, പൂന, FMC ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്ന് കേട്ടിട്ടില്ല, പൂന, അവിടെയായിരുന്നു നമ്മൾ കോഴ്സ്. അവിടത്തേക്ക് അയക്കണത് അവിടത്തേക്ക് അയക്കും. അന്ന് രാത്രി തന്നെ ഹെലികോപ്റ്ററിൽ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തു, ക്ഷീണമില്ലാതെ വർക്ക് ചെയ്തു, അങ്ങനെ ജോളിയായിട്ട് വർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു എസ് എസ് സോൾജർ എന്നയാൾക്ക് എനിക്ക് കൂടുതലും സന്തോഷവും പ്രൗഡും തോന്നുന്നത് റിട്ടയർഡായ ശേഷമാണ്. ദാറ്റ്സ് എ ഫാക്ട്. നമ്മൾ സർവീസിലുള്ളപ്പോൾ നമ്മുടെ വാല്യൂ നമുക്കറിയില്ല, ഈ സർവീസിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു സത്യത്തിൽ. സർവീസിന് റിട്ടയർഡ് ശേഷമാണ് നമുക്ക് ഈ സർവീസിൻ്റെ വാല്യൂ. ബിക്കോസ് വെരി പ്രൗഡ് ഓഫ്, ഞാനിപ്പോൾ വളരെ പ്രൗഡാണ്, സെൽഫ് പ്രൗഡാണ്. എനിക്ക് ഒരാളെ കാണിക്കണ്ടിട്ടില്ല നിങ്ങളെ, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കണ്ടില്ല, എൻ്റെ മനസ്സിൽ ഐ ആം പ്രൗഡ് ബിക്കോസ് ഐ ആം എ സോൾജർ ഓഫ് ദ കൺട്രി. അത് റിട്ടയർഡ് ആയാലും ഇല്ലെങ്കിലും ഐ ആം എ സോൾജർ, സ്റ്റിൽ ഐ ആം എ സോൾജർ ബിക്കോസ് എനിക്ക് വേണ്ടതെല്ലാം ഗവൺമെൻറ് തരുന്നുണ്ട് ഇപ്പോഴും. എവറിത്തിങ് ഈസ് ദ എന്നെ ചോദിക്കാൻ പറയാൻ ആളുണ്ട്, അതാണ് എൻ്റെ പ്രൗഡ്. എനിക്കിന്നൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഗവൺമെൻറ് ഉണ്ട്, മിലിറ്ററി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഉണ്ട്, ഞങ്ങളെ മെഡിക്കൽ ടീമുണ്ട്. എനിക്ക് വല്ല സാധനം വീട്ടിലേക്ക് വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് എവറി ദിവസം. പിന്നെ നാല് പെൻഷൻ ഉണ്ട്, എന്ത് എന്ത് വന്നാലും ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ, അതൊരു രക്ഷയാണല്ലോ സാർ, അതൊരു സേഫ് അല്ലേ, അല്ലേ? എന്ത് നമുക്കൊരു എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. ബിക്കോസ് റിട്ടയർഡ് ആയാലും ഇല്ലെങ്കിലും ആ രാജ്യത്തിൻ്റെ സോൾജർ ആണെന്നുള്ള ഒരു പ്രൗഡ് അഭിമാനം വളരെയധികം ഉണ്ട്. അതിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, അതിൻ്റെ എല്ലാ റെസ്പെക്റ്റും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഏത് ഓഫീസ് പോയാലും പറയാതിരിക്കാൻ പറ്റില്ല, ചിലർ പറയും ചോദിക്കുന്നില്ല. പക്ഷെ നമ്മളെ അപ്രോച്ചുമെൻറ്റും കൂടി അതുപോലെ ആയിരിക്കണമല്ലോ. ഒരു മിനിമം സർവീസാണ്, ഒരു 20 years സർവീസ് ഞാൻ റിട്ടയർഡ് ആയിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ സിവിൽ സർവീസ് ചെയ്തു, വന്ന ഉടനെ സിവിൽ കിട്ടി, സിവിൽ ഹോസ്പിറ്റൽ കിട്ടി. ഞാൻ റിട്ടയർഡ് 20 years അവിടെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അബൌട്ട് 32 years പുറത്ത് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഹോസ്പിറ്റൽ മാനേജറായിരുന്നു ഞാൻ, കുറച്ച് ഹോസ്പിറ്റൽ തലശ്ശേരി പ്രൈവറ്റ്. അവിടെ നിന്ന് റിട്ടയർഡ് ആകുന്നു, പിന്നെ വയ്യ, പിന്നെ പോവാൻ ഇന്നും വിളിക്കുന്നുണ്ട് സത്യത്തിൽ. പക്ഷേ നോ, കാണ്ട് ആവില്ല, മാനസികമായിട്ട് പോയി, ഒന്നും ധൈര്യമില്ല, അതാണ് പ്രശ്നം. പിന്നെ സാർ, പിന്നെ ഞങ്ങളെ സംബന്ധത്തോളം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണത്തില്ല, റിട്ടയർഡ് ആയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ്. ഞാൻ റിട്ടയർഡ് ആയിട്ട് 84. സോ എത്ര വർഷമായി സാർ? ഞങ്ങൾ 40 years റിട്ടയർഡ് ആയിട്ട് കേട്ടു. ഈ 40 years കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇന്നൊരു ടീമായിട്ട് ജീവിക്കുന്നു സാർ. വേറെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെയുള്ളത് നിങ്ങളുടെ ഐഡിയയിൽ? ഐ ഡോണ്ട് തിങ്ക് ഉണ്ടോ. ഞങ്ങൾ ഇന്നും മാസത്തിലൊരിക്കൽ മീറ്റ് ചെയ്യുന്നു, ഞങ്ങൾ മിംഗിൾ ചെയ്യുന്നു, ഞങ്ങൾ അത് ആ ആർമിയുടെ അല്ലെങ്കിൽ ആ ഡിഫൻസിൻ്റെ ഒരു ഒരു ഒരു വാട്ട് ഈസ് കോൾഡ് എന്താ ഇനി പറയുക, അതിൻ്റെ ഒരു തനിമ, ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് ആ മിനിസ്റ്ററുടെ അറ്റാച്ച്മെൻറ്റ്. ഞങ്ങൾ ഇന്ന് മാസത്തിൽ ഞങ്ങളൊരിക്കൽ മീറ്റിംഗ് കൂടും ഇവിടെ, അതെല്ലാം സംസാരിക്കും, പിടിക്കും, തിരിക്കും, അങ്ങനെ. പിന്നെ അതുപോലെ വൈദേവിയോട് യാത്ര ചെയ്യുന്ന ഒരു 3-4 മിലിറ്ററിക്കാരെ പെൻഷൻകാരെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അന്നൊന്നും വേണ്ട, അന്ന് ടൈം പാസ് അതോട് കൂടി കഴിയും, പിന്നെ സംസാരം. അപ്പോൾ ഇത്രയും വർഷം റിട്ടയർഡായിട്ട് ഇത്രയും വർഷമായിട്ടും സർവീസിൻ്റെ കാലം പോലെ തന്നെ ഇന്നും മെയിൻറ്റെയിൻ ആയിക്കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല ഇപ്പോഴും അതിനുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണും, എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, തിരിക്കും, പിടിക്കും, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടനെ അറ്റൻഡ് ചെയ്യും. അതൊക്കെയാണ് സാർ നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം ഞാനും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടൊക്കെ അതിനെപ്പറ്റിയേ പറയാൻ പറ്റുള്ളൂ, മറ്റ് ഫൈറ്റിങ്ങിനെ പറ്റിയൊന്നും ഫൈറ്റിംഗ് ഫോഴ്സിനെ പറ്റി നമുക്ക് ഡിസ്റ്റിങ് ഇല്ല. അങ്ങനെ നല്ല സർവീസായിരുന്നു, വളരെ രസം, സുഖമായ സർവീസായിരുന്നു, ഇന്നും സുഖമായിട്ടിരിക്കുന്നു. 2 wards പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ 1 war ഉള്ളപ്പോൾ ഞാൻ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു, മറ്റൊരു 80 war പങ്കെടുത്തി അമ്മജാന്തറിലായിരുന്നു. ബിക്കോസ് നമ്മൾക്കൊണ്ട് കഴിയുന്നത്രയൊക്കെ എല്ലാം വളരെ നന്നായിട്ടെല്ലാം ചെയ്തു.
1: 20 years അങ്ങയുടെ അനുഭവമല്ല, 20 years പട്ടാളത്തെ സേവിച്ചതിൻ്റെ ആ ഒരു വികാരം മുഴുവൻ ശരിക്കും അങ്ങയുടെ വാക്കുകളിൽ നിന്ന്.
2: പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവീസിനോട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ട്രെയിൻഡ് ആവും. ഇനി ഇൻഫെൻട്രി ആയിക്കോട്ടെ, ഇനി എനി ഫോഴ്സ് ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ആർമി, എയർഫോഴ്സ്, നേവി, എനിത്തിങ്, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബേസിക് ഒരു ഇതുണ്ടെങ്കിൽ സാർ, ഞങ്ങളുടെ ഒരു 10-20 സർവീസ് ട്രെയിനിങ് കഴിഞ്ഞ് സർവീസ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവും. എങ്ങനെ ട്രെയിൻഡ് ആവും? എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കണം? ഫസ്റ്റ് നമ്മുടെ കുടുംബമാണല്ലോ എല്ലാം, എവരിത്തി കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും? പണ്ടാട് പറഞ്ഞില്ലേ, നിങ്ങൾ എവിടെയും മാന്യനല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മാന്യനായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിന് അർത്ഥമുള്ളൂ. നിങ്ങൾ മറ്റൊരു വലിയ മാന്യനാ വലിയ പ്രസംഗം എന്ന് പക്ഷേ കുടുംബത്തിൽ പോക്കാണെങ്കിൽ, പക്ഷേ കുടുംബത്തിൽ നമ്മളെങ്ങനെ, കുടുംബം നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ സമൂഹത്തോട് നമ്മളെങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള ആ ഒരു ബേസിക് തിങ്സ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് സാർ. ഓട്ടോമാറ്റിക്കലി വി ആർ ട്രെയിൻ ദാറ്റ്. നമ്മളാ ഒരു വീട്ടിലൊരു കുടുംബം, നമ്മൾ മിതമായ വളരെ പരിമിതമായ വരുമാനം കൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് എങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ നമ്മുടെ സന്തോഷമാണ് കുടുംബത്തിനെ കൊണ്ടുപോകണം, നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോകണം, നമ്മളെ ചുറ്റുപാടിയിട്ട് നമ്മളെങ്ങനെ ഇണങ്ങണം എന്നൊക്കെ എന്നുള്ള ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ട്രെയിൻഡാകുന്നുണ്ട്. സോ ലാസ്റ്റ് ഐ ക്യാൻ ടെൽ യു സർ, വെരി വെരി വെരി മച്ച് പ്രൗഡ്, ഹാപ്പിയാണ്, പ്രൗഡാണ് ഞാൻ ആർമി സർവീസിനെ പറ്റി. വി വെരി വെരി മച്ച് പ്രൗഡ്, സെൽഫ് പ്രൗഡ്. ഒരാളെ കാണിക്കാനോ പിടിക്കാനോ, നമ്മുടെ മൈൻഡിൽ ഐ ആം എ സോൾജർ ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് എ വെറ്റി. ഇന്നും എനിക്കൊരാളുണ്ട് എന്നെ എനിക്ക് ചോദിക്കാൻ പറയണമെന്നുള്ളൊരു ഒരു ഗുഡ് ഫീലിംഗ് ഇസ് ദ സർവീസ് കൊണ്ട് കിട്ടിയതാണ്.
1: അത് ഒരു പട്ടാളക്കാരന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്.
2: ഹൃദയത്തിൽ നിന്ന് പറയാണ്, വെരി മച്ച് പ്രൗഡ് മാൻ, വെരി മച്ച് പ്രൗഡ് മാൻ, ഐ മേ സോർട്ട് ചെയ്യാൻ, സ്റ്റിൽ മേ സോർട്ട് ചെയ്യാൻ.
0: പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞുമായിൻ അവറുകളുടെ സൈനിക സേവനാനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത ജയ് ജവാനിൽ. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ, പ്രക്ഷേപണ പരമ്പര.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് പോ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
7: ആ പിന്നെന്താ?
4: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
9: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ.
9: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
10: മതി.
9: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
9: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
11: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: 75 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായി നടന്ന സെമി കണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാസങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാസങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിക്കും. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ജലശക്തി സഹമന്ത്രി V സോമണ്ണ, ഭവന നഗരകാര്യ സഹമന്ത്രി തോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക

0: കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് സിഇഒ ഡാരിയോ അമോഡി, ഓപ്പൺ എ ഐ സിഇഒ സാം ഓൾട്ട്മാൻ, സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ എഐ വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
2: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മിനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കു നീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തനുണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: നമ്മുടെ വീടുകളിലും മരങ്ങളിലും മണ്ണിനിടയിലുമൊക്കെ കാണപ്പെടുന്ന ചെറിയ ജീവിയാണ് ചിതൽ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും കൂട്ടമായി ജീവിക്കുന്ന ഇവയ്ക്ക് പ്രകൃതിയിൽ വലിയൊരു പങ്കുണ്ട്. ചിതലുകൾ പ്രധാനമായും ഉണങ്ങിയ മരവും സസ്യാവശിഷ്ടങ്ങളും ഭക്ഷണമാക്കുന്നു. അതുവഴി മരിച്ച സസ്യഭാഗങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് പോഷകങ്ങൾ തിരികെ എത്തിക്കാൻ ഇവ സഹായിക്കുന്നു. അതേസമയം വീടുകളിലെ മരപ്പണികൾക്കും പുസ്തകങ്ങൾക്കും മറ്റ് സെല്ലുലോസ് അടങ്ങിയ വസ്തുക്കൾക്കും ചിതൽ നാശം വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രകൃതിയിൽ ഉപകാരിയായ ഈ ജീവി മനുഷ്യന്റെ വീടുകളിൽ ചിലപ്പോൾ വലിയൊരു പ്രശ്നക്കാരനായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് ഏതിനെക്കുറിച്ചാണ് ശാസ്ത്രവിധിയിൽ പറയാൻ പോകുന്നത് എന്ന്, അല്ലേ? ഇന്ന് ചിതലിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ചിതലുകളെ കാണുമ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കൾ ഉറുമ്പുകളാണ് എന്നാണ് നമുക്ക് തോന്നുക, അവരുടെ രൂപം കൊണ്ട്. എന്നാൽ ചിതലുകളുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരെയല്ല, പാറ്റകൾ, കൂറകൾ, കോക്രോച്ചുകളാണ്. അതെ, ഈയാമ്പാറ്റ, മഴപ്പാറ്റ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മഴക്കാലത്ത് മണ്ണിനടിയിൽ നിന്നും തുരുതുരാ പുറത്തേക്ക് വന്ന് വിളക്കിന് ചുറ്റും ചറപറ പറന്ന് അവസാനം ചിറകറ്റ് വീഴുന്ന ആ പ്രാണികൾ ചിതലുകളാണ്, ചിറകുമായി പറക്കുന്ന ചിതലുകൾ. ചിതലുകൊണ്ട് ഒരു ദ്രോഹവും ഇതുവരെ ഉണ്ടാകാത്തവർ കുറവായിരിക്കും. മേശയിൽ, അലമാരയിലൊക്കെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച ആധാരങ്ങൾ, രേഖകൾ, പണം ഒക്കെ തിന്ന് നശിപ്പിക്കുന്നവർ, വീട്ടിൻ്റെ കട്ടിലകളും ജനാലകളും മര ഉരുപ്പടികളും ഒക്കെ ശാപ്പിട്ട് നശിപ്പിക്കുന്നവർ. ചിതലിനെ ഓടിക്കാൻ പഠിച്ച പണി 18 മനുഷ്യർ പയറ്റി നോക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, അതത്ര എളുപ്പവുമല്ല. മണ്ണിനടിയിലും മുകളിലുമായുള്ള ഗൂഢയിടങ്ങളിൽ കോടിക്കണക്കിന് ചിതലുകളുണ്ടാവും ഓരോ കോളനിയിലും. ഈ അമ്പാറ്റകളെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്, എന്തിനായിരിക്കും ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഒന്നിച്ച് പറക്കുന്നത്, സ്വാമിങ് നടത്തുന്നത് എന്ന്. വളരെ കൗതുകകരമാണ് ചിതലിൻ്റെ ജീവിതം. നമുക്കതിലേക്ക് വരാം. മഴക്കു മുമ്പുള്ള ചില നേരങ്ങളിലാണ് മണ്ണിനടിയിൽ നിന്നും തുരുതുരാപുറത്തേക്കിറങ്ങി ലെവലില്ലാതെ ചറപറ പറക്കുക ഇവർ. ഇങ്ങനെ മണ്ണിനടിയിൽ നിന്നും തുരുതുരാപുറത്തേക്ക് ഈ പ്രാണികൾ പൊങ്ങി വന്ന് പാറിപ്പോകുന്ന കാഴ്ച കണ്ട് അമ്പരന്ന ബാല്യം നിങ്ങൾ പലർക്കും ഉണ്ടാവും. പലപ്പോഴും സന്ധ്യക്കും രാത്രിയൊക്കെയാണല്ലോ ഇതുണ്ടാകുക. അപ്പോൾ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന് ചുറ്റുമായിട്ട് ഇവ പറന്ന് ചിറക് കരിഞ്ഞ് അവിടെ തന്നെ വീണുപോകുന്നതും കാണാം. പ്രതീക്ഷകളോടെ വെളിച്ചത്തിന് നേരെ പാറി വന്ന് തീജ്വാലയിൽ വീണ് കരിഞ്ഞു പോകുന്ന നീർക്കുമിള പോലെ നിസാരമായ, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പൊട്ടജന്മമായിട്ടാണ് കവികളെപ്പോഴും ഈയാമ്പാറ്റകളെ പറ്റിയിട്ട് കവിതകളിൽ സൂചിപ്പിക്കുക. വൈദ്യുത വിളക്കുകളുടെ വരവോടുകൂടിയിട്ട് തീയിൽവീട് കരിഞ്ഞു പോകുന്ന മണ്ടന്മാർ എന്ന ഒരു വിശേഷണമായിട്ട് ഈയാമ്പാറ്റകൾക്ക് അല്പം ഇളവ് ലഭിച്ചിട്ടുണ്ട്. രാവിലെ ഉണർന്നു നോക്കുമ്പോൾ മുറ്റത്തും നിറയത്തുമൊക്കെ ഒരു മുറത്തിൽ കൊള്ളാൻ മാത്രം ചിറകുകൾ ബാക്കി വെച്ച് ഇവർ എങ്ങോട്ട് പോയി എന്ന് പലപ്പോഴും ചെറുപ്പത്തിൽ നമ്മൾ അമ്പരന്നു പോകാറുണ്ട്. ഏതോ സാധുവായിട്ടുള്ള പ്രാണിയായിരിക്കും ഇത് എന്നാണ് പലപ്പോഴും കരുതിയിരുന്നത്. ഈയാമ്പാറ്റകൾ ചിതലുകൾ തന്നെയാണ് എന്ന കാര്യം വളരെ വൈകിയാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത്. ഇവയുടെ ചിറകുകൾ ഇങ്ങനെ ദൂരത്തേക്ക് പറന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതേയല്ല, മണ്ണിൽ നിന്നും പുറത്തേക്ക് വരാനും അല്പദൂരം പറക്കാനും ശേഷം പൊഴിച്ചു കളയാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉണ്ടായവയാണ്. അല്ലാതെ അത് അബദ്ധത്തിൽ അറ്റുപോകുന്നതൊന്നുമല്ല. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും ഒക്കെ പോലെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് ചിതലുകളും. വെറും സോഷ്യൽ എന്നല്ല, യു സോഷ്യൽ ഇൻസെക്റ്റുകൾ എന്നാണ് ഇവയെ വിളിക്കുക. ഐസോപ്റ്റേറ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷഡ്പദങ്ങളാണ് ഇവർ. നേരത്തെ പറഞ്ഞല്ലോ, കാഴ്ചയിൽ വലിയ സാമ്യം തോന്നുമെങ്കിലും ഉറുമ്പുകളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഉറുമ്പുകൾ ഇവരുടെ ജന്മശത്രുക്കളുമാണ്. കോക്രോച്ച് എന്ന് വിളിക്കുന്ന കൂറകളോടും പാറ്റകളോടും അതുപോലെ മാൻഡിസ് എന്ന് വിളിക്കുന്ന തൊഴുകയ്യം പ്രാണികളോടുമൊക്കെയാണ് ഇവർക്ക് വർഗപരമായിട്ടുള്ള സാമ്യം കൂടുതലായിട്ടുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ടും 3100 സ്പീഷീസ് ചിതലുകളെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം കണ്ടെത്താനുണ്ടാവുകയും ചെയ്യും. പല സ്പീഷീസുകളുടെയും സാമ്രാജ്യത്തിൻ്റെ കോളനിയുടെ അധിപതിയായിരിക്കുന്ന റാണിച്ചിതലിന് 10-20 നീണ്ട മുടിഞ്ഞ ആയുസ്സും ഉണ്ടാവും. എന്തൊക്കെയായാലും വീണടിഞ്ഞ മരങ്ങളും സസ്യാവശിഷ്ടങ്ങളും തിന്ന് വിഘടിപ്പിച്ച് ദ്രവിപ്പിച്ച് മണ്ണാക്കുന്ന ചിതലുകൾ പരിസ്ഥിതിയുടെ വലിയ സംരക്ഷകർ കൂടിയാണ് താനും. ഇവരെ കൂടാതെ നേരത്തെ പറഞ്ഞ ഉറുമ്പുകൾ, തേനീച്ചകൾ, കടന്നലുകൾ തുടങ്ങിയ യു സോഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റുകളുടെ ഒക്കെ കോളനികളെ പറ്റി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് റാണി, രാജ്ഞി, രാജാവ്, വേലക്കാർ എന്നൊക്കെയാണല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ ഭരണ സംവിധാനമായിട്ടുള്ള സാമ്രാജ്യവും രാജാവും റാണിയും ഒക്കെ ഉള്ളതുപോലെയേ അല്ല ഇവരിലെ ഇത്തരത്തിലുള്ള അധികാര ശ്രേണികളൊക്കെയും. റാണി, രാജ്ഞി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ സങ്കല്പത്തിലുള്ള റാണിയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. സത്യത്തിൽ ആ കോളനിയിലെ മുട്ടയിടുന്ന ഫാക്ടറി മാത്രമാണ്

ആണ് ആ ഒരു അംഗം. അല്ലാതെ രാജ്യം ഭരിക്കുന്ന റാണിയെ പോലെയുള്ള അധികാരമോ നിയന്ത്രണങ്ങളോ പ്രത്യേക പ്രിവിലേജുകളോ ഒന്നും അവർക്കില്ല. എല്ലാം തീരുമാനിക്കുന്നത് അവിടുത്തെ വേലക്കാർ എന്ന് വിളിക്കുന്ന ഭൂരിപക്ഷ അംഗങ്ങളാണ്. ആ കോളനിയിലെ അംഗങ്ങളെയൊക്കെയും ചേർത്ത് നിർത്തുന്ന, കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഫിറമോണുകളുടെ ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ് അത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലും ഉപയോഗിച്ച ശീലമായതിനാൽ മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഞാനും ഈ റാണി രാജ്ഞി എന്ന പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ചിതൽ കോളനി ഒരു മഹാസാമ്രാജ്യമാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഏറ്റവും വലിപ്പമുള്ള ശരീരം റാണിക്കാണ് അല്ലെങ്കിൽ രാജ്ഞിക്കാണ്. 4-5 ഇഞ്ചിലധികം വലിപ്പമുള്ള ഭീമാകാര ശരീരം, വളരെ വലിപ്പമുള്ള അണ്ടാശയമാണ് ആ ശരീരത്തിൻ്റെ മുക്കൽ ഭാഗവും. ഇണചേർന്ന് ശേഖരിച്ചു വച്ചിരിക്കുന്ന ബീജം ഉപയോഗിച്ചും അതില്ലാതെയും 10,000,000, 20,000,000 മുട്ടകൾ ഇട്ടുവെക്കുക എന്നുള്ളതാണ് റാണിയുടെ പണി. ഒരു ദിവസം തന്നെ 40,000-ത്തിലധികം മുട്ടകൾ ഈ റാണി ഇട്ടുകൂട്ടും. വീർത്ത വയറും താങ്ങി ഈ റാണിക്ക് നടക്കാൻ പോലും പറ്റില്ല. ഇവരെ താങ്ങി തള്ളി നീക്കി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പോലും ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള വേലക്കാർ ടെർമേറ്റുകളാണ്. കോളനിയിലെ സിംഹഭാഗവും ഈ വേലക്കാരായിരിക്കും. രാവും പകലും നിൽക്കാതെ പണിയെടുക്കുന്ന പാവങ്ങൾ. റാണിയെ നക്കി തുവർത്തി വൃത്തിയാക്കുക, സർവർക്കും ഭക്ഷണം കൊണ്ടു നൽകുക, വിരിഞ്ഞിറങ്ങുന്ന നിംഫുകളെ പരിപാലിക്കുക, മാളങ്ങൾ ഉണ്ടാക്കുക, കോളനി വികസിപ്പിക്കുക തുടങ്ങിയ 100 കൂട്ടം ജോലികളാണ് കാഴ്ചശക്തി പോലും ഇല്ലാത്ത ഈ പാവങ്ങൾ ചെയ്യുക. കോളനിയിലെ മൊത്തം അംഗങ്ങളുടെ ആശയവിനിമയ പരിപാടികൾ മുതൽ നിംഫുകൾ ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നതടക്കം തീരുമാനിക്കപ്പെടുന്നത് റാണി പുറപ്പെടുവിക്കുന്ന ഫിറമോണിനെ ആശ്രയിച്ചിട്ടാണ്. റാണിയെ നക്കി തുടക്കുമ്പോൾ ഈ ഫിറമോണുകൾ വേലക്കാരുടെ ഉള്ളിലെത്തുന്നു. വേലക്കാർ മറ്റുള്ളവർക്ക് ഭക്ഷണം വായ്വഴി കൈമാറി നൽകുമ്പോൾ ഈ ഫിറമോണുകളും ഒപ്പം കൈമാറുന്നു. അങ്ങനെ സർവർക്കും കിട്ടുന്നു ഈ ഫിറമോൺ. വേലക്കാരിലെ തന്നെ ഒരു പ്രധാന വിഭാഗമായിട്ടുള്ള പടയാളി ചിതലുകളുണ്ട്. അവരെ പോറ്റേണ്ട, അവരെ തീറ്റേണ്ട പണിയും മറ്റു വേലക്കാർക്കാണ്. കോളനി ആക്രമിക്കാൻ വരുന്ന ഉറുമ്പുകളോടൊക്കെ പടപൊരുതാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള പടയാളി ചിതലുകളുടെ തല. അതായത് അത് വളരെ വലിപ്പമുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള തലകൾ മുഴുവൻ കൂട്ടിച്ചേർത്ത് പരിചയം വെച്ചതുപോലെ കോളനിയുടെ ഉള്ളിലേക്കുള്ള ദ്വാരങ്ങൾ ഇവർ അടച്ചു പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വലിപ്പം കൂടിയ ഈ തലയും പ്രത്യേക തരത്തിലുള്ള വചനഭാഗങ്ങളും ഒക്കെ ഉള്ളതിനാൽ തന്നെ ഈ പടയാളി ചിതലുകൾക്ക് സ്വന്തമായിട്ട് തിന്നാൻ പറ്റില്ല. അവർക്ക് തീറ്റ ചവച്ചരച്ച് വായിൽ വെച്ച് കൊടുക്കേണ്ട ജോലിയും മറ്റ് വേലക്കാർ ചിതലുകൾക്കാണ്. ഇതുവഴിയും ഫിറമോൺ ഈ പടയാളി ചിതലുകളുടെ ഉള്ളിലും എത്തും. വർഷങ്ങൾ കുറേ കഴിയുമ്പോൾ റാണിയുടെ ഫിറമോണിൻ്റെ അളവും അത് ചുരത്താനുള്ള കഴിവും കുറയും. എല്ലാവർക്കും കോളനിയിലെ സർവർക്കും എത്തിക്കാൻ മാത്രം ഫിറമോൺ ഇല്ലാത്ത ഒരു വാർദ്ധക്യകാലം. റാണിക്ക് പ്രായമാകുമ്പോഴേക്കും കോളനിയിലെ കുറേ നിംഫുകൾ രാജപദവിയിലേക്ക് എത്താൻ പറ്റും വിധം പ്രത്യുത്പാദന ശേഷിക്കുള്ള കഴിവും ഫിറമോൺ ചുരത്താനുള്ള കഴിവും ഒക്കെ നേടിയവയായിട്ട് മാറും. അങ്ങനെ കൂട്ടത്തിലെ മുതിർന്ന ഒരു നിംഫ് പുതിയ റാണിയായിട്ട് മാറും. അവൾക്ക് പ്രത്യുത്പാദന ശേഷിയും ഉണ്ടാവും. ഇത്തരത്തിൽ പ്രത്യേക കാലത്ത് പ്രത്യേക ഘട്ടത്തിൽ കോളനിയിലെ പ്രത്യുത്പാദന ശേഷി ആർജിച്ച ആൺ പെൺ ചിതലുകളാണ് ഈയാമ്പാറ്റകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അവർക്ക് ചിറകുകളുണ്ടാവും. ഇനി ഒരു കോളനി പരിധിക്കപ്പുറം വളർന്നാലും അതിൽ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോഴും കോളനി വിഭജിക്കാറുണ്ട്. മഴക്ക് തൊട്ടു മുമ്പ് അനുകൂല കാലാവസ്ഥയും ഈർപ്പവും തണുപ്പും ഒക്കെ പുറത്തുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഇവർ മണ്ണിനടിയിലെ ചിതൽക്കൂട്ടിനുള്ളിൽ നിന്നും കാത്തുകിടന്നു എന്നതുപോലെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പാറും. ഇങ്ങനെ പറക്കുന്ന ചിതലുകൾക്ക് വികാസം പ്രാപിച്ച കണ്ണുകളുണ്ടാവും. സ്വാമിങ് എന്നാണ് ഈ കൂട്ടപ്പറക്കലിന് പറയുക. ഇത്തിരി നേരത്തെ ചറപറ പറക്കലിന് മാത്രം പറ്റുന്ന വിധത്തിലുള്ള ലോലമായിട്ടുള്ളതാണ് അവയുടെ ചിറകുകളും അതിൻ്റെ ഘടനയും. ഇങ്ങനെ പല കോളനികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇയൽക്കൂട്ടങ്ങൾ പരസ്പരം ഇണകളെ കണ്ടെത്തി ഇണചേർന്ന് പുതിയ കോളനിക്ക് പറ്റുന്ന അനുകൂലമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവിടെ മുട്ടയിട്ട് പുതിയ കോളനികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതിനിടയിൽ ഇവരുടെ ചിറകുകളൊക്കെ പൊഴിച്ചു കളയും. 10,000-ക്കണക്കിന് ഇയലുകളാണ്, ചിതലുകളാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാമിങ്ങിന് വേണ്ടിയിട്ട്, ഇണചേരൽ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് പറന്ന് കളിക്കുക. ഇതിൽ ഭൂരിഭാഗവും ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികളുടെയും വവ്വാലുകളുടെയും ഒക്കെ വായിലേക്കാണ് പോവുക. കുറേ എണ്ണമൊക്കെ വിളക്കുകളുടെ അടുത്ത് പോയി കരിഞ്ഞു വീഴുകയും ചെയ്യും. അങ്ങനെ വളരെ കുറച്ചെണ്ണം മാത്രമേ ഇണചേർന്ന് മുട്ടയിടാൻ പറ്റുന്ന വിധത്തിൽ, ഒരു കോളനി ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഘട്ടത്തിലെത്തുകയുള്ളൂ. അങ്ങനെ അപൂർവമായിട്ട് ചിലവ അനുകൂലമായിട്ടുള്ള സ്ഥലത്തെത്തുകയും മണ്ണിൽ അവയുടെ പുതിയ കോളനി ഉണ്ടാക്കുകയും ചെയ്യും. ആ ചിതൽ മുട്ടയിട്ടുണ്ടാകുന്ന പുതിയ കോളനിയിൽ നിന്നും വേലക്കാരും പടയാളികളും ആൺചിതലുകളും ഒക്കെ ഉണ്ടായി പുതിയൊരു സാമ്രാജ്യമായിട്ട് അത് പതുക്കെ വളരും. ഇങ്ങനെ പുതിയ കോളനി തുടങ്ങിയ അമ്മച്ചിതലിന് ആദ്യം മുട്ടയിട്ടുണ്ടായ നിംഫ് കുഞ്ഞുങ്ങളാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. പിന്നെ ജീവിതകാലം മുഴുവനും ആ ചിതലിൻ്റെ പണി മുട്ടയിടൽ മാത്രമാണ്. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന മൺപുറ്റുകൾ പാമ്പുകളുടെ വീടുകളാണ് എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അതിനാൽ നമ്മൾ അവയെ പാമ്പിൻ പുറ്റുകൾ എന്ന് വിളിക്കാറുമുണ്ട്.
ഈ

കുറ്റുകളുടെ ഉള്ളിൽ എപ്പോഴും പാമ്പുകൾ ഉണ്ടാകും എന്നുള്ള ഭയവും പലർക്കും ഉണ്ട്. നാഗസ്ഥാനങ്ങളായിട്ട് പല കാവുകളിലും ഇടം പിടിക്കുന്നത് ഇത്തരത്തിലുള്ള മൺപുറ്റുകളുമാണ്. പാലും നൂറും ഒക്കെ അവിടെ നേർച്ച സമർപ്പിക്കുന്നവരുമുണ്ട്. നാട്ടുമ്പുറങ്ങളിലെ പഴയ പറമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ ധാരാളം കാണാം. മുത്തങ്ങക്കാടുകളിലൊക്കെ ഇങ്ങനെ സഫാരിക്ക് പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള മൺപുറ്റുകൾ ഉയർന്നു നിൽക്കുന്ന 4 അടിയോളം ഒക്കെ ഉയരമുള്ളവയൊക്കെ നമുക്ക് കാണാം. ഈ മൺപുറ്റുകൾ ഒരുക്കുന്നതൊന്നും പാമ്പുകളല്ല, അതൊക്കെയും ചിതൽപുറ്റുകൾ തന്നെയാണ്. നമുക്കറിയാം ചിലയിനം പാമ്പുകളൊക്കെ ഒരേ ഇടത്ത് തന്നെ തലമുറകളായിട്ട് അവരുടെ ടെറിട്ടറിയായി കണക്കാക്കി അവിടെ താമസിക്കുകയും ഭക്ഷണം തേടി തിരിച്ചവിടേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. വീണയിടം വിഷ്ണു ലോകം, എവിടെയാണോ ഭക്ഷണം ലഭിക്കുന്നത് അത് അവരുടെ വാസസ്ഥലം എന്നുള്ളതാണ് പാമ്പുകളുടെ ഒരു രീതി. ഇരകൾ കൂടുതൽ കിട്ടുന്ന, ശത്രുക്കളുടെ മുന്നിൽ പെട്ടെന്ന് പെടാത്ത, ഒളിച്ചു കഴിയാൻ സൗകര്യമുള്ള, ശരീര ശീതനിലയെ സഹായിക്കുന്ന ഇടങ്ങളാണ് അവരുടെ ഇഷ്ട സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ അവർ കൂടുതലായിട്ട് കഴിയും, ഇര തേടും. പാമ്പിന് നമ്മളെക്കാൾ ഏറെ ശത്രുക്കളുണ്ട്. അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇര തേടാത്ത സമയത്തൊക്കെ ഒളിച്ചു കഴിയാൻ വേണ്ടിയിട്ട് അവർ ഈ മാളങ്ങളൊക്കെ ഉപയോഗിക്കും. സ്വന്തമായി മാളം ഉണ്ടാക്കാനൊന്നും പാമ്പുകൾക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ടുള്ള വിടവുകൾ, പെരിച്ചാഴി, മുള്ളമ്പന്നി അതുപോലെയുള്ള മറ്റ് റോഡൻറ്റുകളൊക്കെ കുഴിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ വേറെ ജീവികൾ തുരന്നുണ്ടാക്കിയ മാളങ്ങൾ, പൊത്തുകൾ ഒക്കെയാണ് അവരുടെ താൽക്കാലിക താമസ സ്ഥലമായിട്ട് ചിലപ്പോൾ തിരഞ്ഞെടുക്കുക. അവിടെ ചിലപ്പോൾ അവർ മുട്ടയിടുകയും ചെയ്യും. ഈ ചിതൽപുറ്റുകളും അതുപോലെ ഒരു ഒളിവിടം മാത്രമാണ് പാമ്പുകൾക്ക്. ചിതലുകൾ ഉപേക്ഷിച്ചു പോയ പുറ്റുകളിൽ മാത്രമേ സാധാരണയായിട്ട് പാമ്പുകൾ കയറാറുള്ളൂ. ഒരു പാമ്പ് ചിതൽപുറ്റിനുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത മറ്റേതൊരു ദ്വാരത്തിലും ഉണ്ടാവാനുള്ള സാധ്യതയേക്കാൾ അല്പം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉറപ്പായിട്ടും പാമ്പുകളുടെ ഒരു സെലക്ഷൻ നമ്പർ 1 അഭയസ്ഥാനമല്ല ചിതൽപുറ്റുകൾ. അതിനുള്ളിൽ നല്ല എയർ കണ്ടീഷൻ സംവിധാനമൊക്കെ ഉള്ളതിനാൽ തന്നെ അതിനുള്ളിൽ എത്തിപ്പെട്ടാൽ കുറച്ചധികം സമയം അവിടെ വിശ്രമിച്ചെന്ന് വരും എന്ന് മാത്രം. ചിതലുകൾ ഒറ്റക്കൊറ്റക്ക് വലിയ പ്രശ്നക്കാരല്ലോ, അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റില്ല. ചിതലുകളുടെ കോളനിയാണ് ഒരു യൂണിറ്റ്. പലതരം ചിതലുകൾക്ക് പലതരം വ്യത്യസ്ത സ്വഭാവങ്ങളുമുണ്ട്. തീറ്റ തേടിപ്പോകൽ രീതി മുതൽ തീറ്റയാകുന്ന വസ്തുക്കൾ വരെ, അതുപോലെ പലതരത്തിലുള്ള മൺകൂടുകൾ മണ്ണിരപ്പിന് മുകളിലും അടിയിലുമായിട്ടൊക്കെ ഇവർ നിർമ്മിക്കും. ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ചിതൽപുറ്റുകൾക്ക് ടെർമേറ്റ് മൗണ്ട്, ആൻഡ് ഹിൽ എന്നൊക്കെയാണല്ലോ പേര്. മഴ പെയ്താലും ചെറിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും ഒന്നും വലിയ തകരാറുകൾ വരാതെ വിധത്തിലായിരിക്കും ഇവയുടെ നിർമ്മിതി. നല്ല തോതിലുള്ളിലോട്ട് വായുസഞ്ചാരമൊക്കെ കിട്ടുന്ന വിധത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു രൂപകൽപ്പന. മൃദുവായ കളിമണ്ണിൽ ഉമിനീർ കലർത്തിയാണ് ചിതലുകൾ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത്. ചിതലുകളെ ഭക്ഷണമാക്കുന്ന ധാരാളം ജീവികളുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് ചിതൽ. നമ്മൾ തേൻകൊതിയന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന സ്ലോത്ത് ബെയറുകൾ, നമ്മുടെ കാടുകളിലുള്ള ഈ കരടികൾ, ആഴത്തിലുള്ള ചിതൽപുറ്റുകൾ പോലും മണത്തറിഞ്ഞ് മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിച്ച് അതിനുള്ളിലുള്ള ചിതലുകളെയാണ് തിന്നുക. സക്ഷൻ പമ്പ് കൊണ്ട് വലിച്ച് ഉള്ളിലേക്കാക്കുന്നത് പോലെ മേൽത്താടിയിലെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. എത്ര ചിതല് വേണം ഒരു കരടിയുടെ വയറ് നിറയാൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഒന്ന് ചിതലുകളാണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്നേക്കുകൾ എന്ന് വിളിക്കുന്ന കുരുടിപ്പാമ്പുകളുടെയും ഇഷ്ട ഭക്ഷണമാണ് ചിതലുകൾ. മണ്ണിനടിയിൽ ഈ ചിതൽപുറ്റുകൾ തേടിയാണ് അവർ സഞ്ചരിക്കുക. ഈ കുരുടിപ്പാമ്പുകളിൽ തന്നെ ബ്രാഹ്മിണി കുരുടികൾ ചിതലുകളെ തിന്നുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ്. ഈ പാമ്പിൻ്റെ തലയുടെ അടിഭാഗത്തുള്ള വായ കൊണ്ട് ചിതലുകളെ കടിച്ചു പിടിച്ച് ആ തല ഉരച്ച് പൊട്ടിച്ച് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി മാത്രമാണ് ഇവ ഭക്ഷിക്കുക. തലയോടെ ചിതലുകളെ വിഴുങ്ങിയാൽ അവ വീണ്ടും ഛർദ്ദിച്ച് കളഞ്ഞ് തല ഒഴിവാക്കി ബാക്കി ഭാഗം ഭക്ഷിക്കും. ഇതെന്തിനാണ് ഈ കുരുടികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇവയുടെ തലയിൽ ഇവയ്ക്ക് ഇഷ്ടമില്ലാതെ ഏതോ ഭാഗമുണ്ടോ എന്നറിയില്ല. അതീവ സങ്കീർണമായ, കൃത്യതയാർന്ന എഞ്ചിനീയറിംഗ് സംവിധാനമുള്ളവയാണ് ചിതൽപുറ്റുകൾ. ഇത്തരത്തിൽ അതിസങ്കീർണമായിട്ടുള്ള പുറ്റുകൾ ഉണ്ടാക്കുന്നവയാണ് മാക്രോടെർമസ് വിഭാഗത്തിൽപ്പെടുന്ന ചിതലുകൾ. 9 മീറ്റർ വരെ ഉയരമുള്ള ചിതൽപുറ്റുകൾ ഇവർ നിർമ്മിക്കും. ഇവയുടെ ഈ നിർമ്മാണ പാടവത്തിൻ്റെ രഹസ്യം ഇപ്പോഴും അജ്ഞാതമാണ്. വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം ചിലയിനം ചിതൽപുറ്റുകൾ അവയുടെ ഉള്ളിലും സിമെട്രി അതേപോലെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞാൽ അത് പഴയ വലിപ്പത്തിലും രൂപത്തിലും അതേപോലെ തന്നെ പുനർനിർമ്മിക്കും. അളവൊന്നും എടുക്കാതെ ഇവ എങ്ങനെ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾക്ക് നേരെ തെക്കുവടക്ക് ദിശയിലെ സമാന്തരമായിട്ടെന്ന പോലെ കുത്തനെ പുറ്റുകൾ ഉണ്ടാക്കുന്ന ഒരിനം ചിതലുകൾ ആസ്ട്രേലിയയിലുണ്ട്. കാന്തിക ചിതലുകൾ, മാഗ്നറ്റിക് ടെർമൈറ്റ് എന്നാണ് അതിന് പേര്. 10 ലക്ഷം അംഗങ്ങൾ വരെ ഉണ്ടാവും ഒരു കോളനിയിൽ. വളരെ കട്ടിയുള്ളതായിരിക്കും ഇവയുടെ പുറംപാളി, പക്ഷേ ഉള്ളിലുള്ള പാളികൾ അത്ര കട്ടിയുള്ളതല്ല. ആർച്ചുകളും പാലങ്ങളും തുരങ്കങ്ങളും ചിമ്മിനിയും ഒക്കെയുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു രൂപമാണ് അതിൻ്റെ ഉള്ളിൽ. ഈ കോളനിക്കുള്ളിലുള്ള പല ചിതലുകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും പുറത്തിറങ്ങുന്നില്ല. അതിനാൽ തന്നെ അവയുടെ പുറന്തൊലികൾ വളരെ നേർത്തതും വിളറിയതുമായിരിക്കും. കാഴ്ചശക്തി വളരെ കുറഞ്ഞ ഇവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുമില്ല. എമിടെർമസ് ലൗറൻസിസ്, എമിടെർമസ് മെറിഡയോനാലിസ് എന്നിവയാണ് കാന്തിക ടെർമേറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നവ. ക്യൂൻസ്ലാൻഡിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ഇവയുണ്ടാക്കുന്നവയാണ് സ്തൂപികകൾ പോലെ ഉയർന്നു നിൽക്കുന്ന തരം പുറ്റുകൾ. തെക്ക്

0: വടക്ക് ദിശകളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള ഈ പുറ്റുകൾ പലകകൾ കുത്തി നിർത്തിയതുപോലെ തോന്നും, അല്ലെങ്കിൽ സെമിത്തേരിയിലെ ഫലകങ്ങൾ പോലെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ടാവും. 4 മീറ്ററോളം ഉയരത്തിൽ ഇങ്ങനെ ഫലകം പോലെ കുത്തനെ നിൽക്കുന്ന ഇവയുടെ ഈ സവിശേഷ ആകൃതിക്ക് കാരണം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. എങ്കിലും രാവിലെയും വൈകുന്നേരവും അവിടുത്തെ അന്തരീക്ഷം പരമാവധി തണുക്കുമ്പോൾ സൂര്യപ്രകാശം പരന്ന പ്രതലങ്ങളിൽ ലഭിക്കുന്ന വിധത്തിലാണ് ഇവയുടെ നിൽപ്പ്. പരന്ന രൂപമായതിനാൽ ഉച്ച സമയത്ത് പരമാവധി കുറവ് വെയിൽ മാത്രമേ ഇതിൽ നേരിട്ട് പതിക്കുകയുമുള്ളൂ. രാവിലെ ചിതലുകൾ പുറ്റിനുള്ളിലെ പടിഞ്ഞാറ് വശത്ത് കേന്ദ്രീകരിച്ച് നിൽക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവ മുഴുവൻ കിഴക്ക് വശത്ത് വന്ന് നിൽക്കും. ഉയർന്ന ആർദ്രതയും താരതമ്യേന സ്ഥിരമായിട്ടുള്ള ഒരു താപവുമായിരിക്കും ഈ കൂടിനുള്ളിൽ എപ്പോഴും. പരീക്ഷണാർത്ഥം പുറ്റിനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോൾ ഇതിനുള്ളിലുള്ള ചൂട് 6 ഡിഗ്രി വരെ ഉയർന്നതായിട്ട് കണ്ടെത്തി. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോളനിക്കുള്ളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ഇവർ സുരക്ഷിതമായിട്ട് കഴിയും. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ പുറത്തു നിന്നും ഭക്ഷണം വീണ്ടും കൊണ്ടുവന്ന് ഇതിൽ ശേഖരിച്ച് വെക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഉണങ്ങിയ പുല്ലാണ് ഇവരുടെ ഭക്ഷണം. ജോലിക്കാർ രാത്രി ശേഖരിക്കുന്ന പുല്ലുകൾ നുറുക്കി കഷണമാക്കിയിട്ടാണ് ഈ പുറ്റിനുള്ളിൽ അവർ ശേഖരിച്ച് വെക്കുക. ലോകം അമ്പരുന്ന ഒരു ചിതൽ കോളനിയുടെ കണ്ടെത്തൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിതൽ പുരാണം അവസാനിപ്പിക്കാം. ബ്രസീലിലെ കാറ്റിംഗയിലാണ് ആ കണ്ടെത്തലുണ്ടായത്. 2.3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നുകിടക്കുന്ന ആ പ്രദേശത്ത് 20 കോടി ചിതൽപുറ്റുകൾ ഉണ്ടായിരുന്നു. ഗവേഷകർ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് വഴി ആ പുറ്റുകളുടെ പ്രായം കണക്കാക്കി നോക്കി. അതിൽ 11 ഇനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പുറ്റിന് 690 വർഷം പഴക്കവും ഏറ്റവും പ്രായം കൂടിയതിന് 3820 വർഷവും പഴക്കമുണ്ടായിരുന്നു. അതിലും പഴക്കമുള്ളവയും അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടർ മാർട്ടിൻ, ഡോക്ടർ ഫഞ്ച് അവരുടെ സഹപ്രവർത്തകരൊക്കെ കൂടി നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ കറൻറ്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും വിസ്താരമുള്ള ഒരു നഗരം മനുഷ്യരായ നമുക്ക് ഇതുവരെയായിട്ടും നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. മുറുണ്ടൂസ് എന്ന് പ്രാദേശികമായിട്ട് വിളിക്കുന്ന ഈ ചിതൽപ്പുറ്റുകളുടെയൊക്കെ മൊത്തം വിസ്താരം ഏകദേശം ബ്രിട്ടൻ്റെ അത്ര വരും. സിൻഡർമസ് ഡെറസ് എന്നു പേരുള്ള 1/2 ഇഞ്ചോളം മാത്രം വലിപ്പമുള്ള ചിതലുകളാണ് ഈ മഹാസാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂനിയുടെ ആകൃതിയിൽ കോൺ ഷേപ്പിൽ 20 കോടി ചിതൽപ്പുറ്റുകൾ, 6 മുതൽ 13 അടി വരെ ഉയരമുള്ളതും ഏതാണ്ട് 30 അടി വിസ്താരമുള്ളവയാണ് ഓരോ ചിതൽപ്പുറ്റും. ശരാശരി 60 അടി അകലത്തിലായിട്ട് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാതത്ര മൺപുറ്റുകൾ. 1000 കണക്കിന് വർഷമായിട്ട് ഇവ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പലതും ഇപ്പോഴും സജീവവുമാണ്. കാടായി കിടന്നിരുന്ന ആ പ്രദേശത്ത് കുറച്ച് ഭാഗം കാലി വളർത്തലിനൊക്കെ വേണ്ടിയിട്ട് തെളിച്ചപ്പോഴാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ചിതൽപ്പുറ്റുകൾ ആളുകൾ കാണുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് കാടിനുള്ളിലുള്ള ഈ കോടിക്കണക്കിന് മൺപുറ്റുകളെ എണ്ണിയത്. ഇത്രയും മൺപുറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 3.84 ഘന കിലോമീറ്റർ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും മണ്ണ് ഈ ചിതലുകൾ കൂന കൂട്ടിയിട്ടു. ഗീസയിലെ 4000 പിരമിഡുകളുടെ അത്രയും വലിപ്പം വരും ഈ മണ്ണ് അത്രയും കൂട്ടിയാൽ. ഇത്തിരി പോകുന്ന പ്രാണി നടത്തിയ പണി. ഈ പ്രാണിയെ പറ്റിയിട്ട്, ചിതലുകളെ പറ്റിയിട്ട്, അവ നിർമ്മിക്കുന്ന കൂടുകളെ പറ്റിയിട്ട്, അതിജീവന സാമർത്ഥ്യങ്ങളെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയൂ. പരിണമിച്ച് വെറും 3 ലക്ഷം വർഷം മാത്രമായ നമ്മൾ മനുഷ്യർ കോടിക്കണക്കിന് വർഷം മുമ്പേ ഇവിടെ ഉണ്ടായ ചിതലുകളെ ഇനിയും മനസ്സിലാക്കാൻ ഏറെ കിടക്കുന്നു. അതിനാൽ തന്നെ ചിതലുകളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള, അവയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പടി വിദ്യകളൊന്നും കൊണ്ട് വലിയ ഫലം ചെയ്യില്ല. പലതരം വിഷങ്ങൾ ചുമരിനടിയിലും തറയിലും ചിതലുകളെ തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 100 കണക്കിന് ടെർമൈറ്റ് നിയന്ത്രണ കമ്പനികളാണ് ലോകത്തെങ്ങും പ്രവർത്തിക്കുന്നത്. 1000 കണക്കിന് തരം മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് ചിതലുകളെ ഇല്ലാതാക്കാൻ. പക്ഷേ ചിതലുകൾ എവിടെയും പോകുന്നില്ല. അവരിത്തിരി കാലം പിന്തിരിഞ്ഞു പോയേക്കാം, അത്രയും കാലം ഭൂമിക്കടിയിൽ സുരക്ഷിതരായിട്ട് അവർ ജീവിക്കും. പക്ഷേ അവസരം കിട്ടുമ്പോൾ അവർ ശക്തിയായിട്ട് തിരിച്ചു വരും. ജോർജ് സാർ, പഴയ ജോർജ് സാർ തന്നെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്.
1: പ്രകൃതിക്ക് ഉപകാരിയായ ജീവികളെ മനസ്സിലാക്കുകയും അവ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് നമ്മുടെ വസ്തുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ചെറിയ ജീവികൾക്ക് പോലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ വലിയൊരു പങ്കുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിതലിന്റെ ജീവിതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ചിതലിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കല്ലേ?
3: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
5: പോകുന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം.

0: വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
0: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
0: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. മലയാള സിനിമയിലെ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയുമായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളോടൊപ്പം ചേർന്നത്. ഇത്തവണയും അതിന് മാറ്റം വരുത്തുന്നില്ല. നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി കേൾക്കാം. നമ്മുടെ ജീവിതം പഴയകാലത്തെ പോലെയല്ല, ഒരുപാട് മാറിപ്പോയി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നെട്ടോട്ടമാണ്. രാവിലെ ഉണർന്നത് മുതൽ തുടങ്ങും തിരക്കുകൾ. പലർക്കും രാവിലെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ കാണും, ജോലിസ്ഥലത്തെ തിരക്കുകൾ കാണും, തിരിച്ചു വന്ന് വീണ്ടും തിരക്കുകൾ, ഉറങ്ങാൻ കിടക്കുന്നത് വരെ തിരക്കോട് തിരക്ക്. അതിനിടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പിന്തിരിഞ്ഞാലോചിച്ചാൽ പലർക്കും പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ടൊന്നും തോന്നുകയില്ല. എന്നാലും ഓട്ടം തന്നെയാണ് ജീവിതം. ശരിക്കും ഒരോട്ട പ്രദക്ഷിണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കടങ്ങൾ, ബാധ്യതകൾ, പ്രശ്നങ്ങൾ, അതിനിടയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത്തിരി നേരം ആ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിവെക്കാം. കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാം. ഈ പാട്ട് കേൾക്കുന്നതിനിടയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുടക്കണ്ട, അതിൻ്റെ പഴി ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് അവസരം ഒരുക്കണ്ട, നമുക്ക് പാട്ട് കേൾക്കാം, പണി തുടർന്നോളൂ. ഇപ്പം മുതൽ നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. ആദ്യം പാചകത്തിൽ തുടങ്ങാമല്ലേ. നല്ല കറി വെച്ചാലോ? പച്ചക്കറികളൊക്കെ അരിഞ്ഞു ചേർത്ത് നല്ല സ്വയംഭൻ കറികൾ. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് നിങ്ങളുടെ താല്പര്യങ്ങൾ, അതിനനുസരിച്ച് ഞാനൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. നമുക്ക് കേൾക്കാം അതിനോടൊപ്പം ഒരു പാട്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഇലന്തൂർ വിജയകുമാറാണ്. സംഗീതം കണ്ണൂർ രാജൻ. ആലാപനം യേശുദാസ് പട്ടംസദൻ ചിത്ര. ചിത്രം ഭീകരരാത്രി. പേടിക്കണ്ട, ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. പാട്ട് കേട്ടോളൂ.

അപ്പോൾ പാചകവും സദ്യയൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ, നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് സ്വർഗത്ത് പോയി വരാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുക? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമാണെന്നറിയാം, കാരണം ഇതുവരെ അങ്ങനെ പോയി വന്നവരാരുമില്ല. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം, പക്ഷേ ഒരവസരം കിട്ടിയെന്ന് നിങ്ങൾ ഭാവനയിൽ കരുതുക. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരാൾ എന്തൊക്കെ കാണിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത് ഉഷ്ണഭൂമി എന്ന് പറയുന്ന സിനിമയിൽ നിന്നുള്ളതാണ്. പി കെ കൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ 4 ഗാനങ്ങളാണുള്ളത്. ഇതിൽ പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ശ്യാം ഈണം നൽകി സീറോ ബാബു പാടിയ ഈ ഗാനം ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്വർഗത്തിലേക്ക് ഫ്രീയായി NOC കിട്ടിയ സ്വർണത്താൽ ജാനുവിന് കൊട്ടാരം പണിയും പോലും. ഓഹ്, ജാനുവിൻ്റെ ഒരു ഭാഗ്യം. വേണുനാഗവള്ളി, നെടുമുടി വേണു, ശ്രീനിവാസൻ, കുതിരവട്ടം പപ്പു, മേനക തുടങ്ങിയവരെല്ലാമാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കേതായാലും ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം.

ഇവിടുള്ള പകയാർക്കെന്നോസി കൊടുക്കും. അബിഡൊരു ലോഡ്ജ് കണ്ടീഷനാക്കും, ഇവിടുള്ള പകയാർക്കെന്നോസി കൊടുക്കും. ഓലക്ക സ്വർഗത്തിൽ വന്ന് കുടുങ്ങുമ്പം മൂദേവി ആലിന്റെ ലൈനൊന്നു മാറും. ഓലക്ക സ്വർഗത്തിൽ വന്ന് കുടുങ്ങുമ്പം മൂദേ

ട്രെയിനൊന്ന് വാങ്ങുമ്പോൾ ജാനൂന്ന് കയറ്റി ഞമ്മളിങ്ങെത്തും. നാളെ കാണുവാൻ ട്രെയിനൊന്ന് വാങ്ങുമ്പോൾ ജാനൂന്ന് കയറ്റി ഞമ്മളി

0: അപ്പൊ സംഗതി മൊത്തം കുട്ടിച്ചോറായ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടു. സ്വർഗത്തിലായാലും നാട്ടിലായാലും നരകത്തിലായാലും ചിലരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരേ കഥാപാത്രം, ഒരേ ശൈലി, ഒരേ ശീലം. ഇങ്ങനെയൊക്കെ പോയി വരുമ്പോഴത്തേക്ക് വേറൊരു രൂപത്തിലേക്ക് വരുന്ന ചിലരുണ്ട് ഇക്കൂട്ടത്തിൽ. അതാരാണെന്ന് കൂടി നമുക്ക് നോക്കാം. 1987 പുറത്തിറങ്ങിയ വിസ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒപ്പം ജലജ, ശാന്തികൃഷ്ണ, ബഹദൂർ, ബാലൻ കെ നായർ, സത്താർ തുടങ്ങിയവരൊക്കെ ഈ ചിത്രത്തിലുണ്ട്. ഇതിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജിതിൻ ശ്യാം ഈണം നൽകി സീറോ ബാബു പാടിയതാണ് ഈ ഗാനം. സംഗതി കുഴഞ്ഞല്ലോ, തലയൊക്കെ കറങ്ങണ് പടച്ചോനെ. ബാക്കി ഇനി എന്താവൂന്ന് നിങ്ങൾ കേട്ടോളൂ.
1: സംഗതി കുഴഞ്ഞല്ലോ, തലയൊക്കെ

0: സന്നതി കുഴഞ്ഞല്ല തലയൊക്കെ കറങ്ങുന്നു പടച്ചോനേ.
1: അപ്പൊ സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞ് തലയൊക്കെ പെരുകണമെന്നും പറഞ്ഞ് വന്നു കയറുമ്പോ ദേവി ഇത് ഷൗട്ടി എന്ന് കരുത്, കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഷൗട്ടിന്ന് സ്വഭാവം എന്തായാലും നല്ലതാണ്.

0: മാത്രമല്ല, അതിപ്പോൾ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും ഒരു കാരണവശാലും ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക്. ചിന്റു, ഫാബി എന്നിവർ ചേർന്ന് പാടിയതാണ് ഈ ഗാനം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് രവീന്ദ്രൻ. ചിത്രം ദി പ്രസിഡന്റ്. ഈ പേര് കേൾക്കുമ്പോൾ ഉടനെ ചാടിക്കേറി ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഇത് റിലീസായിട്ടില്ല.
1: What a nonsense.
2: Mummy, my dear mummy, mommy, please.
3: Onnu poda apratha.

0: ലെ ഹാസ്യപ്രധാനമായ ഏതാനും ഗാനങ്ങൾ ഓരോ വ്യാഴാഴ്ചയിലും മധുരഗീതങ്ങളിലൂടെ കേൾപ്പിക്കാറുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. ഇത് പൊങ്ങച്ചവും തന്നിഷ്ടവുമൊക്കെ ആയി കഴിയുന്ന ആളുകളെക്കുറിച്ചുള്ള ഗാനമാണ്. ഇത് വെറുതെ ഒരു പൊങ്ങച്ചം പറയുന്നതല്ല, സത്യമാണോന്നറിയാൻ നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. 1998 പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് അടുത്തത്. ഇതിൽ എസ് രമേശൻ നായർ വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി, യേശുദാസ്, ദലീമ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഒരു തുള്ളി പലതുള്ളി.
1: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

ചിലരിങ്ങനെ തന്നിഷ്ടപ്രകാരം ചെയ്യുകയും പൊങ്ങച്ചം പറയുകയൊക്കെ ചെയ്യും. വീമ്പ് പറച്ചിലാണെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിരിക്കും. ഞാൻ വലിയ പുലിയാണെന്നൊക്കെ പറയും, പക്ഷെ ചില സ്ഥലത്ത് പൂച്ച പോലും ആയിരിക്കില്ല. പട്ടാഭിഷേകം എന്ന സിനിമയിൽ പൂച്ച പൂച്ച പൂച്ച പെണ്ണെ പുലിയാണ് ഞാൻ എന്ന് തുടങ്ങുന്ന വരികൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാറും സംഘവും.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, അത് ആടുന്നു വാങ്ങണ്ടെന്ന് ആടുന്ന പ്രശ്നമുണ്ടോ?
2: ആടുന്ന പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം, അരോമ സ്പെഷ്യൽ, ബാർബിക്യൂ, ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
5: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
7: മധുര ഗീതങ്ങൾ.
8: പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കുരുത്തക്കേട് കളിച്ചവരാ നമ്മളൊക്കെ. അതിൻ്റെ പേരിൽ നല്ലോണം തല്ലുവാങ്ങിയിട്ടും ഉണ്ടാവും. കുറച്ച് കുരുത്തക്കേടുകളൊക്കെ മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു പാട്ട്. മരത്തിൽ കയറാനും കുളത്തിൽ ചാടാനും തലകുത്തി മറയാനും അങ്ങനെ ഒരുപാട് കളികളുണ്ട് നമുക്ക്, അല്ലേ? അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കുരുത്തം കെട്ടവൻ എന്ന സൽപ്പേര് സമ്പാദിച്ചുകൊണ്ട് വളർന്നു വന്നവരാ നമ്മളിൽ പലരും. അങ്ങനെ ഒരു ഓർമ്മയിലേക്കൊന്ന് പോയാലോ? വീണ്ടും അങ്ങനെ ഒരു കുരുത്തക്കേട് കളിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഓർമ്മിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യം കേട്ട് വെറുതെ അത് ആവർത്തിക്കാൻ ശ്രമിച്ച് നടുവൊടിഞ്ഞ് കിടന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. നമുക്ക് പാട്ട് കേൾക്കാം. ഷാഫിയുടെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കല്യാണരാമൻ. അതിൽ കൈതപ്രം വരികളെഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് ആ സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ദിലീപ്, ലാല്, ലാലു അലക്സ്, ഇന്നസെന്റ്, കൊച്ചുപ്രേമൻ, സലീം കുമാർ, നാരായണൻകുട്ടി, അങ്ങനെ ഒരുപാട് ആളുകൾ പാടിയിട്ടുള്ള ഒരു ഗാനം. ഇതാ
9: കേട്ടോളൂ.

0: നില കേറി പോകണ്ടേ.
1: അവിടന്ന് തലേകുത്തി തലേകുത്തി തലേകുത്തി തലേകുത്തി ചാടണ്ടേ.
0: പണ്ടാറടങ്ങാൻ തൊണ്ടയുടെ മസിൽ പൊട്ടിനെ തോന്നണേ. എന്നാലും സാറില്ല.

നമ്മള് ഒരേ കാര്യം കേരളത്തിലെ പല ജില്ലകളിലുള്ളവർ സംസാരിക്കുമ്പോൾ പല രീതിയിലാണ്ടാവും അല്ലെ, ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തതയുള്ള ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കയ്യിൽ കുറച്ച് പൈസയൊക്കെ വന്നപ്പോൾ സുഹൃത്തുക്കൾ ഒരു ആനയെ വാങ്ങാൻ പോയി. ആ ആനയെക്കുറിച്ച് ഓരോ നാട്ടുകാർ ഓരോ രീതിയിലാണ് വിവരിക്കുന്നത്. അത് നമ്മളെ നാട്ടുകാരെങ്ങനെയാണ് പറയുക, തൃശ്ശൂരുകാരെങ്ങനെയാണ് പറയുന്നൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. 1984 പുറത്തിറങ്ങിയ സാജൻ സംവിധാനം ചെയ്ത ചക്കരയുമ്മ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാണിത്. നാല് കാശ് കയ്യിൽ വെച്ച് നാല് ദിക്കും കടന്ന് എന്ന് തുടങ്ങുന്ന ഈ ഗാനം പൂവച്ചൽ ഖാദറാണ് എഴുതിയത്. ശ്യാം ഈണം നൽകി. പാടിയത് കൃഷ്ണചന്ദ്രൻ, ജഗതി ശ്രീകുമാർ, ബേബി ശാലിനി എന്നിവരാണ്.

0: പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിൽ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി കെ പി ബ്രഹ്മാനന്ദൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. കെട്ടിയോനെ പറ്റിച്ചു വരുമെന്ന് പറഞ്ഞ് കാശു വാങ്ങി പറ്റിച്ചല്ലോ, ഏലിയാമ്മ പറ്റിച്ചല്ലോ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പ്രേം നസീർ, എം ജി സോമൻ, ശ്രീവിദ്യ, റാണി പത്മിനി തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിലെ ഗാനരംഗത്തിന് വേണ്ടി സംഗീതം പകർന്നത് എ ടി ഉമ്മറാണ്. വരികളെഴുതിയത് പി എ ഖാദർ, കൂർക്കഞ്ചേരി സുഗതൻ എന്നിവർ ചേർന്ന്.
1: പറ്റിച്ചേ കറിയാച്ചായനെ പറ്റിച്ചേ.

0: നിന്ന് സല്ലിലോ തല്ലിലോ.
1: അച്ഛനല്ലിയോടാ തല്ലിയത്, സാരമില്ല.

റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം കൂടി കേൾക്കാം. കഥ പറയാം, കഥ പറയാം, കളിയല്ല കല്യാണം അത് പറയാം. ചിത്രം ആധിപത്യം. പ്രേംനസീർ, മധു, മോഹൻലാൽ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രമാണിത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. പാടിയത് പി ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ.

പ്രിയപ്പെട്ടവരെ, റേഡിയോ മലബാറിലൂടെ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് തുടരാം. അടുത്തതായി കണ്ണനി ഭൂമിയിൽ ഭുജാതനായത് കംസനെ കാച്ചുവാനായിരുന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രം 1985 ഗിരീഷ് സംവിധാനം ചെയ്ത അക്കരെ നിന്നൊരു മാരൻ. പ്രിയദർശന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകി. പാടിയത് KP ബ്രഹ്മാനന്ദൻ, സതീഷ് ബാബു.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങളിലൂടെ അടുത്തതായി 1990 പുറത്തിറങ്ങിയ സാന്ദ്രം എന്ന സിനിമയിലെ കണ്ടല്ലോ പൊൻകുരിശുള്ളൊരു തിരുമലയാറ്റൂർപ്പള്ളി എന്ന ഗാനം കേൾക്കാം. ഇന്നസെന്റാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കൊണ്ടാട്ടം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം.
2: മധുരഗീതങ്ങൾ.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
6: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400-7025-900-18.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
6: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
6: ഫോൺ 9496420880-8111-933-600.
1: സിഎം വിസ്താര, സിഎം വിസ്താര നെല്ലൂന്നി.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് 9:15 നാട്ടിലെ പാട്ട്.

12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനും പെൻഷൻ പദ്ധതിക്കും അടിസ്ഥാനമാക്കുന്ന പരമാവധി ശമ്പള പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. ഇത് 51 ലക്ഷത്തിലധികം ജീവനക്കാരെ കൂടി നിർബന്ധിത EPFO പരിധിക്ക് കീഴിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിശ്വകർമ്മ ദിനമായ ഇന്ന് ഇത് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 2016 സെപ്റ്റംബറിലാണ് പരിധി 15,000 രൂപയാക്കി ഉയർത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിലെ വേതന വളർച്ച, തൊഴിലവസരങ്ങളുടെ വികാസം എന്നിവ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ 25,000 രൂപയാക്കിയത്. പരീക്ഷാ തട്ടിപ്പ് അന്വേഷണത്തോട് PSC ചെയർമാനും അംഗങ്ങളും സഹകരിക്കണമെന്നും അവർക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് പറയാനുള്ള പ്രത്യേക അധികാരം ആർക്കും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നീ ജനപ്രിയ സാമൂഹിക മാധ്യമങ്ങളുടെ മാതൃകമ്പനിയായ മെറ്റയെ ഇടനിലക്കാരായി മാത്രം കാണാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉള്ളടക്കം ഉപയോക്താക്കളിലേക്ക് എത്തേണ്ടത് എങ്ങനെയെന്നതിൽ മെറ്റയുടെ അൽഗുരിതം തീരുമാനമെടുക്കുന്നുണ്ട്. അതിനാൽ സേവനദാതാവ് എന്ന വിഭാഗത്തിലാകും കമ്പനി ഉൾപ്പെടുക. ഇടനിലക്കാർക്കുള്ള നിയമപരിരക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണെന്നും അധികൃതർ വ്യക്തമാക്കി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗിന് ഈ മാസം 22 ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ GST ഉദ്യോഗസ്ഥർക്കുണ്ടായത് ഗുരുതര പിഴവെന്ന് പ്രത്യേക അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന SIT യുടെ ശുപാർശ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ മുഖ്യമന്ത്രിക്ക്.

കൈമാറി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ പുതുതായി ചുമതലയേറ്റ ഇൻസ്പെക്ടർമാരുടെ സ്ഥിതി ദയനീയമെന്ന് റിപ്പോർട്ടുകൾ. 419 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയാണ് SIമാർക്ക് നൽകിയത്. 64 സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടർമാർ SHOമാരെ തുടരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 203 SHOമാരെ വിവിധ യൂണിറ്റുകളിലേക്ക് മാറ്റിയെങ്കിലും അവർക്ക് ആവശ്യമായ ഓഫീസ് സംവിധാനം ഇനിയും ഒരുക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും കണ്ടെത്തിയ കാര്യങ്ങൾ വിശദീകരിച്ച് പാർട്ടി മുന്നോട്ടു പോകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ മോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സേവാ സങ്കല്പ് അഭിയാന് BJP ഇന്ന് തുടക്കം കുറിക്കും. അർജന്റീന ടീം സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദ ഇടപാടിൽ റിപ്പോർട്ടർ കമ്പനി ഉടമ ആൻഡോ അഗസ്റ്റിനെ 1 പ്രതിയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെ 2 പ്രതിയുമാക്കി കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. SIT അംഗം P വിക്രമൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ചതി, വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പും ഉണ്ട്. മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകി സാമ്പത്തിക സ്പോൺസർഷിപ്പ് തട്ടിപ്പ് നടത്തിയ കേസിൽ മിന്നൽ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം കളമശ്ശേരിയിലെ റിപ്പോർട്ടർ TV ആസ്ഥാനത്തും ചാനൽ ഉടമകളിൽ ഒരാളായ ആൻഡോ അഗസ്റ്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും വയനാട്ടിലെ കുടുംബ വീട്ടിലും പരിശോധന നടത്തി. ഇന്നലെ പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പൊതുസമൂഹം ഒപ്പം നിൽക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്തെ മൃഗശാല നഗരമധ്യത്തിൽ നിന്ന് കൂടുതൽ വിശാലമായ വനപ്രദേശത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് റൌണ്ട് ടേബിൾ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി തന്റെ ആശയം പങ്കുവച്ചത്. അധ്യാപക നിയമനത്തിനുള്ള നിലവിലെ റാങ്ക് പട്ടികകൾ വീണ്ടും നീട്ടാനുള്ള നീക്കം പുതിയ പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളുടെ നിയമന സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു എന്ന് റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന 17 പട്ടികകൾ 6 മാസത്തേക്ക് നീട്ടാനുള്ള സർക്കാർ ശുപാർശ കഴിഞ്ഞ ദിവസം PSC തള്ളിയിരുന്നു. ഒരേ കാലയളവിൽ അവസാനിക്കുന്ന പട്ടികകളിൽ ചിലത് മാത്രം നീട്ടാൻ നിലവിലെ ചട്ടങ്ങളിൽ വ്യവസ്ഥയില്ലെന്നായിരുന്നു PSCയുടെ നിലപാട്. എങ്കിലും കാലാവധി നീട്ടാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നൈപുണി വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ സ്കിൽ ട്രെയിനിംഗ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ 13 പേർക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിച്ചു. ഇവർക്കുള്ള നിയമന ഉത്തരവുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വിതരണം ചെയ്തു. വിരമിച്ച കപ്പൽ ജീവനക്കാർക്ക് ക്ഷാമാശ്വാസം നൽകാൻ സംസ്ഥാന സർക്കാർ വിവരശേഖരണം നടത്തുന്നു എന്ന തരത്തിൽ ഒരു സംഘടന വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതായി ഓൾ കേരള സീമെന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. പുഴാതി പുല്ലോപ്പിക്കടവ് ലക്ഷം വീട് കോളനിയിലെ K അജിത്കുമാറിനെ മുൻവിരോധം മൂലം കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി CJ ഡെന്നി നാളെ വിധിക്കും. വിസയും പാസ്പോർട്ടുമില്ലാതെ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന 4 ബംഗ്ലാദേശി യുവതികളെ കൂടി ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ഒരു യുവതി പിടിയിലായിരുന്നു. ഇതോടെ 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലാകുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം 5 ആയി. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യുവതികളെ എത്തിക്കാൻ സംസ്ഥാനത്തും പുറത്തും വലിയ ഏജൻസികളുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി. കണ്ണൂരിൽ നിന്ന് 5 ബംഗ്ലാദേശ് യുവതികളെ പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. വർഷങ്ങളായി നിയമന അംഗീകാരം കാത്തുകഴിയുന്ന എയ്ഡഡ് വിദ്യാലയത്തിലെ അധ്യാപകർ കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാരം UP സ്കൂളിലെ 6 അധ്യാപകരാണ് രാവിലെ പ്രതിഷേധവുമായി എത്തിയത്. ഉച്ചയോടെ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷൈനിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. തലശ്ശേരി എരഞ്ഞോളിപ്പാലത്തിന് സമീപത്തുള്ള ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാണാതായ 4 പെൺകുട്ടികളെ കൊച്ചിയിൽ കണ്ടെത്തി. ഇന്നലെ പുലർച്ചെയാണ് കുട്ടികളെ കാണാതായത്. ബംഗളൂരുവിൽ സ്വത്തുതർക്കത്തെ തുടർന്ന് വിമുക്തഭടനെയും മകളെയും സഹോദരന്മാർ വെട്ടിക്കൊന്നു. കർണാടകത്തിലെ ബെളഗാവിയിലാണ് സംഭവം.

ഗരിയിൽ കെ സി ബിയുടെ ജീപ്പിനു മുകളിൽ കെട്ടിവെച്ച തോട്ടിയിലെ മൂർച്ചയേറിയ അരിവാൾ കൊണ്ട് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. കൈക്കും വയറിനുമാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറക്കുന്നു.

0: രാവിലെ 9:15 മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോളേജ് വരെയാണ് സർവീസ്. ചാവശ്ശേരി കൂരൻമുക്കിൽ പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥാപനത്തിൽ തീപിടുത്തം. ഇന്നലെ 2:30 സംഭവം. ഡോക്ടർമാരുടെ ക്ഷാമം കാരണം കിടത്തി ചികിത്സാ പ്രതിസന്ധിയിലായ ഇരിട്ടി താലൂക്ക് ആശുപത്രിക്ക് താൽക്കാലിക ആശ്വാസം. ഇത് സംബന്ധിച്ച് വാർത്തകളും പ്രതിഷേധങ്ങളും ഉയർന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ 5 ഡോക്ടർമാരെ കൂടി നിയമിച്ചു. ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3rd 2020 മത്സരം ഇന്ന്. ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സീസണായുള്ള മത്സരക്രമം പ്രഖ്യാപിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഇരുവിഭാഗങ്ങളിലും വിജയത്തുടക്കം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട്.

0: എന്റെ സ്വന്തം വീടാണ്. ഞാൻ ഓണം പ്രമാണിച്ച് അങ്ങനെ നിൽക്കാനൊക്കെ വന്നെയാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടൻ്റെ ഭാര്യ. ഏട്ടൻ സ്ഥലത്തില്ല, ബാംഗ്ലൂരാണുള്ളത്. ഏട്ടൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ഇപ്പം ഞാനുണ്ട്, എനിക്ക് രണ്ട് മക്കളുണ്ട്.
1: പേര് പറയും എല്ലാവരുടെയും.
0: അച്ഛൻ രാമകൃഷ്ണൻ, അമ്മ അജിത, ഏട്ടൻ ജിബിൻ, ഏട്ടൻ്റെ ഭാര്യ സ്നേഹ, എൻ്റെ പേര് ജിൻഷ, മക്കളെ അലോക്, എൽവിൻ.
1: എത്രയല്ല പഠിക്കുന്നത്?
0: മോൻ രണ്ടാം ക്ലാസ് പഠിക്കുന്നത് കല്ലൂർ സ്കൂളിൽ. ഒരാളെ കാത്തുറങ്ങുന്നുണ്ട്.
1: അപ്പൊ ഇനി ഹസ്ബൻഡ് വീട് എവിടെ?
0: കാരവേരാവൂര്.
1: ഇവിടെ അടുത്ത് തന്നെയാണ്?
0: ആ അടുത്ത് തന്നെ.
1: എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
0: സുജിൽ.
1: എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് മെക്കാനിക്കാണ്.
1: ഇനി എപ്പോഴാ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്?
0: നാളെ.
1: നാളെ എന്തെങ്കിലും ചെയ്യണ്ടോ ജിൻഷ ചേച്ചി?
0: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നോക്കിയിരിക്കുന്നു.
1: എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ?
0: നല്ല താല്പര്യമുണ്ട്.
1: എന്താ പഠിച്ചൊക്കെ?
0: ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞാണ്. പിന്നെ അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞു മക്കളെ.
1: എന്തേലും ഓ ഇന്നേ മേഖല അങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉണ്ടോ?
0: അങ്ങനെയൊന്നുമില്ല.
1: ജോലി ചെയ്യണം എന്നൊരാഗ്രഹം
0: അങ്ങനെയുണ്ട്.
1: ഈ ജോലി അല്ലാതെ ഇപ്പൊ പാട്ട്, ഡാൻസ് ഇത്തരത്തിലൊന്നുമില്ല.
0: കഴിവുകളൊന്നുമില്ല.
1: സ്വയമേ കഴിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു.
0: ഒന്നുമില്ല.
1: പക്ഷെ ഇപ്പൊ നന്നായിട്ട് സംസാരിച്ചല്ലോ. സംസാരിക്കുന്നത് ഒരു കഴിവല്ലേ?
0: ആയിരിക്കും, പരിചയമുള്ള സ്ഥലത്തൊന്നും ആയോണ്ടായിരിക്കും.
1: പാട്ടുകൾ കേൾക്കാറുണ്ട്?
0: ആ കേൾക്കാറുണ്ട്.
1: സിനിമയോ?
0: ആ.
1: ഏതാ കൂടുതൽ ഇഷ്ടം, പാട്ട് കേൾക്കാനാണോ സിനിമ കാണാനാണോ?
0: അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടുമ്പോ
1: എല്ലാം ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു എന്റർടൈൻമെന്റ് പേർപ്പസ് ഉണ്ടാവുമല്ലോ.
0: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
1: യാത്രകൾ ഇഷ്ടമാണോ?
0: ആ ഇതിഷ്ടം.
1: ദൂര യാത്രകൾ ചിലവർക്ക് അമ്പലയാത്ര ആയിരിക്കും, ചിലവർക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും.
0: ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും അമ്പലം. പോകൽ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി.
1: ഓക്കെ. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? പോയാൽ കൊള്ളാം.
0: അങ്ങനെയൊന്നുമില്ല, എവിടെയായാലും പോകാം,
1: യാത്ര ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ കൂടെ ജിൻഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ പാട്ട് കേൾപ്പിച്ചതരാം. ഏതാണ്?
0: അല്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞായിരുന്നോ? ഒരുപാട് പാട്ടില്ലേ.
1: എന്നാലും ഏതെങ്കിലും ഒരു കാലത്ത് ക്ലാസ്സിൽ വെച്ച് ഫ്രണ്ട്സ് ചോദിക്കുമ്പോഴോ അല്ലെ ഹസ്ബൻഡ് ചോദിക്കുമ്പോഴോ ഒക്കെ ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നൊരു പാട്ട്?
0: ഇല്ല, എന്നോടാരും ഇതുവരെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്നും ചോദിക്കില്ല.
1: അതുകൊണ്ട് മനസ്സിലേക്ക് വരുന്നേയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾപ്പിക്കാം.
0: ആ
1: അങ്ങനെ കേൾപ്പിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ?
0: ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ്?
1: നമ്മുടെ കുഞ്ഞമ്മോന് ആൾ ഉറക്ക തെളിഞ്ഞതിന്റെ ഒരു ശീലക്കേടുണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
0: ആയിക്കോട്ടെ, താങ്ക് യു.

0: റേഡിയോ മലബാർ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലാവർ മറ്റന്നൂർ നാട്ടിലെ പാട്ട് തുടരുകയാണ്. ഇപ്പൊ നമ്മള് നടന്ന് നടന്ന് നടന്ന് ചാവശ്ശേരിയില് എത്തിയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം ശരിക്കും?
1: ചാവശ്ശേരി
0: പോസ്റ്റ് ഓഫീസ്.
1: പോസ്റ്റ് ഓഫീസ്.
0: അപ്പൊ പിന്നെ പേരെന്നാ?
1: ഗോപാലൻ.
0: ഗോപാലൻ, ഇവിടെ ആരൊക്കെ ഉള്ള വീട്ടില്?
1: വീട്ടില് ഞാൻ മാത്രമേ താമസമുള്ളൂ, ബാക്കി എല്ലാവരും വീട്ടില്.
0: ഒരു മുറ്റത്ത് തന്നെ രണ്ട് വീടാ അല്ലേ?
1: ഇതാദ്യത്തെ തറവാട് വീട്. പിന്നെ മൂന്നെടുത്ത വീട്. ഞാൻ പിന്നെ അധികം അടിക്കാൻ കൊടുത്ത് എല്ലാ കയറ്റിയോടെ വെക്കും.
0: എവിടെ നിക്കുന്ന? ഇവിടെ തന്നെയാണ്.
1: ഇവിടെ തന്നെ ഭക്ഷണമെല്ലാം അപ്പുറത്തുനിന്ന് കഴിക്കോ. പുതിയ വീട്ടിന്ന്
0: ഉറങ്ങാൻ ഇവിടത്തേക്ക്?
1: ഉറങ്ങാൻ അധികം ഇവിടെ തന്നെ.
0: ഇവിടെ നല്ല തണുപ്പുണ്ട് ഇല്ലേ?
1: തണുപ്പുണ്ട്. ഇങ്ങോട്ടെല്ലാം ഓടിട്ട വീടായുണ്ട്.
0: ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്ന?
1: വീട്ടിൽ ഇപ്പൊ എനിക്ക് ആവശ്യം അങ്ങനെ വീടൊക്കെ എല്ലാം പോകും. ഇനി കുറെ കഴിയുമ്പോ ഇങ്ങോട്ട് വരും. രാവിലെ ചില്ലറ പണിയുണ്ട്. പോകും.
0: എന്ത് പണിക്കാ പോകുന്നത്?
1: തേങ്ങ ഉരിക്കാൻ.
0: ഇപ്പൊ
1: പോക്കൊണ്ട് വരും. മൂന്നാം ചെയ്യുമ്പോല്ലോ പിന്നെ അധികം വീട്ടിലിരുന്നിട്ട് കാര്യം, പിന്നെ തീരെ നടക്കാനാവില്ല. അതുകൊണ്ട് ചില്ലറ പണിയെല്ലാം എടുക്കും. പിന്നെ ഉച്ചക്ക് ജാവശ്യം വൈകുന്നേരമെല്ലാം അങ്ങനെ ഒരു നടത്താം.
0: വീട്ടിലിരിക്കുമ്പോ എന്തോ പോലെ തോന്നൂലേ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോ?
1: അനങ്ങാണ്ടിരിക്കുമ്പോ തോന്നും. പിന്നെ ഉറക്കം തോക്കോ ഇല്ലല്ലോ അനങ്ങാണ്ടിരിക്കുമ്പോ. അന്നേരം ഒന്നും തിരിയില്ല. പിന്നെ വൈകുന്നേരം ആവശ്യമില്ല, നേരം കൂടാൻ വേണ്ടിട്ട് അങ്ങനെ പോകുന്നതാണ്.
0: പകൽ ഉറങ്ങുക?
1: പകല് ചില ദിവസം കുറച്ച് ചില ദിവസം ഉറങ്ങുക. എല്ലാ ദിവസം ഉറങ്ങില്ല, ചില ദിവസം.
0: പണ്ടെന്താ ചെയ്തോണ്ടിരുന്നേ?
1: പണ്ടല്ലേ നാടൻ പണിയാ, കൈക്കോട്ട പണി. ഇങ്ങനെ മുളവരെ കണ്ടം കൊത്ത് ഇങ്ങനെയല്ല കൈക്കോട്ട പണിയല്ല പണ്ട്. എന്നാലും ഇടക്കിടക്ക് വരെ കങ്ങിന്റെ ഉള്ള ചില്ലറ ചില്ലറ അടക്കുകയും വിളിക്കും. എടുക്കാനാ നമ്മളെ നാട്. പിന്നെ ഇവിടെ വന്നു. അത് പിന്നെ അക്കെട്ടിന് പോയ പൈസ കൊണ്ട് ഇവിടെ സ്ഥലം എടുത്തു. എനിക്ക് വീടാക്കി.
0: വീടല്ലേ?
1: ഒറ്റക്കല്ല, ഇവിടെ എല്ലാവരും സഹായിച്ചു തന്നെ.
0: അങ്ങനെ
1: അവരെല്ലാം സഹായിച്ചു തന്നെ. പിന്നെ ഇത് മന്റെ വീട്.
0: ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നേ?
1: ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നു. അത് ചില ദിവസം എല്ലാം പോകും. മയ ഇല്ലെങ്കില് എല്ലാം പോകും. മയ ഉണ്ട പോവുകയില്ല.
0: മഴ ഉണ്ടെന്ന് ചെയ്യ?
1: മയ ഉണ്ട പോയില്ല, അങ്ങനെ വീടിയിരിക്കും. എന്നാ ചാവശ്ശേരി പൂരാക്കെല്ലാം പോയി അങ്ങനെ വരുവോ.
0: റേഡിയോ കേൾക്കോ വെറുതെ ഇരിക്കുമ്പോ?
1: റേഡിയോ ചില ശങ്കർ കൊരോ റേഡിയോ അവിടെ ഉണ്ട്.
0: അതില് പാട്ട് ഇഷ്ടാന്നോ?
1: പാട്ട്.

0: ഇഷ്ടം തന്നെയാണത്. എല്ലാ ദിവസം ഉറക്കമില്ല, കാര്യം ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ പണ്ടല്ലോ ഉണ്ടല്ലോ, ഇപ്പൊ വയസ്സല്ലോ അങ്ങനെ ഉണ്ടല്ലോ, കേട്ടില്ല പൊട്ടു തന്നോ.
1: വയസ്സാവുമ്പോ എന്താ പാട്ടിനോട് ഇഷ്ടം ഉണ്ടായിക്കൂടെ?
0: ആ ഉണ്ടാക്കാം. അതാക്കാ
1: പാട്ട് പാടലുണ്ടേനോ പണ്ട്?
0: പണ്ട് കാലം പാട്ട് സ്കൂൾ പഠിക്കുമ്പോഴല്ലേ പാട്ട് വലിയോ.
1: അങ്ങനെ പാടി ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ?
0: ഇല്ല, ഓർമ്മയൊന്നുമില്ല.
1: ഇപ്പൊ അനക്കൊരു പാട്ട് പാടിത്തരുവാ? ഇപ്പൊ അനക്കൊരു പാട്ട് പാടിത്തരുവാ?
0: പാടി പാട്ടെല്ലാം കൊറേ പാടിയില്ല, പക്കാന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പൊ
1: ഓർമ്മയില്ല. പണ്ട് ഇവിടെ കൊറേ ആൾക്കാരുണ്ടേനോ വീട്ടില്?
0: എവിടെയാ? ആ പണ്ട് മാര്യയും ഞാനോ മോനോ.
1: മൂന്ന് പേര്?
0: ആ
1: എന്താ ഭാര്യന്റെയും മോന്റെയും പേര്?
0: മാര്യന്റെ പേര് നാരായണി.
1: മോന്റെ പേര്?
0: മോന്റെ ജിജേഷ്.
1: മോന്റെ ഭാര്യ?
0: മോന്റെ ഭാര്യ അണി.
1: ഇപ്പൊ നാല് പേരുണ്ട്.
0: അവര് രണ്ട് കുട്ടികളും ഉണ്ടോ? അവര് ഭാര്യയോ മോനോ സ്കൂളിൽ പോയി. എനിക്ക് അതിനകത്ത് വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരും. ആ എനിക്ക് തിങ്കളാഴ്ച അങ്ങോട്ട് പോകും. ആ രണ്ട് കുട്ടികളും പിന്നെ ഇവളുണ്ട് അണിയും, പിന്നെ മോനും, പിന്നെ ഭാര്യയും ഞാനും.
1: സിനിമയെല്ലാം കാണലുണ്ടാ?
0: ആ ആദ്യം കാണലുണ്ട് സിനിമ. ഇപ്പം പോക്കൊന്നുമില്ല.
1: ഇപ്പൊ ഒന്നും വേണ്ടാത്ത, പാട്ടും ഇഷ്ടല്ല, സിനിമയും കാണാത്ത, വയസ്സായണ്ട?
0: ആ വയസ്സായതുകൊണ്ട് അങ്ങനെ ഇതില്ലല്ലോ. ചെറുപ്പത്തിലാവുമ്പോ എല്ലാം സിനിമ കാണാനും എല്ലാം ഇരട്ടിക്ക് വല്ല അങ്ങനെ പോയിക്കൊണ്ട്. ഇപ്പം കാലിലൊന്നും അങ്ങനെ ശക്തിയോയില്ല, അലം കൊണ്ട് തന്നെ
1: ഇരുന്നാലിരുന്നിടത്തന്നെ ആയി പോവില്ലേ.
0: ആ അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. ഇരുന്നാ പിന്നെ ഒരേ അർത്ഥം, പിന്നാടി പോകാനാവുകയില്ല, ഒന്നും ആവില്ല. അതുകൊണ്ടാണ് രാവിലെ വൈകുന്നേരം എല്ലാം ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഒരു അഞ്ചാറ് അതിന്റെ തേങ്ങ എല്ലാം പറിക്കുവോ?
1: ആദ്യം ഇപ്പൊ സിനിമ കണ്ടെന്ന് ഓർമ്മയുണ്ടോ?
0: ഇല്ല, ആദ്യം കണ്ടെന്ന് ഓർമ്മയില്ല. അത് ടാക്കീസിൽ പോയിട്ട് കണ്ടതാണ്, ഇരുട്ടിയിലല്ല.
1: അതൊന്നും ഓർമ്മയില്ല.
0: ഇല്ല, അതൊന്നും ഓർമ്മയില്ല.
1: അന്നേരല്ലോ ഈ ഓല മേഞ്ഞ ടാക്കീസും കാര്യങ്ങളല്ലേ?
0: ആ അന്നേരം ഓല എല്ലാം ഓലപ്പരാതി അല്ലാന്ന്, ടാക്കീസല്ല.
1: ആരും കൂടെ കാണാൻ പോക്ക്?
0: ആ ഞാനെല്ലാം ഒറ്റക്കും, പിന്നെ ആ കുട്ടികൾ ആരും പോകും. നമ്മൾ നാട്ടിലിറക്കാൻ തീർക്കുമ്പല്ല. അന്ന് ഇപ്പൊ ഓർമ്മ
1: കിട്ടുന്നില്ലല്ലേ.
0: ആ കൊല്ലം അത്രയായി, കൊറേ കൊല്ലായില്ലേ.
1: തിയേറ്ററെല്ലാം മാറിയിട്ട് സൗകര്യം എല്ലാം കൂടിയില്ലേ? അന്നേരം തിയേറ്റർ പോയിട്ടുണ്ടാ? സിനിമ ടാക്കീസ് പോയിട്ടുണ്ടാ?
0: ഇല്ല, പിന്നെ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ ഒന്നും പോയിട്ടില്ല. അടുത്ത് ഒന്ന് രണ്ടു പ്രാവശ്യം മറ്റൊന്നൊരു പോയി. അതിപ്പോ ഒന്നല്ല, അതൊരു പത്ത് പതിനഞ്ച് കൊല്ലം ആയിട്ടുണ്ടോ?
1: പതിനഞ്ച് കൊല്ലായി.
0: അതായിട്ടുണ്ടോ? ആ ഒരു പത്ത് കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടോ? പിന്നെ എവിടെ അങ്ങനെ പോക്കില്ല.
1: ടിവിയിൽ സിനിമ കാണുവാ?
0: ആ ടിവിയിൽ ചില സമയം കണ്ണൂരിന്ന് കാണും ടിവി.
1: എന്ത് കാണാനാ ഇഷ്ടോ? സിനിമ കാണാനാണോ അല്ലെങ്കിൽ പാട്ടിന്റെ സീന് കാണാനാന്നോ?
0: അല്ല, ടിവിനാണ്, എനിക്കങ്ങനെ അറിയില്ല. അത് അതാന്ന് ആ സീനില് മറ്റു ഇതെല്ലാം ഇങ്ങനെ കാണും. ഇത് സിനിമ എന്തിനാ അങ്ങനെ? എനിക്കങ്ങനെ അറിയില്ല.
1: നടന്മാരില്ല അറിയാവോ?
0: ഇല്ല, ഇങ്ങനെ പറയുന്നേട്ടേ ഉള്ളൂ, അവരൊന്നും അറിയില്ല. ആ
1: ഓർമ്മയിൽ ഏതെങ്കിലും പാട്ടുണ്ടോ ഇപ്പൊ മനസ്സിൽ?
0: ഇല്ല, മനസ്സിലൊന്നും ഓർമ്മയില്ല.
1: പാട്ട് ഓർമ്മയില്ല? പാട്ട് പാടാനും ഓർമ്മയില്ല അല്ലേ?
0: പാട്ടിന്റെ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല.
1: ഇതാരാ ഇവിടെ ഇപ്പൊ ഈ ചേമ്പും ഇതൊക്കെ കളിച്ചു വെച്ചതാരാ?
0: ചേമ്പ് ഇതല്ല. ചേമ്പ് നമ്മളൊക്കെ തന്നെ ഇവിടുന്ന് ഈ കപ്പ ചേമ്പ് അല്ലോ, മായല്ലോ.
1: കൃഷി ചെയ്യലുണ്ടോ?
0: ആദ്യം കൃഷി ചെയ്യലുണ്ട്, ഇപ്പൊ അങ്ങനെ കൃഷിയില്ല. ഇപ്പൊ എല്ലാ റബ്ബറും ഒക്കെ പൂർത്തിയാലുണ്ടേനോ, പിന്നെ മേലോട്ടൊന്നും കൃഷിയാക്കലും ഇല്ല.
1: ഇപ്പൊ എന്താ കൃഷി ചെയ്യാത്ത?
0: ഇപ്പൊ സ്ഥലം റബ്ബറെല്ലാം വെച്ചോണ്ട്.
1: അതുകൊണ്ടാ?
0: ആ പിന്നെ അങ്ങനെ കയ്യല്ലല്ലോ. ഇപ്പൊ കൈക്കോട്ട എടുത്ത് ഒത്താലോ അന്ന് അങ്ങനെ കയ്യല്ല. കയ്യല്ല.
1: ഇനിയിപ്പോ നാളെ പണിയുണ്ടോ?
0: ആ നാളെ പണിയുണ്ട്. അത് ചാവശ്യ അത് അങ്ങോട്ട് കാശിമുക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട്
1: കാശിമുക്കില്ല.
0: ആ കാശിമുക്കല് കാലൂര് അങ്ങനെല്ലാം പോകും. മണ്ണോറ എല്ലാം ചാവശ്യല്ല.
1: എങ്ങനെ പോവോ? ബസ്സിനാ?
0: ബസ്സിനല്ല, നടന്നിട്ട്. ദൂരെല്ലാം പോകുമ്പോ വണ്ടിയും കൊണ്ടു പോകും. ഒന്നിക്കൽ ആരും ബൈക്ക് കൊണ്ട് പയ്യിൽ പോകും, അല്ലെ പിന്നെ ഓട്ടോറിക്ഷ അങ്ങനെ അതിൽ പോകും. വണ്ടിയും കൊണ്ട് ദൂരെ പോകുമ്പോ, അടുത്താകുമ്പോ നടന്നിട്ടേ ഉള്ളൂ. ഇവിടെയും പത്തം വരല്ല ആകുമ്പോ.
1: ദൂരത്തില് എവിടെയെങ്കിലും അങ്ങനെ പണിക്ക് പോയിട്ടില്ല?
0: അധികം ദൂരൊന്നും പോയിട്ടില്ല.
1: എല്ലാം
0: അടുത്തടുത്ത് തന്നെ.
1: പഴയ ചങ്ങാതിമാരെല്ലാം ഉണ്ടോ ഇപ്പൊ?
0: ഇല്ല, പണ്ടത്തെ ചങ്ങാതിയെല്ലാം പോയി.
1: ആരുമില്ല ഇപ്പൊ? വീടെല്ലാം പോയിട്ട് ചായ കുടിക്കുമ്പോന്നും ആരുമില്ല?
0: ഇല്ല, അങ്ങനത്തെ ആളുണ്ട്. ഒന്നും കാര്യമായ ചങ്ങാതി ഒന്നും ഇല്ല.
1: ആരെങ്കിലും പേരോർമ്മയുണ്ടാ? പണ്ടത്തെ ചങ്ങായിമാരെ പേരോർമ്മയുണ്ടാ?
0: ഇല്ല, ഇപ്പൊ ഓർമ്മയൊന്നും കിട്ടുന്നില്ല.
1: ആരും ഓർമ്മയില്ലേ?
0: പണ്ടുള്ള ചങ്ങായിമാരെന്നെല്ലാം പറഞ്ഞ കുഞ്ഞു കിട്ടാന്നെല്ലാം പറഞ്ഞുണ്ട്. അത് എടക്കാനും ഈ നാട്ടിലല്ല,
1: എടക്കാനത്ത്.
0: അതെല്ലാം നമ്മളെ ചങ്ങായിയാനോ കുഞ്ഞു കിട്ടാൻ പൊരിച്ചെല്ലാം പറഞ്ഞ് അങ്ങനെ ചങ്ങായിമാർ പുറത്തെല്ലാം അങ്ങനെ ഉണ്ട് എടക്കാനത്തല്ല.
1: ഇവിടെ ചാവശ്ശേരി ചങ്ങായിമാരൊന്നുമില്ല?
0: ഇല്ല, ചാവശ്ശേരി ഇങ്ങോട്ടൊന്നും കാര്യം വെച്ചൊന്നുമില്ല.
1: എത്രാമത്തെ വയസ്സിലാ ചാവശ്ശേരിയിലേക്ക് വന്നെ?
0: വരുമ്പോ ഒരു പത്ത് ഇരുപത്തഞ്ച് 27-28 കൊല്ലായിട്ടുണ്ടോ എന്നാലും ഇങ്ങോട്ട് വന്നില്ല.
1: എത്ര പ്രായം ഉണ്ടാവും ഓർമ്മയുണ്ടോ?
0: ആ അന്നേരം ഒരു 10-30 വയസ്സ് ഏകദേശം ഉണ്ടാവും.
1: 30-ാമത്തെ വയസ്സിലിടാ വന്നിന്?
0: അന്നേരം
1: ഇപ്പത്രയോ പ്രായോ?
0: ആ ഇപ്പൊ ഒരുപാടുണ്ട്, ഇപ്പൊ ഒരു 17 വയസ്സുണ്ടോ?
1: അന്നേരം വിഷമം ഉണ്ടേനുവാ എടക്കാനത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോ?
0: ഇല്ല, അങ്ങനത്തെ വിഷമൊന്നും ഇല്ല. കാര്യമായിച്ച്
1: ചങ്ങായിമാരെ കാണാണ്ടിക്കേണ്ടി വരൂലേ, അങ്ങനത്തെ വിഷമൊന്നും ഇല്ലേനോ?
0: ഇല്ല, അത് ആദ്യം ഇങ്ങോട്ട് വരും, കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങനെയില്ല. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ എടക്കാനത്ത് എല്ലാം പോകും, എല്ലാം പോകും. നാട്ടിലെല്ലാം പോയി പോയി പിറ്റേന്ന് ഇങ്ങോട്ട് വരുവല്ലേ ചെയ്യും. എന്നാൽ അരുവത്തുള്ള ആളെല്ലാം കണ്ട് വർത്താനം പറഞ്ഞ് അടുത്ത വീട്ടിലെല്ലാം പോയി പിറ്റേ രാവിലെ ഇങ്ങോട്ട് വരും.
1: ഇപ്പൊ ഞാൻ എടക്കാനത്ത് പോയിനാ?
0: ഇല്ല, ഇപ്പൊ ഒന്നും പോയില്ല, രണ്ടു മൂന്ന് മാസം മുമ്പിൽ പോയതേ ഉള്ളു.
1: ഇപ്പൊ ആടെ ആരല്ലേ?
0: ഏടാ
1: എടക്കാനത്ത്?
0: എടക്കാനത്ത് നമ്മളെ പെങ്ങള് മരുവോള്, മരുവോളെ

0: കല്യാണം കഴിഞ്ഞിന്
1: പണ്ടാറില്ലേനുള്ളത് ഇവിടെ വരുന്നേ മുന്നേ
0: ഏടാ
1: ചാവശ്ശേരിയിലേക്ക് വരുന്നേ മുന്നേ അടക്കാൻ താറില്ലേനുള്ളത്
0: എന്നാലോ ഞാനോ ഇന്നലെ അമ്മയും പിന്നെ രണ്ട് പെങ്ങള് എല്ലാം ഉണ്ടായിരുന്നു അടുക്കാനത്ത് പിന്നെ അനിയല്ലോ അനിയനൊന്നും ഇപ്പൊ ഇല്ല
1: അവരെല്ലാം പേര് പറഞ്ഞു തരുവാ
0: അച്ഛന്റെ പേര് കുഞ്ഞപ്പ വന്ന് അമ്മേന്റെ പേര് കല്യാണി
1: എന്റെ അമ്മമ്മേന്റെ പേരും കല്യാണി അനിയത്തിമാരി ചേച്ചിമാരെല്ലാം പേര്
0: മൂത്ത നാരായണി ഭാരതി അതിന്റെ പെങ്ങളാന്ന്
1: ഇവരെല്ലാം അവിടെ ഉണ്ട് ഇപ്പോ
0: അവരുണ്ട് ഇപ്പൊ
1: നമ്മളെ റേഡിയോയിലത്തെ ഒരു പരിപാടിയാണ്
0: വളരെ
1: നമ്മള് വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടൊരു പാട്ട് കൊടുക്കും പാട്ട് ഓർമ്മയില്ലല്ലോ ഏതാണെന്ന് പറഞ്ഞു
0: പാട്ടൊന്നും കിട്ടുന്നില്ല
1: എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു പഴയ പാട്ട് അപ്പോപ്പിനെ വേണ്ടിട്ട് കേൾപ്പിച്ചു തരാം ഓക്കെ.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് തുടരുകയാണ്. ഇപ്പൊ അതേ ഒരു കൊച്ചു മിടുക്ക് കൂടെ ഉണ്ട്. എന്താ പേര്?
2: നൂഹ.
1: നൂഹ. ഫുൾ പേരെന്താ?
2: നൂഹ ജമൽ പി ആർ.
1: നൂഹ ജമൽ. അതെന്താ ഇത്രയും വലിയ പേരിട്ട് കുഞ്ഞു നൂഹ കുട്ടിക്ക്?
2: അതുമ്മന്റെ ഇഷ്ടമായിട്ട്.
1: ഉമ്മക്ക് ഇഷ്ടമായിട്ടിട്ടതാ? ഓക്കെ, നല്ല പേരല്ലേ ഇത്. ഫ്രണ്ട്സ് എന്ത് പറയുന്നേ?
2: ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടാ.
1: അവരെ നൂഹ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. വീട്ടില് വരെ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ ഉമ്മാമ ഉണ്ട്, ഉപ്പയുണ്ട്, ഇത്താത്ത ഉണ്ട്, ഇക്കാക്ക ഉണ്ട്, ഉമ്മ ഉണ്ട്.
1: പേര് പറയാ എല്ലാവരുടെയും.
2: ഷാദിൽ ഇക്കാക്കാന്റെ, ഇത്താത്തന്റെ നെതാശ, ഉമ്മാന്റെ സംശീറ, ഉമ്മാമാന്റെ കതീ,

0: തുപ്പാന്റെ ശാവലാമ്മ.
1: ഈ പേരുകളിൽ നോഹക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ?
0: നതാശ.
1: അതെന്താ?
0: കാരണം അതിൽ എന്റെ ഫ്രണ്ട്സിനോട് നതാശ പറയുമ്പോൾ നല്ല ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
1: എന്നിട്ട് ഉമ്മാനോട് ചോദിച്ചോ അനക്ക് എന്തിട്ടാ നതാശ എന്ന് പേരിടാൻ ഞാനെന്ന്?
0: കൊറേ ആൾക്കാരുണ്ട്, ആകെ കുറച്ചും കൂടി തന്നിട്ടുള്ള.
1: വേറെ നൂഹ എന്ന് പേരുള്ള ആരെങ്കിലും മോക്ക് പരിചയം ഉണ്ടോ?
0: പരിചയമില്ല, പക്ഷെ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കൊറേ ആൾക്കാർക്ക് ഉണ്ട്.
1: നൂഹ എന്ന് പേരുണ്ട്.
0: യു കെ ജി പഠിക്കുന്ന കൊറേ ആൾക്കാർ.
1: എന്നാലും ഇപ്പൊ ടീച്ചർ നൂഹ എന്ന് വിളിക്കുമ്പോ ഏത് നൂഹിയാ ടീച്ചർ തിരിഞ്ഞു നോക്കുക?
0: അതൊക്കെ അറിയില്ല, പക്ഷെ അത് എന്റെ ക്ലാസ്സിലെ ആദ്യമായിട്ട് ഞാനേ ഉള്ളു നൂഹ ആയിട്ട്.
1: അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ക്ലാസ്സിൽ കൊറേ കുട്ടികളുണ്ടോ?
0: കൊറേ ഉണ്ടോ?
1: എത്ര കുട്ടികളുണ്ടോ?
0: ഒരു 26.
1: 26 പേരുണ്ട്. എത്രാം ക്ലാസ്സില്? അത് ചോദിച്ചില്ലല്ലോ.
0: 3.
1: ഏത് സ്കൂളില്?
0: എൻ എസ്ലെ.
1: ടീച്ചറുടെ പേരെന്താ?
0: നബീൽ മാഷ്.
1: നബീൽ മാഷ്. എത്ര ടീച്ചർമാരെ ക്ലാസ്സിൽ വരാറുണ്ട്?
0: 2.
1: ആരൊക്കെയാ?
0: ഒന്ന് അറബിക്കുന്ന മാഷോ, ആകെ വണ്ണമുള്ള വിഷയം പഠിപ്പിക്കുന്ന മാഷോ.
1: രണ്ടു മാഷോ നല്ല മാഷാ? നന്നായിട്ട് പഠിപ്പിക്കുക. നൂഹക്കുട്ടിക്ക് പഠിക്കാൻ എന്താ ഇഷ്ടം? കണക്കാണോ ഇംഗ്ലീഷാണോ
0: മലയാളം? മാത്സ്.
1: മലയാളം മാത്സും പഠിക്കാൻ ഇഷ്ടം. ഇഷ്ടമില്ലാത്തതോ?
0: ഇംഗ്ലീഷോ അറബിക്കോ ഇവിഎസോ.
1: അതെന്താ?
0: അത് ടാസ്ക് ഫുള്ളു.
1: അതുണ്ടാ? മലയാളം എന്തുകൊണ്ട് അത്ര ഇഷ്ടം?
0: മലയാളം വായിക്കാ നല്ല രസമുണ്ടാവും.
1: കഥയല്ല ഇഷ്ടം? പാട്ടുകളോ?
0: പാട്ടുകൾ കൊറേ ഉണ്ട്, അവന് പാടാൻ നല്ല രസമുണ്ട്.
1: പാട്ട് പാടാനാണോ, കഥ പറയാനാണോ, അല്ലെ പാട്ട് കേൾക്കാനാണോ, കഥ കേൾക്കാനാണോ ഇഷ്ടം?
0: പാട്ട് പാടി കേൾക്കാനും പാടാനോ.
1: ആ എങ്ങനെയുള്ള പാട്ട് പാടല്?
0: ഇത് സ്റ്റോറി ഉണ്ടാവില്ലേ,
1: ആ
0: പഴം കഥ പാട്ട് പോലത്തെ.
1: അങ്ങനത്തെ ഒരു പാട്ട് ചേച്ചിക്ക് പാടിത്തരും ഇപ്പൊ.
0: തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാം, രണ്ടാം കുന്നുമ്മലൂനാലി രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ, മൂന്നാം കാവിലെ പൊന്മുല്ലപ്പു, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ, നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ, അഞ്ചാം ചെമ്മുയിൽ പൂഞ്ചേല തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ.
1: ഇതാരോ പഠിപ്പിച്ചെന്നേ?
0: മാഷ്.
1: ഏത് മാഷ?
0: നബിൽ മാഷ്.
1: നബിൽ മാഷ്. കഥയോ? കഥയോ ഓർമ്മയുണ്ടോ?
0: കഥ ഓർമ്മയില്ല, പക്ഷെ ഒരു കഥ ഉണ്ട്. ആനന്റെ ഒന്നടക്കണ്ട്.
1: അത് മറന്നുപോയി.
0: അത് കൊറേ ഉണ്ട്, സ്റ്റോറി ബുക്ക്.
1: സ്കൂളിൽ എന്തൊക്കെ പരിപാടിക്കാ പങ്കെടുക്കാറ്?
0: ഒപ്പന, ഡാൻസ്, അത്രയാണ്.
1: സ്കൂളില് കലോത്സവം ഒക്കെ നടക്കാറില്ലേ? അല്ല, ഒപ്പനക്കും ഡാൻസിന് ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് കളിക്കുക. ഡാൻസ് കളിക്കാനാണോ കൂടുതൽ ഇഷ്ടം?
0: ഡാൻസ്.
1: ഈ പഠിക്കുന്നതിന് പുറമെ വേറെന്തൊക്കെ ചെയ്യാനാ ഇഷ്ടം? പാട്ടുപാടുക, ചിത്രം വരക്കുക?
0: അതിലെനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളത് പാട്ട് പാടാനും ചിത്രം വരക്കാനും.
1: ഇത് രണ്ടും ചെയ്യലുണ്ട്. സമ്മാനം കിട്ടലുണ്ടോ?
0: സമ്മാനം കിട്ടലില്ല, പക്ഷെ മദ്രസയിൽ സമ്മാനം കിട്ടലുണ്ട് ഗ്രൂപ്പ് സോങ്ങിന്.
1: ആ സമ്മാനം കിട്ടുന്നതിലല്ലോ, നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലല്ലേ കാര്യം. എല്ലാ പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം.
0: ഞാന് ഓണപരിപാടിക്ക് കസാല കളിക്കാന് 4-ാമത്തേനാണ് പൊട്ടിയത്, ബാക്കി എല്ലാത്തിനും ഞാൻ ജയിച്ചിട്ടുണ്ട്.
1: അടിപൊളി. എന്നിട്ടാണോ എല്ലാ പരിപാടിക്കും പങ്കെടുക്കണം കേട്ടോ?
0: നമുക്ക് അങ്ങനെ വലിയ പരിപാടിയല്ല, നമുക്ക് ഡിജെയും കസാല കളിയും ഒരു കളിയാ. അതില് ബോയ്സ് ജയിച്ചേ മറ്റേ കളിക്ക്.
1: ഏതില്?
0: ബാക്കി തലകറിക്ക് ഉപ്പ് എടുക്കും, അതില് രണ്ടാളും ഒരുമിച്ച് ഓതണം. അതില് ആരാ ജയിക്കാ? അതില് ബോയ്സ് ജയിച്ചോണ്ട് തന്നെ മാഷ് കൂക്കിയത് നമുക്ക് ഓർമ്മയുള്ളൂ.
1: ബോയ്സ് ജയിച്ചോണ്ടാ മാഷ് കൂക്കിയത്?
0: ആ മാഷ് ഇങ്ങനെ ഉള്ളുന്നുണ്ട്, ഇപ്പൊ ബോയ്സ് ബാക്കില് പൂക്കളിട്ട് ഫുള്ളും വെതറിട്ട് നമ്മൾ ഫുള്ള് അടിച്ചു വരണ്ടെന്ന്.
1: അയ്യോ, അന്നേരം പറയണ്ടേ ബോയ്സിനോട്?
0: ആ ടീച്ചർ പറഞ്ഞു ബോയ്സ് ഫുള്ള് അടിച്ചു വരണം. അവർക്കെന്ത്, നമ്മള് തയ്യലായോണ്ട് അമ്മക്കല്ല അടിച്ചു വരണത്. നമ്മള് മൂലക്ക് ഇരുന്നിട്ട് കൊറേ കളിച്ചിന്, 2 പ്രാവശ്യം കളിച്ചിന്. അതില് കൊറച്ചാളും ഇല്ലേന്ന്, ഞാനും ഇല്ല.
1: ആരാ പൂക്കളൊക്കെ ഇട്ടത്?
0: അഭിപിടിച്ചിട്ട്.
1: ഒറ്റ പൂക്കളെ ഇട്ടിട്ടുള്ളൂ?
0: ആ മോളിൽ ഒറ്റ പൂക്കളും തായില്ല.
1: എല്ലാ ക്ലാസ്സിലും ഇട്ടിട്ടില്ല?
0: എല്ലാ ക്ലാസ്സിലും ഇട്ടിട്ടില്ല.
1: സദ്യ ഉണ്ടായിരുന്നോ ഓണത്തിന്? എങ്ങനെയുള്ള ഫുഡാ ഇഷ്ടം? സദ്യ ആണോ?
0: പഴങ്കഞ്ഞി.
1: പഴങ്കഞ്ഞിയോ കൂടുതൽ ഇഷ്ടം?
0: പഴങ്കഞ്ഞിയും പിന്നെ
1: തലേന്നത്തെ മീൻകറിയും. അപ്പൊ പഴങ്കഞ്ഞി പറഞ്ഞ തലേന്നത്തെ ചോറല്ലേ?
0: പഴങ്കഞ്ഞിയും പിന്നെ
1: മോര്.
0: മോരും സദ്യയും പിന്നെ നല്ല മുളകുട്ടിയാലും കഴിക്കാൻ
1: ഭയങ്കര ഇഷ്ടാ. ബിരിയാണി ഇഷ്ടാണോ?
0: ബിരിയാണി ഇഷ്ടാണ് ചെറുങ്ങനെ, പക്ഷെ ഒറ്റം ഇഷ്ടം ബിരിയാണി മന്തി.
1: മന്തിയാ? ഇപ്പൊ അടുത്തങ്ങ മന്തി കഴിച്ചനാ? എവിടെ പോയിട്ട്?
0: ബൈറൂട്ടിൽ.

0: എവിടെ? അപ്പൊ മന്തി ഇഷ്ടമുള്ള ആളാണ്. ക്ലാസ്സിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ്?
1: ഐഷന്, ആലിയ, ഫാത്തിമ കേക്ക്, ഐഷ കേക്ക്, പിന്നെ ബോയ്സിലാണ് കുറ്റൊരാളുള്ളൂ. പക്ഷെ ഓനോട് വലിയ താല്പര്യമില്ലെങ്കിലും റജൻ റൈസ്.
0: ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇതില്?
1: ബെസ്റ്റ് ഫ്രണ്ട് വെച്ചാല് അസ്ലഹ, ഫാത്തിമ, അസ്ലഹ, ഫാത്തിമ, സെൻഹാ, മെഹബിന്, ആയിഷ, അത്ര, പിന്നെ മിസ്സിടി.
0: എല്ലാരും നല്ല കുട്ടികളാ.
1: അത്യാവശ്യം പഠിക്കും. ചെയ്യൂ.
0: നോഹ കുട്ടി പഠിക്കൂലേ? ക്ലാസ്സിൽ ആരാ ബെസ്റ്റ് പഠിപ്പി?
1: അത് വെച്ചാൽ ഞാൻ പറയാം, ബോയ്സിലെ ടോപ്പർ, ആകെ ബോയ്സിൽ ടോപ്പർ ഉള്ളത് ആദിം റഹ്മാനും പിന്നെ റസിനും. പിന്നെ ഗേൾസിലെ ടോപ്പർ മാറിയും പിന്നെ ആയിഷക്കും.
0: ഞങ്ങൾക്ക്
1: ചില നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രാവശ്യം കിട്ടുന്ന തോന്നുന്നുണ്ട്.
0: കിട്ടും, എന്തായാലും കിട്ടും. ഇല്ല പിന്നെ നമ്മള് പഠിച്ചിട്ടല്ലേ എഴുതിയത്. ഇപ്പൊ വിഷമൊക്കെ വന്നാൽ, അല്ലെ സങ്കടമൊക്കെ വന്ന്, സന്തോഷൊക്കെ ഉണ്ടാവുമ്പോ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട് ആരാ?
1: അങ്ങനെ ആരും എല്ലാരും ഷെയർ ചെയ്യും. ഒറ്റമുതൽ ഷെയർ ചോദിച്ചാല് ആയിഷനെ. പണ്ട് കൊറേ ഉണ്ടായിരുന്നു ആയിഷനെ പണ്ട് കൊറേ. ഇപ്പൊ അങ്ങനെ വലിയ ആവള് ഞാൻ ആയിട്ടില്ല. ഇപ്പം കൊറച്ച് ഉണ്ടാവും. പക്ഷെ പണ്ട് നമ്മള് നല്ല ബെസ്റ്റ് ഫ്രണ്ടാ.
0: അതെന്ത് പറ്റിയ?
1: അത് ഇപ്പോൾ കൊറച്ച് ദിവസമായിട്ട് പെനി ആയിട്ട് ലീവ് ആയിട്ടുണ്ട് സ്കൂൾ പറഞ്ഞിട്ട്. അതില് ഞാൻ ഒരു കാര്യം ഒരു ഫ്രണ്ട്സിന് പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് പിന്നെ അവള് എന്റെ കാര്യം പറഞ്ഞെടുത്ത നമ്മൾ ദേഷ്യത്തിലായി. പിന്നെ അങ്ങനെയല്ലോ ആയിട്ട് കൊറച്ച് കൊറച്ചായിട്ട് മുണ്ടുന്നുണ്ട്.
0: പക്ഷെങ്കില് നമുക്ക് നല്ലോണം മിണ്ടല്ലേ? നമ്മളാരോടും മിണ്ടാണ്ടിക്കണ്ടല്ലോ. നല്ല കുട്ടികൾ അങ്ങനല്ലേ? ഇനി പോയിട്ടാകുമ്പോ മിണ്ടൂലേ? ഇങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു അറിയില്ലേ?
1: ഇപ്പം അങ്ങനില്ല. ഇപ്പം മുണ്ടു. ബസ് നമ്മള് ബസ്സിലല്ലോ ഒരുമിച്ചാ. അതുകൊണ്ട് ഓള് പത്തൊമ്പതാം മൈലായോണ്ട് നമ്മള് എന്നാലും മുണ്ടിട്ട് പോകും.
0: അങ്ങനെയാ നല്ല കുട്ടികൾ ഉണ്ടാവുക. വലുതായിട്ടാകുമ്പോ ആരാവണമെന്ന് ആഗ്രഹം?
1: ഡോക്ടർ.
0: ആരാഗ്രഹം? നോ കുട്ടിന്റെ അല്ല ഉമ്മ ഉപ്പ എങ്ങാൻ പറഞ്ഞു തന്നെയോ?
1: ഇല്ല, ഇതെന്റെ ആഗ്രഹം തന്നെയാ.
0: അതെന്താ ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം?
1: കാരണം എനിക്ക് നല്ല ഇഷ്ടം ഡോക്ടറുടെ ഡ്രസ്സല്ലോ. അതെല്ലാം കാണുമ്പോ തോന്നും
0: ഡോക്ടർ ആവാൻ തോന്നും. ഉമ്മ ഉപ്പ എന്തെങ്കിലും പറയലുണ്ടോ? വേറെ എന്തെങ്കിലും ആവണം?
1: ഉമ്മ ഉപ്പ ഇങ്ങനെ പറയൂല, പഠിച്ചു വലിയ ആളാണ് പറയും.
0: അത്രേ പറയുള്ളൂ? പിന്നെ തന്നെ ആവണമെന്നൊന്നും പറയില്ല.
1: അങ്ങനെയൊന്നല്ല, പഠിച്ചിട്ട് വലിയ ആളാണെന്ന് പറഞ്ഞു.
0: അത്രേ ഉള്ളു. അപ്പൊ പഠിച്ചിട്ട് എന്തായാലും ഒരു ഡോക്ടർ ആവും.
1: പിന്നെ ടീച്ചറാവാൻ
0: ടീച്ചറാവാൻ കൂടുതൽ ഏതാ ഇഷ്ടം?
1: അത് ഡോക്ടർ.
0: എന്നാലും നമ്മൾ വന്നിട്ട് ഡോക്ടർ ആവും അല്ലെങ്കിൽ ടീച്ചർ ആവും,
1: ഏതെങ്കിലും.
0: ഉറപ്പല്ലേ? ഓക്കേ. നോഹ കുട്ടിക്ക് സിനിമയിലെ പാട്ടുകൾ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണോ? ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
1: എനിക്ക് ലാസ്റ്റ് സിനിമയെന്ന് ഓർമ്മയില്ല. എനിക്ക് കണ്ട കുറച്ച് സിനിമ ഓർമ്മ.
0: ഏതല്ലോ ഓർമ്മയില്ല സിനിമ?
1: ഒന്ന് ലോക, പിന്നെ പ്രേമലു.
0: ലോകയും പ്രേമലു. പാട്ടോ?
1: പാട്ട് ലോകന്റെയാ.
0: ലോക, അതാ ഇഷ്ടം. അതിലേതെങ്കിലും ഒരു പാട്ട് ചേച്ചിക്ക് പാടിത്തരാൻ പറ്റുമോ?
1: അതിപ്പോ കിട്ടൂല. പണ്ടത്തെ പാട്ടൊന്നും കിട്ടൂല. ഇപ്പത്തെ പാട്ട് കിട്ടില്ല.
0: ഇപ്പത്തെ ഏത് പാട്ടാ കിട്ടുക? റേഡിയോ കൂടെ ഏത് പാട്ടാ കേൾപ്പിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും?
1: അത് ലോക.
0: ലോകയിലെ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചാ മതി. ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ ഈ പാട്ട്? നൂഹ കുട്ടിക്ക് ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് ചോദിച്ചു മാത്രം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾപ്പിക്കാം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ യെല്ലൂർ മട്ടന്നൂർ. ഇത് നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ട്. പരിചയപ്പെടുന്ന ആളുടെ പേര്
1: ശൈലജ.
0: ശൈലജ ചേച്ചി ചാവശ്ശേരിയാണ് അല്ലേ? എന്താ ചെയ്യുന്നേ?
1: അംഗൻവാടി.
0: അംഗനവാടിയില്
1: ഹെൽപ്പർ.
0: ഹെൽപ്പർ ഏത് അംഗനവാടിയില?
1: വട്ടക്കായ.
0: ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ടോ?
1: കുറച്ചുണ്ട്.
0: എങ്ങനെയാ പോകുന്നേ?
1: ഇവിടെ കുരമുക്കിൽ വരെ പോയിട്ട് ബസ്സിന് പോകും. അവിടുന്ന് നടക്കും.
0: ഇവിടുന്ന് കൂരമുക്ക് വരെ എത്ര ദൂരം നടക്കാനുണ്ട്?
1: നടക്കുമല്ല. ബസ്സിന് പോകും 13 രൂപ.
0: 13 രൂപ?
1: അവിടുന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് 35 രൂപ അടുത്തേക്ക്. അവിടുന്ന് നടക്കും.
0: അപ്പൊ കുറച്ച് പണിപ്പെട്ടിട്ടല്ലേ അംഗനവാടി വരെ എത്തുന്നത്? രാവിലെ എത്ര മണിക്കാ പോകുന്നത്?
1: രാവിലെ അവിടുന്ന് 8:30 പോകും.
0: ഇവിടെ എത്തുന്നതോ?
1: ഇവിടെ ഒരു 4 മണി നമ്മൾക്ക്.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മോളും മോനും. മോനില്ല, ഇപ്പൂടെ ജോലി കിട്ടിട്ട് പോയി.
0: എന്താ പേര് ഇവരുടെ ഒക്കെ?
1: ഭർത്താവിന്റെ പേര് ലക്ഷ്മണൻ, മോന്റെ പേര് അശ്വിൻ, മോളെ പേര് അനന്യ.
0: എന്താ ചെയ്യുന്നത് മോളും മോനും?
1: മോള് ഇപ്പൊ ഡിഗ്രി ചേർത്ത് മോൻ ജോലി കിട്ടിട്ട് പോയി.
0: എവിടെയാ?
1: രാജസ്ഥാനില്.
0: മോള് എവിടെയാ പഠിക്കുന്നത്?
1: മോള് ഇടശ്രീകണ്ഠപുരം.
0: ഏതാ കോഴ്സ് എടുത്തത്?
1: പിന്നെ ഇക്കണോമിക്സ്.
0: ഇക്കണോമിക്സ്. അപ്പൊ മൂക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട് അല്ലേ? പകൽ സമയത്ത് ഇവിടെ നിന്ന് ആരും ഉണ്ടാവില്ല. വീട്ടിലത്തെ പണൊക്കെ ഒതുക്കിയിട്ടാണോ അംഗനവാടി? വൈകുന്നേരം വന്നിട്ടോ?
1: വൈകുന്നേരം വന്നിട്ട് പിന്നെ കുറച്ചൊന്നും.
0: എന്താ ചെയ്യാനുണ്ടാവുക?
1: ചായ വെക്കല്.
0: അത്രയല്ലോ, അതും കഴിഞ്ഞിട്ടുള്ള സമയം ടിവിയാണോ?
1: ടിവിയാണ്.
0: അങ്ങനെയൊക്കെയാ ദിവസം പോകുന്നത്. ഓക്കെ. സിനിമക്കൊക്കെ പോകാറുണ്ടോ?
1: സിനിമ ഇല്ല, അങ്ങനെയൊന്നും പോക്കില്ല.
0: യാത്രകൾ പോകാറുണ്ടോ? ടൂറൊക്കെ ആയിട്ട്? ഫാമിലിയുടെ കൂടെ? ഫ്രണ്ട്സിന്റെ കൂടെ.
1: ഫാമിലിന്റെ.
0: എവിടെയാ ലാസ്റ്റ് പോയതെന്ന് ഓർക്കുന്നുണ്ടോ?
1: തിരുനെല്ലി പോയിരി അമ്പലത്തില്.
0: ഓക്കെ. ഇനി എവിടെ പോവാൻ ആഗ്രഹം?
1: അങ്ങനെയൊന്നുമില്ല, വിചാരിച്ചാലേ പോടും.
0: എങ്ങനെയുള്ള പോവാ? എങ്ങനെ പോവാൻ ഇഷ്ടോ? ഇപ്പോ കുറച്ച് ദൂരാണോ, അല്ലെ ട്രെയിനിലൊക്കെ കുറേ ദൂരാണോ, അല്ലെ ബസ്സിൽ പോവാനാണോ?
1: അങ്ങനെയൊന്നുമില്ല, ട്രെയിനില് പോണോന്നുണ്ട്.
0: ഇതുവരെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ കയറിയിട്ടില്ല.
0: ആദ്യമായിട്ട് കയറണം എന്നൊരാഗ്രഹം ഉണ്ട് ഇല്ലേ? അതെന്തായാലും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. മോളും അല്ലെ മോനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ കൂട്ടുമായിരിക്കും ഇല്ലേ?
1: വിചാരിക്കാം.
0: ഓക്കെ. ഇവിടുന്ന്

0: ടിവിയിലെ സിനിമ ഏതൊക്കെ എങ്ങനെയുള്ള സിനിമ?
1: അങ്ങനെയൊന്നുമില്ല, നമ്മള് അങ്ങനെ ടിവി അങ്ങനെ കാണില്ല, ഓരോരുത്തർ ഇങ്ങനെ വെച്ചിട്ട് നോക്കിട്ട് അങ്ങനെ മാത്രം.
0: സംസാരിക്കുവോ? ഇപ്പൊ പൊതുവെ ഒരു ഫോണ് കിട്ടിയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഫോണായിരിക്കുമല്ലേ.
1: നമ്മള് അങ്ങനെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ നിന്നെല്ലാം വിളിച്ചാലും അങ്ങനെ
0: സംസാരിക്കുന്നു.
1: ഫോൺ തന്നെയാണ് അധികം.
0: ഇവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാ?
1: ഞാൻ കുറവാ.
0: ഇപ്പൊ മോള് കോളേജിൽ നിന്ന് വന്നിട്ട്
1: അതെല്ലാം പറയും, വിശേഷം എല്ലാം പറയും,
0: അതൊക്കെ പറയാറുണ്ട്. അപ്പൊ അത്ര പോരെ അല്ലേ. ഇവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആള്
1: ഇവിടെ
0: വീട്ടിൽ പണിയെടുക്കുമ്പോ? എന്തൊക്കെ
1: ചെയ്തൊന്നും ചെയ്യില്ല, ഇങ്ങനെ അടിച്ചല്ല.
0: കള്ളച്ചിരി ഉണ്ട് മോളുടെ മുഖത്ത്. പാചകം ചെയ്യാൻ അറിയോ?
1: പാചകം അങ്ങനെയൊന്നുമില്ല,
0: എല്ലാം
1: ചെയ്ത് പോന്നോണ്ട് ഓളൊന്നും എടുക്കൂല.
0: അമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പാട്ടുകൾ ഇഷ്ടമാണോ? എങ്ങനെയുള്ള പാട്ടാ? പഴയ പാട്ടാണോ?
1: രണ്ടും നല്ല അടിച്ചുപൊളി
0: എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല,
0: പാടാറില്ല. കുഴപ്പമില്ല, ഒരു പാട്ട് ഇപ്പൊ പറഞ്ഞാല് ഞങ്ങളത് കേൾപ്പിച്ചു തരും. അത് പറഞ്ഞപ്പോ മോളുടെ മുഖത്തേക്കാ നോക്കുന്നേ. എല്ലാ സെലക്ഷന്റെയും ആള് മോളാന്നോ? ഇപ്പൊ ഒരു ഡ്രസ് എടുക്കുമ്പോ ആരോട് അഭിപ്രായം
1: ചോദിക്കുന്നേ?
0: അപ്പൊ അവിടെ വെച്ചിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? ഇതാണ് കുറച്ചുകൂടെ അങ്ങനൊന്നുമില്ല,
1: ഇവിടെ നല്ലതാന്ന് ഞാൻ എടുക്കും,
0: അത്രേ ഉള്ളൂ. അപ്പൊ മോളുടെ അഭിപ്രായമാണ് അമ്മയുടെ എല്ലാ കാര്യത്തിലും ഉള്ളത്.
1: ഞാനും എടുത്തോളും, അതാകുമ്പോ
0: അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി ഇല്ലല്ലോ. രാവിലത്തെ കറിയൊക്കെ കടിയൊക്കെ വെക്കുമ്പോ പറയോ അമ്മ ഇന്ന് വെച്ചാ മതി? അല്ലെ ചോദിക്കോ അങ്ങോട്ടേക്ക്?
1: അന്നാന്ന് ചോദിക്കും. ചിക്കനും അങ്ങനത്തെ മീനും നോക്കും, ഇഷ്ടമല്ല.
0: അതിഷ്ടമല്ലേ? അപൂർവായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. അതും ഈ പ്രായത്തിലുള്ള ഒരാള് ചിക്കനും മീനും, അതെന്താ ഇഷ്ടമല്ലാത്ത? അങ്ങനെ
1: അന്നാന്നറിയില്ല, മോനിഷ്ടാന്ന്. മോനെല്ലാം അങ്ങനത്തെ ഉണ്ട്.
0: വെജിറ്റബിൾ ആണോ കൂടുതല്? അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മോൾക്ക് എന്താ ഇഷ്ടം?
1: അവക്ക് സാമ്പാറ്, അങ്ങനെ വറവ്, അങ്ങനത്തെ എല്ലാം വേണ്ട.
0: എന്തായാലും നല്ലതാന്ന് അല്ലേ. ഓക്കെ, എന്തായാലും ഒരു പാട്ട് അമ്മ ആലോചിക്കുന്നുണ്ട്.
1: മറ്റേ അമ്മ മനസ്സെന്നുള്ള പാട്ടില്ല,
0: ആർക്ക് വേണ്ടി പാട്ട്?
1: നമ്മളെ കുടുംബത്തിനുള്ളവർക്ക് വേണ്ടിട്ട്.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ടില് നമുക്ക് അടുത്ത ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം, എന്താണ് പേര്?
2: എന്റെ പേര് രാജീവൻ കെ.
1: രാജീവൻ കെ, നമ്മൾ ചാവശ്ശേരി ഉള്ളത് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് സ്ഥലം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണ്ട അല്ലേ?
2: അതെ അതെ അതെ.
1: ഈ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പേര് പറയോ? ചാവശ്ശേരി
2: തെരു ഗണോ ക്ഷേത്ര പരിസരം,
1: അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, രാജീവൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ കച്ചവടമാണ്.
1: എവിടെയാ?
2: മട്ടന്നൂര്.
1: മട്ടന്നൂര്. എന്ത്
2: തുണിയുടെ
1: കച്ചവടം? കൊറേ കാലായോ?
2: കൊറേ കാലായി. മുന്നേ ബോംബെയിലേനു. ആ കച്ചവടം ബോംബെ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് തുണി കച്ചവടം ചെയ്യുന്നു. പിന്നെ സീസൺ പണിയോ, അതായത് ഉത്സവ കച്ചവടല്ലേ, കൊട്ടിയൂർ അമ്പലത്തില് അങ്ങനെയുള്ള ഉത്സവങ്ങളിൽ സ്റ്റാൾ എടുത്ത് കച്ചവടം ചെയ്യും.
1: ഓക്കെ, നല്ല ലാഭം ഉണ്ടാവാറുണ്ടോ?
2: ലാഭം തന്നെ ജീവിച്ചു
1: പോവാ. ഓക്കെ, ഇവിടെ ആരൊക്കെ വീട്ടിലുള്ളത്?
2: വീട്ടില് വൈഫ്, ഞാന്, മൂന്ന് മക്കള്.
1: പേര് പറഞ്ഞു പരിചയപ്പെടുത്തോ.
2: ഓ, മൂത്തമായ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അശ്വന്ത് രാജ്. ഇളയമായ പത്താം ക്ലാസ് പഠിക്കുന്നത് ഹരിനന്ദ് രാജ്. മകള് മാളവിക, ഏഴാം ക്ലാസ്.
1: മാളവികയുടെ കൂടെ ഈ രാജില്ല?
2: രാജില്ല. അത് കാരണം വെച്ചാല് പുറം പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ പേര്, ഹസ്ബൻഡിന്റെ പേര് വേണ്ടേ, അതുകൊണ്ട് മുൻകൂട്ടി കണ്ട് രാജ.
1: അപ്പോ ഇതെന്റെ അശ്വന്ത് രാജീവൻ എന്ന് കൊടുക്കാഞ്ഞത് രാജില് നിർത്തിയത് ഒരു മോഡേൺ പേര് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്?
2: അതെ അതെ, തീർച്ചയായും. രാജി എന്നാണ് കേൾക്കുമ്പോ തന്നെ ഒരിതല്ലേ.
1: അതെ അതെ, ഒരു സമയത്ത് ട്രെൻഡിങ് അല്ലെ ഈ രാജ് നാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. വൈഫിന്റെ പേര്
2: ലിജിന.
1: എന്താ ചെയ്യുന്ന ആള്?
2: ഇവിടെ കച്ചവടം എന്നാ സഹായിക്കുന്നു
1: അവിടെ തന്നെ. ഓക്കെ,
2: ഡിഗ്രി എല്ലാം കഴിഞ്ഞു.
1: അങ്ങനെ ഇവിടെ തന്നെ ആയിരുന്നു ആദ്യമേ താമസം?
2: അല്ല, ഇവിടെ വീടെടുത്ത് നോക്കുന്നു.
1: എത്ര വർഷമായി?
2: ഇപ്പൊ ഒരു 15 കൊല്ലം.
1: അപ്പൊ ഇതിനു മുന്നേ എവിടെ ആയിരുന്നു?
2: അപ്പുറം തറവാടുണ്ട്.
1: ഇവിടെ തന്നെ സ്ഥലം പഠിച്ചതൊക്കെ?
2: പഠിച്ച മട്ടന കോളേജ്, ചാവശ്ശേരി സ്കൂള്, മട്ടന കോളേജ്.
1: ഇപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ ഒക്കെ ഒരു പ്രളയമാണല്ലോ, അങ്ങനെയുള്ള കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
2: ഇല്ലല്ല, അതിലൊന്നും താല്പര്യം.
1: പഴയ ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇപ്പൊ?
2: ഓ, ഉണ്ട്.
1: നാട്ടിലാണോ അല്ലെ പഠിക്കുന്ന? സ്കൂളിലോ കോളേജിലോ ഒക്കെ ആയിരുന്നു ഫ്രണ്ട്സ് കൂടുതൽ?
2: എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളെല്ലാരുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. ഇവിടുത്തെ അമ്പലത്തിന്റെ സെക്രട്ടറി ആണ്.
1: അതുകൊണ്ട് ഒരുപാട് പേരുമായിട്ട് പരിചയമുണ്ടോ? ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടുന്ന സമയം ഉണ്ടാവുമല്ലോ, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടോ ടൈം?
2: ഞാൻ പിന്നെ വിളക്കുതിരി യൂണിറ്റ്, നമ്മൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് വിളക്കുതിരി ഉണ്ടാക്കുന്നുണ്ട്.
1: വീട്ടിന്നോ?
2: വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ അങ്ങനെ ഒഴിവു സമയത്ത് പല പണികളും ഇങ്ങനെ ചെയ്യും.
1: എന്റർടൈൻമെന്റ് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്?
2: എന്റർടൈൻമെന്റ്,
1: സിനിമ, പാട്ട്, ഡാൻസ്?
2: അതെല്ലാം ഇഷ്ടം. ഡാൻസ് ഇഷ്ടമാണ്, റീൽസിൽ ചെയ്യുന്നുണ്ട്, ഉയ്യന്റെ അപ്പം മീഡിയയില് പിന്നെ റീൽസ് ചെയ്യുന്നുണ്ട്. നമ്മള്
1: കുറച്ചായോ റീൽ തുടങ്ങിയിട്ട്?
2: ഇപ്പൊ ഒരു 2 കൊല്ലമായി.
1: എങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ല, ഇപ്പൊ 26 ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്.
1: ഇൻസ്റ്റാഗ്രാം
2: എല്ലാത്തിലും ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം.

0: പിന്നെ യൂട്യൂബ്.
1: ഒരുപാട് കലാകാരന്മാരുണ്ട് അതിനകത്ത്?
0: ആ ഒരു നാലാള് സ്ഥിരമായിട്ടുള്ളവരുണ്ട്.
1: ഏതൊക്കെ സമയത്താണ് നിങ്ങള്
0: അത് ചെറിയ ഒരു അരമണിക്കൂറാണ്? ഇപ്പൊ റീൽസ് ഒരു അരമണിക്കൂറേ ഉള്ളൂ.
1: കണ്ടന്റും കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞു?
0: അതൊരു നമ്മുടെ ഒരു മെയിൻ ആയിട്ട് ഒരു ബിജുട്ടി, ബിജുട്ടി എന്ന് പറഞ്ഞ മട്ടന്നൂർ തന്നെയാണ് അവനാണ് ഇല്ല മെയിൻ ആള്.
1: എന്നിട്ട് എല്ലാരും കൂടെ അതിനെ പറഞ്ഞ്
0: അതിനെ പൊലിപ്പിക്കും. ഒരു കണ്ടന്റ് കണ്ടിട്ട് അതിനെ പൊലിപ്പിക്കും മാക്സിമം. അതിൽ കോമഡി ഉണ്ടാവും. അങ്ങനെ

0: അയാള് ഒഴിഞ്ഞു മാറും. അപ്പൊ നമ്മൾ ഈ ആജിക്ക അജിന് വന്ന സമയം ഇവന്റെ വിഷമം കണ്ടറിഞ്ഞിട്ട് ആ ആജിക്ക എന്ത് ചെയ്യുക, ആജിക്കാന്റെ ഭാര്യന്റെ വളയും പിന്നെ കുറെ പൈസയും ഇവനെ ചോദിക്കാതെ അങ്ങ് സഹായിക്കുന്നു. അപ്പൊ അത് നല്ലോണം പോയിന്,
1: റീച്ചായി,
0: അത് നല്ല റീച്ചായി.
1: പൊതുവെ ഇമോഷണൽ കണ്ടന്റ്സ് ആണ് ചെയ്യുന്നത്,
0: എല്ലാം ചെയ്യും, കോമഡി ചെയ്യും, എല്ലാം ചെയ്യും.
1: ഇതിലേതാ റീച്ച് ആവുന്നത്, കോമഡി ആണോ ഇമോഷണൽ ആണോ?
0: ഇമോഷണൽ ആണ് കൂടുതലായിട്ട്
1: ആൾക്കാര് കണക്ട് ചെയ്യാൻ പറ്റുന്നത്,
0: കാരണം അവര് ഒന്ന് സ്പാർക്ക്, നമ്മളെ കാണുമ്പോ ഒരു കണ്ടന്റ് കാണുമ്പോൾ ഒരു സ്പാർക്ക് ഇല്ലേ.
1: മോൾക്കും വൈഫിനൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്?
0: ആ കുഴപ്പമില്ല, അവള് തൈക്കൊണ്ട്
1: ചെയ്യുന്നുണ്ട്.
0: വൈഫാണ് നമ്മ സപ്പോർട്ട് അല്ലോ, എന്നാ പ്രശ്നം ഉണ്ട് പറഞ്ഞുതരും, അവിടെ പോയി ഇവിടെ പോയി എന്നാലും പറഞ്ഞുതരും, അതന്നെ ഒരു ഇതല്ലേ.
1: റീല് കണ്ടിട്ട് അഭിപ്രായം പറയോ?
0: ആ പറയൂ, നല്ലത് നല്ലതായിട്ടും ഇടയ്ക്ക് കൊടുക്കായിട്ട് തന്നെ പറയും.
1: നിങ്ങൾ ചെയ്തത് അത്ര ശരിയാണ്, കുഴപ്പമില്ല, സൂപ്പർ ആണെന്നൊക്കെ പറയാറുണ്ട്. ഇവരുടെ കൂടെ ഫാമിലി ആയിട്ട് ഇപ്പൊ ട്രിപ്പിനൊക്കെ പോകാറുണ്ടോ?
0: ആ അങ്ങനെ ചെറിയതില്ല.
1: സിനിമക്കോ
0: ഇടക്കിടക്ക്.
1: എവിടെ? മട്ടന്നൂരാ?
0: മട്ടന്നൂർ.
1: ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ട ഫിലിം ഏതാന്ന് ഓർക്കുന്നുണ്ടോ?
0: ലാസ്റ്റ് കണ്ടത് കാന്തര, അതാണ്
1: നല്ലോണം
0: ഇഷ്ടമായി.
1: ഓ, രാജീവ് ഭട്ടൻ ഒരു പാട്ട് പാടി തന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, കാരണം അത് ഇവര് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ത്രോ ആയിരിക്കും.
1: അതുകൊണ്ട് പാടുന്നില്ല,
0: പാടുന്നില്ല,
1: കുഴപ്പമില്ല. ഒരു പാട്ട് പറഞ്ഞാല് അത് കേൾപ്പിച്ചാൽ
0: കേൾപ്പിച്ചാരാന്നല്ലേ.
1: എപ്പോഴും വൈഫിന് പാടി കൊടുക്കുന്ന അല്ല പറഞ്ഞു കൊടുക്കുന്ന പാട്ട് ഏതാ?
0: പറഞ്ഞു ഇത് പിന്നെ സൗവർണികാമൃത ബീജ, ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അത്
1: ഓക്കെ, കണ്ടിട്ടെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യ മക്കള്
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചാൽ ഒത്തിരി സന്തോഷം.
0: ഓ, എനിക്കും സന്തോഷം,
1: അപ്രതീക്ഷിതമായിട്ട് കണ്ടതല്ലേ.
0: ഓക്കെ ഓക്കെ, എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങള്.
1: ഓ, ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക്.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

യു അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281485 8547173810. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7225 9000018.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490271400, 7225900118.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന്

0: പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
0: നീ വിഷമിക്കാണ്ടിരിക്കെ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
0: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
0: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ. വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥായ ക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KSEB ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യത്തോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: वहां ये पूरा इकोसिस्टम दशकों की मेहनत के बाद तैयार हुई है, लेकिन भारत ने आपके सहयोग से चिप डिजाइन हो, मैन्युफैक्चरिंग हो, इक्विपमेंट मैन्युफैक्चरिंग, मटेरियल इकोसिस्टम, टेस्टिंग कैपेबिलिटी हो, इन सभी पर एक साथ काम किया और सफलता हासिल करके दिखाई है.
1: ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വളരുകയാണെന്നും നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ സഹകരണം, നിക്ഷേപം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് 3 ദിവസം നീളുന്ന സമ്മേളനം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നെഹിമ പി.
3: നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു.
1: NIT കാലിക്കറ്റിൽ നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MD വത്സമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലെത്തി. മെസ്സിയുടെ

0: സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നെന്നും മന്ത്രി ആരോപിച്ചു. റെയ്ഡിനിടെ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി KCB ചെയർമാൻ ചർച്ച നടത്തും. പ്രതിസന്ധിക്ക് അയവില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇന്നലെയും വൈദ്യുത ഉപയോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KCB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ ഇന്നലെ 900 മെഗാവാട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി ഉച്ചയോടെ പ്രസ്താവിക്കും. ഔദ്യോഗിക കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാസങ്കൽപ്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് BJP രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാനും ഇന്ന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദേശമായ ഗുജറാത്തിലെ വഡ്നഗറിൽ നടക്കുന്ന മഹാആരതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് പദയാത്രയും വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് ബൈക്ക് റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിലെ പരിപാടി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ച 25 വർഷത്തിനിടെ രാഷ്ട്രനിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രപതി മുർമു പ്രശംസിച്ചു. മോദിയുടെ ദാർശനിക നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ BJP പ്രവർത്തകർ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. വടക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പായസ വിതരണമുണ്ടായിരുന്നു. വി മുരളീധരൻ MLA പങ്കെടുത്തു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ആനമതിലിനോട് ചേർന്ന് വരുന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് RRT നിരീക്ഷണം ശക്തമാക്കണം. ആറളം മേഖലയിലെ സോളാർ ഫെൻസിംഗിലേക്കുള്ള വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള 3 കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് കടുത്ത ചൂടിനാശ്വാസമായി മഴ വരുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു കെ ജി മാരാറെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വ്യക്തികളെ കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാറുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉണ്ണിക്കാനായി നിർമ്മിച്ച കെ ജി മാരാറുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ അതിവേഗ മുന്നേറ്റത്തിന് കാരണം കൂട്ടായ പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് തുടക്കമായി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിൽ വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥാ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു. മുംബൈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ മേധാവിയുമായി കെ സി ബി ചെയർമാൻ ചർച്ച നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 മധുരഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള PM വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ UN സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ അതിവേഗം വികസിക്കുന്നതായും ഇത് നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിശ്വാസവും വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കീ ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഔർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹൈ ഔർ ഇസി ദർമാൻ ജപ്പാൻ കീ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നേ ഭാരത് കീ സോവറിൻ റേറ്റിംഗ് മേ സുധാർ കിയാ ഹൈ അപ്ഗ്രേഡ് കിയാ ഹൈ ഔർ യേ ഭീ 3 ദശക് കേ ബാദ് കരീബ് 35 സാൽ കേ ബാദ് ഹുവാ ഹൈ.
0: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതാണ് സെമികോൺ ഇന്ത്യയുടെ ഇത്തവണത്തെ പ്രമേയം. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നുമുതൽ തുടക്കം. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര

0: ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിച്ചു. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തെലങ്കാനയിലെത്തി. തെലങ്കാന ഗവർണർ ശിവ് പ്രതാപ് ശുക്ല ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്കന്ദരാബാദിൽ നടക്കുന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ അൽ ഖ്വയ്ദയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരതാവളങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ഇന്ത്യ പരാമർശിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കവെ യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭീകരർക്കെതിരെ മാത്രമല്ല അവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റെംസെൽ ചികിത്സയുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട രോഗാവസ്ഥകൾക്ക് മാത്രമേ സാധാരണ ക്ലിനിക്കൽ ചികിത്സയുടെ ഭാഗമായി സ്റ്റെംസെൽ ചികിത്സ അനുവദിക്കൂ എന്ന് മന്ത്രാലയം ആവർത്തിച്ചു. ഓട്ടിസം ചികിത്സയ്ക്കായി ഏതുതരം സ്റ്റെംസെൽ ഉപയോഗിക്കുന്നതും അംഗീകൃത ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ചകൾ നയിക്കും. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 13,000 കോടി രൂപ ചെലവിൽ 2027-28 കാലയളവ് വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. സ്റ്റൈഫൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവ പദ്ധതിയിലൂടെ നൽകി വരുന്നു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വഴി ഇതുവരെ ഏകദേശം 24.5 ലക്ഷം വിശ്വകർമ്മജർക്ക് അടിസ്ഥാന നൈപുണ്യ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. വായ്പാ പദ്ധതിക്ക് കീഴിൽ 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ന്യൂഡൽഹിയിലെ ആകാശവാണി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂസ് എസ് സുബ്രഹ്മണ്യനും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി ഇന്നു മുതൽ അടുത്ത മാസം 2 വരെ ആചരിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിജ്ഞയെടുത്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ 2 ഭീകരരെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. രാജ്യത്ത് ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. വൈകിയുള്ള ജനനമരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന വ്യവസ്ഥകളാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചു. പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. ജനനമരണ രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കുകയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി ലോക നേതാക്കൾക്ക് അസുഖം ബാധിച്ചു എന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വസ്തുതാ വിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ

ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതന ആശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യുഎൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കുന്ന നമ്പർ പറയുകയാണ്, 9037008960. ആദ്യ സന്ദേശം ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. പ്രിയ റേഡിയോ മലബാറിന്, എന്റെ അനുജത്തിയുടെ മകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവനെ അമ്പാടി എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പേര് ദേവദർശ് എന്നാണ്. വാട്സപ്പ് സന്ദേശ ഗാനത്തിലൂടെ കിലുക്കാംപെട്ടി, എന്റെ കിലുക്കാംപെട്ടി എന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂർ ഉത്തിയൂരിൽ നിന്ന് സിനിയാണ്. തീർച്ചയായിട്ടും അമ്പാടി എന്ന് വിളിക്കുന്ന ദേവദർശന് റേഡിയോ മലബാർ ടീമിന്റെ വക ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. അതോടൊപ്പം നല്ലൊരു പാട്ടാണ് സിനിയേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അമ്പാടിക്കുട്ടന് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

അപ്പൂപ്പൻ കടങ്കഥ ചോദിക്കാം, മോൾ ഉത്തരം പറയണമേ. കറുത്ത പാറമേൽ വെളുത്ത വേര് എന്താണ്? ഇരുട്ട് കാട്ടിലെ കറുത്ത വീട്ടിലെ കുരുട്ട് പന്നികൾ ഓടി നടക്കും ചൊല്ലാമോ? മിടുക്കി മിടുക്കി മിടുക്കി.

0: താക്കോൽ
1: കണ്ടത്തിലെ വെള്ളവും വറ്റി തങ്ക വന്ന കിളിച്ചെത്താൻ പോയി ചൊല്ലാമോ?

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0402-471-400, 7225-900-18.
2: ഹായ് മലബാർ, നമസ്കാരം. നമസ്കാരം. എനിക്ക് മൂലധനം എന്ന ചിത്രത്തിലെ എൻ്റെ വീണ കമ്പിയെല്ലാം എന്ന ഗാനം വെച്ചു തരുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് സഹദേവേട്ടനാണ്, ഇടുക്കിയിൽ നിന്ന്. തീർച്ചയായിട്ടും നമുക്ക് മൂലധനം എന്ന ചിത്രത്തിലെ എൻ്റെ വീണ കമ്പിയെല്ലാം എന്ന പാട്ട് നമ്മുടെ സഹദേവേട്ടന് വേണ്ടി കേൾപ്പിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
2: സിഎം വിസ്താര നെല്ലൂന്നി.
4: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
5: ചിത്രപരിചയം.
6: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
5: അത് ഞാൻ ഉറപ്പിച്ചു.
6: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
7: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
8: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതം.
7: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
4: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
7: ചിത്രപരിചയം.
6: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
9: അതെ.
6: എന്താ പേര്?
9: മായ.
7: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
9: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
7: മറക്കാതെ കേൾക്കുക.
10: ഹായ് റേഡിയോ മലബാർ, ഹായ് പ്രിയ സന്ദേശഗാനത്തിന്. വൈശാലി എന്ന ചിത്രത്തിലെ ഒ എൻ വിയുടെ രചനയ്ക്ക് ബോംബെ രവി ഈണം പകർന്ന ദിനേശും ആശാലതയും ചേർന്ന് പാടിയ ദും ദും ദുന്ദുബിനാദം എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? സന്ദേശമയച്ചിരിക്കുന്നത് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത, കെ പി ജാനകി പരിപ്പായി എന്നിവരാണ്. ഈ ഗാനം ഗാനമഞ്ജരി ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ശ്രവ്യധാര ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കുമായി സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും സുജാതേച്ചി ആവശ്യപ്പെട്ട വൈശാലി എന്ന ചിത്രത്തിലെ ദും ദും ദുന്ദുബിനാദം എന്ന ഗാനം കേൾപ്പിക്കാം. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മഴയില്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലേ സുജാതേച്ചി, മഴ പെയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ പാട്ട് ആവശ്യപ്പെട്ടത്? എന്തായാലും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മാനസ തലശ്ശേരിയിൽ നിന്നാണ്. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ചെമ്പെഴുക്ക ചെമ്പെഴുക്ക മാണിക്ക ചെമ്പെഴുക്ക എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മാനസ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇത് എന്റെ അനുജത്തെ കീർത്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മാനസ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം, കീർത്തിക്ക് വേണ്ടിയിട്ട് ഇതാ പാട്ട്
3: കേട്ടോളൂ.

0: ചൊക ചകചോ തൊട്ടു തട്ടി വെച്ചോ തടുപിടി തെക്കൻ കാറ്റിൽ ചച്ചി ചച്ചി തടുപിടിനോന്ന് ചച്ചിരിക്കം മരിക്ക.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കല്ലേരിക്കരയിൽ നിന്ന് ഉജേഷ് ആണ്. എനിക്ക് കന്മദം എന്ന ചിത്രത്തിലെ മൂവന്തി താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? ഇത് മട്ടന്നൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഉജേഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോ.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
1: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്.

0: ആ പിന്നെന്താ?
1: പെട്രോൾ, ഇലക്ട്രിക്, ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
2: നമസ്കാരം റേഡിയോ മലബാർ. നമസ്കാരം, ഞാൻ ഒരുവച്ചാലിൽ നിന്ന് പ്രശാന്ത് അയക്കുന്ന സന്ദേശമാണ്. എനിക്ക് പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ നീലവാന ചോലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കാൻ ഡെഡിക്കേഷൻ ഒന്നും പ്രശാന്ത് ഏട്ടൻ പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേട്ടോളൂ.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447

0: 7 5 11 11 2140.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കല്ലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കൂ
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.
5: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഉളിയിൽ നിന്ന് അനുഗ്രഹയാണ്. ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ താമരയും സൂര്യനും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരണം, ഇതെന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അനുഗ്രഹ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തേ.
2: യമണി ഇന്നെ തീർക്കണോ?
3: അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
4: എനക്ക് കിട്ടിയല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
3: പോയി നോക്കാം. അല്ലപ്പ, എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോയില്.
1: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോയില്.
4: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
3: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലാം എടുത്തിട്ട്.
4: മോളെടുന്ന,
5: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
1: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
5: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
3: കേക്കലുണ്ട്, കേക്കലുണ്ട്.
5: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
1: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പാ.
4: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
3: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
4: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
1: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കന്റെ പങ്കെ.
4: നമുക്ക് പാടാൻ തോന്നില്ല രമണി?
1: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
4: ഉച്ചി

0: ആർക്കും ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടിയിടം വിട്ടിട്ട് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചേരുങ്ങളെ റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
3: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
3: ചിമ്മിയിലെ പാട്ടേക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
3: പെണ്ണാളേ പെണ്ണാ
0: പങ്കു പാടുന്ന ആ പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: മണക്കായിൽ നിന്ന് ബീന അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് നദി എന്ന ചിത്രത്തിലെ പഞ്ചതന്ത്രം കഥയിലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണേ. ഇതെന്റെ ചെറുമകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രാർത്ഥനയെ പാറു എന്നാണ് വിളിക്കാറുള്ളത്. പാറുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് നദി എന്ന ചിത്രത്തിലെ പഞ്ചതന്ത്രം കഥയിലെ എന്ന് തുടങ്ങുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരണേ സന്ദേശ ഗാനമേ എന്നാണ് ബീനയച്ച് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥന കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് നദി എന്ന ചിത്രത്തിലെ പഞ്ചതന്ത്രം കഥയിലെ എന്ന ഗാനം കേൾപ്പിക്കാം.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: എന്റെ മകൾ പാർവണക്കുട്ടിക്ക് വേണ്ടിയിട്ട് കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ വാവാ താമരപ്പെണ്ണി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മണക്കായിൽ നിന്ന് ജിഷിയാണ്. തീർച്ചയായിട്ടും പാർവണക്കുട്ടിക്ക് വേണ്ടിയിട്ട് കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ വാവാ താമരപ്പെണ്ണി എന്ന പാട്ട് കേൾപ്പിച്ചാലോ? ഇതാ പാട്ട് കേട്ടോളൂ.
4: Hey!

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെയുള്ളത് സൂര്യ ഇടവന. ഇന്ന് വായിക്കാതെ പോയ സന്ദേശമൊക്കെ അടുത്ത ആഴ്ച വായിക്കുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞുമായൻ അവർകൾ 20 വർഷക്കാലത്തെ തൻ്റെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവയ്ക്കുന്നു.
1: ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് അനുഭവം പങ്കുവെക്കുന്നത് ശ്രീ കുഞ്ഞുമായൻ സാറാണ്. AMC-യിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രവേശന കാലഘട്ടത്തെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ?
2: സർവീസിൻ്റെ ഒരു അബൌട്ട് 6 മന്ത്സ് ബേസിക് ആയിരുന്നു, ബേസിക് ട്രെയിനിങ്, ബിക്കോസ് ഗ്രൗണ്ട് ബേസിക് ട്രെയിനിങ്. പിന്നെ അബൌട്ട് 3.5 ഇയേഴ്സ് ടെക്നിക്കൽ കോഴ്സ് നഴ്സിംഗ്, പിന്നെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിരുന്നെങ്കിൽ അത് ഫാർമസി, സം ലൈക്ക് ദാറ്റ്, തിയേറ്റർ ടെക്നീഷ്യൻ, തിയേറ്റർ അസിസ്റ്റൻസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് MH പഞ്ചവടി, മധ്യപ്രദേശ്, ഈ സമ്മർ ക്യാപിറ്റൽ ഓഫ് ദി മധ്യപ്രദേശ്, പഞ്ചവടി. വളരെ നല്ല ലൈഫായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്, തന്നെ എൻജോയ്ഡ് ലൈഫായിരുന്നു, ബിക്കോസ് സ്മോൾ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം മിലിറ്ററിയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ്സ് എയർഫോഴ്സ്, നേവി ആൻഡ് ആർമി, ദേ ആർ ഓൾ

0: ഡിസ്റ്റിം മിക്സഡ് ഡിസ്റ്റിം. അത് ഈ ലോക നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റൽസാണ്. മിലിറ്ററി ഹോസ്പിറ്റലിലെ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് പൊതുവേ നമ്മളിപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ബിക്കോസ് അത്രയും സ്ട്രിക്റ്റാണ്, അത്രയും സിസ്റ്റമെറ്റിക്കാണ്. വിത്ത് ഫുഡ് എവറിത്തിങ് എവറി അറേഞ്ച്മെൻറ്റ് ഇസ് ദർ. എസ്പെഷ്യലി വാർ ടൈം, നിങ്ങൾക്കറിയാം വാർ ടൈമിലെ അവസ്ഥ. ഞാൻ 71 or 72 വാർ, ചില നമ്മൾ ബംഗ്ലാദേശ് ഉണ്ടായ ആ വാർ ഉണ്ടല്ലോ, ആ വാറിൽ ഞാൻ MH മിലിറ്ററി ഹോസ്പിറ്റൽ ജലന്ധറിലായിരുന്നു. മിലിറ്ററി ഹോസ്പിറ്റൽ ജലന്ധർ ഞാൻ അബൌട്ട് 10 or 12 ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ഹോസ്പിറ്റൽ മിക്ക 3 years കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും. എസ്പെഷ്യലി എനിക്ക് എനിക്ക് പിന്നെ ആ ഫസ്റ്റ് വാർ ഉണ്ടല്ലോ നമ്മളെ 65 വാർ, ദാറ്റ് ടൈം ഞാൻ ട്രെയിനി ആയിരുന്നു. ബിക്കോസ് കൂടുതലൊന്നും അറിയില്ല, ഞങ്ങളെങ്ങനെ ട്രെയിനിങ്ങിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ഈ ദിസ് വാറിൽ, ഇത് ഈ ബംഗ്ലാദേശ് വാർ 71 ഇത് MH മിലിറ്ററി ഹോസ്പിറ്റൽ ജലന്ധറിലായിരുന്നു എസ് എസ് സ്റ്റാഫ്. അത് വലിയൊരു അനുഭവങ്ങളായിരുന്നു. ബിക്കോസ് വാർ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഇപ്പം എന്താ പറയുക?
1: യുദ്ധത്തെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണല്ലോ നമ്മുടെ ശ്രോതാക്കൾക്ക്.
0: അതെ, ഈ വാർ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് കുറച്ച് വളരെ വിഷമമുള്ളൊരു സംഗതിയാണ്. പക്ഷേ എനിവേ, ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, തിയേറ്റർ സ്റ്റാഫ് വിൽ സ്റ്റേ ഇൻ തിയേറ്റർ ഓൺലി. ലാബ് സ്റ്റാഫ് ലാബിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടുപോകാൻ പാടില്ല. ഏത് സൈറം മുങ്ങിയാൽ, ആര് എവിടെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും അവിടെ നിന്ന് അവസരം ഹോസ്പിറ്റലിൽ വിട്ടി നമുക്ക് പോകുമ്പോളെ പോ 3 months അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സർവീസ്. പകലില്ല, രാത്രിയില്ല, ചെറിയ ഭക്ഷണം, ഓരോരുത്തർക്കും കിട്ടുന്ന സമയത്ത് ഉറക്കം. എങ്കിലും നമ്മൾ ആരും ക്ഷീണിതരായിരുന്നില്ല. നമ്മൾ എങ്ങായിരുന്നു കൂടെ, ഞങ്ങൾ ആരും ക്ഷീണിതായിരുന്നു. ഞങ്ങൾ ടീം വർക്കായിട്ട് തന്നെ വർക്ക് ചെയ്തു, ഒരു മടിയും ഇല്ലാതെ വർക്ക് ചെയ്തു. ഒരു നമുക്കൊരു നീരസം തോന്നാതെ വിധത്തിൽ ഏത് പാതിരാത്രി എണീക്കേണ്ട വന്നാൽ ഞങ്ങൾ എണീക്കും, അലർട്ടാവും. ബിക്കോസ് ഹെലികോപ്റ്ററിൽ കാഷ്വാലിറ്റി വരുമ്പോൾ ആ ടീം ഈ ടീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ മിലിറ്ററി ഹോസ്പിറ്റൽ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ, ഇത്രയും സ്ട്രിക്റ്റ് ട്രീറ്റ്മെൻറ്റ്. 10 years നിങ്ങളെ ചികിത്സിച്ചിട്ട് ഒരു നഖം രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ നഖത്തിന് വേണ്ടി 10 years ട്രീറ്റ്മെൻറ്റ് ചെയ്യും മിലിറ്ററി ഹോസ്പിറ്റൽ. അവൻ്റെ നഖം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ പിന്നെ പോക്കേണ്ടി വരുമല്ലോ. രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ ആ നഖത്തിനെ രക്ഷപ്പെടുത്തിയിരിക്കും. അത്രയും സ്ട്രിക്റ്റാണ് മിലിറ്ററി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു ലൈഫാണ്. ഇതൊക്കെയാണെങ്കിലും ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എൻജോയബിൾ ആയിരുന്നു. എങ്ങായിരുന്നു വളരെ എൻജോയ് ചെയ്യും കൂടി ആയിരുന്നു. പിന്നെ ബിക്കോസ് മോസ്റ്റ് അവിടെ അതിന് പ്രത്യേക ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഈ ആ മെഡിക്കൽ കോറിലൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ കൂടുതലും മലയാളീസാണ് സ്റ്റാഫിൽ. അപ്പോൾ ഇവർ ഓൾ എ ടീം. സിസ്റ്റേഴ്സ് മുഴുവൻ മലയാളിയാണ്, നേഴ്സസ് മുഴുവൻ മലയാളിയാണ്, സ്റ്റാഫ് മുഴുവൻ പാരാമെഡിക്കൽ സ്റ്റാഫ് മുഴുവൻ മലയാളീസാണ്. അബൌട്ട് 80% മലയാളീസാണ്. സോ വി ആർ എൻജോയ്ഡ് വെൽ. എല്ലങ്ങളെല്ലാം മലയാളീസാണ്. എല്ലാം മലയാളത്തിൽ തന്നെയാണ് മിക്ക സംസാരമുള്ള ഡോക്ടേഴ്സും അല്ലോ. അത്രയും മലയാളിയുടെ അന്നായി. പക്ഷേ ഇന്നതല്ല, ഇന്നെല്ലാം കൊമാറി. അന്ന് 90% സിസ്റ്റേഴ്സ് മലയാളീസായിരുന്നു. നമ്മളെ കോട്ടയം, കൊല്ലം, നമ്മുടെ മലബാർ, കോഴിക്കോട് ദിവസങ്ങളെ അങ്ങനെ എൻജോയ്ഡ് വെൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. ഒരു ക്ഷീണവും ഇല്ലാതെ, ഒരു ഇതുമില്ലാതെ. ബിക്കോസ് ഞങ്ങൾക്ക് നമ്മളെ ഒരേ ഒരു ഇതേ ഇടുന്നുള്ളു വാർ ടൈമിനൊക്കെ. ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ഫസ്റ്റിൽ അങ്ങനെ വേദന മുക്തമാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങൾ പേര് വരും. അയാൾക്ക് വേദന ഇല്ലാതാക്കുക തൽക്കാലം. ബിക്കോസ് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് വരികയാണ്, ബ്ലസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ചൊക്കെ ചിന്നിത്തായിട്ടുണ്ടാവും, ഒരു ഭാഗം ഇതായിട്ടുണ്ട്. കഴിയുന്നത്ര അവൻ്റെ പെയിൻലെസ് ആക്കുക. പിന്നെ കഴിയുന്നത്ര സിസ്റ്റം ഉണ്ട് അവിടെ, അവിടുന്ന് ചെയ്യേണ്ട അവിടെ ചെയ്യും. ഡൽഹിക്ക് അയക്കണത് ഉടനെ ഡൽഹിക്ക് അയക്കും. കൽക്കത്തക്ക് അയക്കേണ്ടത് 4 കമാൻഡ് ഹോസ്പിറ്റൽസാണ്, ഡൽഹി, കൽക്കട്ട, പൂന. FMC ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്ന് കേട്ടിട്ടില്ല, പൂന. അവിടെയായിരുന്നു നമ്മൾ കോഴ്സ്. അവിടത്തേക്ക് അയക്കണത് അവിടത്തേക്ക് അയക്കും. അന്ന് രാത്രി തന്നെ ഹെലികോപ്റ്ററിൽ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു. ക്ഷീണമില്ലാതെ വർക്ക് ചെയ്തു. അങ്ങനെ ജോളിയായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു എസ് എ സോൾജർ എന്നയാൾക്ക് എനിക്ക് കൂടുതലും സന്തോഷവും പ്രൗഡും തോന്നുന്നത് റിട്ടയർഡായ ശേഷമാണ്. ദാറ്റ്സ് എ ഫാക്ട്. നമ്മൾ സർവീസിലുള്ളപ്പോൾ നമ്മുടെ വാല്യൂ നമുക്കറിയില്ല. ഈ സർവീസിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു സത്യത്തിൽ. സർവീസിന് റിട്ടയർഡ് ശേഷമാണ് നമുക്ക് ഈ സർവീസിൻ്റെ വാല്യൂ. ബിക്കോസ് വെരി പ്രൗഡ് ഓഫ്. ഞാനിപ്പോൾ വളരെ പ്രൗഡാണ്, സെൽഫ് പ്രൗഡാണ്. എനിക്കൊരാളെ കാണിക്കണ്ടിട്ടില്ല നിങ്ങളെ, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കണ്ടില്ല. എൻ്റെ മനസ്സിൽ ഐ ആം പ്രൗഡ്, ബിക്കോസ് ഐ ആം എ സോൾജർ ഓഫ് ദ കൺട്രി. അത് റിട്ടയർഡ് ആയാലും ഇല്ലെങ്കിലും ഐ ആം എ സോൾജർ, സ്റ്റിൽ ഐ ആം എ സോൾജർ. ബിക്കോസ് എനിക്ക് വേണ്ടതെല്ലാം ഗവൺമെൻറ് തരുന്നുണ്ട് ഇപ്പോൾ. എവറിത്തിങ് ഈസ് ദ എന്നെ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. അതാണ് എൻ്റെ പ്രൗഡ്. എനിക്കിന്നൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഗവൺമെൻറ് ഉണ്ട്, മിലിറ്ററി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഉണ്ട്, ഞങ്ങളെ മെഡിക്കൽ ടീമുണ്ട്. എനിക്ക് വല്ല സാധനം വീട്ടിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് എവറി. പിന്നെ നാല് പെൻഷൻ ഉണ്ട്. എന്ത് വന്നാലും ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ, അതൊരു രക്ഷയാണല്ലോ സാർ. അതൊരു സേഫ് അല്ലേ? എന്ത് നമുക്കൊരു എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. ബിക്കോസ് റിട്ടയർഡ് ആയാലും ഇല്ലെങ്കിലും ആ രാജ്യത്തിൻ്റെ സോൾജറാണെന്നുള്ള ഒരു പ്രൗഡ് അഭിമാനം വളരെയധികം.

0: ഉണ്ട്, അതിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, അതിൻ്റെ എല്ലാ റെസ്പെക്റ്റും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഏത് ഓഫീസ് പോയാലും പറയാതിരിക്കാൻ പറ്റില്ല, ചിലർ പറയും ചോദിക്കുന്നില്ല. പക്ഷെ നമ്മളെ അപ്രോച്ചുമെന്റും കൂടി അതുപോലെ ആയിരിക്കണമല്ലോ. ഒരു മിനിമം സർവീസാണ്, ഒരു 20 ഇയേഴ്സ് സർവീസ് ഞാൻ റിട്ടയർഡ് ആയിരിക്കുന്നു. ഞങ്ങൾ പിന്നെ സിവിൽ സർവീസ് ചെയ്തു, വന്ന ഉടനെ സിവിൽ കിട്ടി, സിവിൽ ഹോസ്പിറ്റൽ കിട്ടി. ഞാൻ റിട്ടയർഡ് 20 വർഷം അവിടെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അബൌട്ട് 32 ഇയേഴ്സ് പുറത്ത് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഹോസ്പിറ്റൽ മാനേജറായിരുന്നു ഞാൻ, കുറച്ച് ഹോസ്പിറ്റൽ തലശ്ശേരി പ്രൈവറ്റ്, അവിടെ നിന്ന് റിട്ടയർഡ് ആയിരുന്നു. പിന്നെ വയ്യ, പിന്നെ പോവാൻ ഇന്നും വിളിക്കുന്നുണ്ട് സത്യത്തിൽ, പക്ഷേ നോ കാണ്ട് ആവില്ല, മാനസികമായിട്ട് പോയി, ഒന്നും ധൈര്യമില്ല, അതാണ് പ്രശ്നം. പിന്നെ സർ, പിന്നെ ഞങ്ങളെ സംബന്ധത്തോളം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണത്തില്ല, റിട്ടയർഡ് ആയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ്. ഞാൻ റിട്ടയർഡ് ആയിട്ട് 84. സോ എത്ര വർഷമായി സർ? ഞങ്ങൾ 40 വർഷമായി റിട്ടയർഡ് ആയിട്ട് കേട്ടോ. ഈ 40 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇന്നൊരു ടീമായിട്ട് ജീവിക്കുന്നു സർ. വേറെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെയുള്ളത് നിങ്ങളെ ഐഡിയയിൽ? ഐ ഡോണ്ട് തിങ്ക് ഉണ്ടോ. ഞങ്ങൾ ഇന്നും മാസത്തിലൊരിക്കൽ മീറ്റ് ചെയ്യുന്നു, ഞങ്ങൾ മിംഗിൾ ചെയ്യുന്നു, ഞങ്ങൾ അത് ആ ആർമിയുടെ അല്ലെങ്കിൽ ആ ഡിഫൻസിൻ്റെ ഒരു ഒരു ഒരു വാട്ട് ഈസ് കോൾഡ് എന്താ ഇതിനെ പറയുക, അതിൻ്റെ ഒരു തനിമ, ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് ആ മിനിസ്റ്ററുടെ അറ്റാച്ച്മെൻറ്റ്. ഞങ്ങൾ ഇന്ന് മാസത്തിൽ ഞങ്ങളൊരിക്കൽ മീറ്റിംഗ് കൂടും ഇവിടെ, അതെല്ലാം സംസാരിക്കും, പിടിക്കും, തിരിക്കും, അങ്ങനെ. പിന്നെ അതുപോലെ വൈദേവിയോട് യാത്ര ചെയ്യുന്ന ഒരു 3-4 മിലിറ്ററിക്കാരെ പെൻഷൻകാരെ കണ്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അന്നൊന്നും വേണ്ട, അന്ന് ടൈം പാസ് അതോട് കൂടി കഴിയും, പിന്നെ സംസാരം. അപ്പോൾ ഇത്രയും വർഷം റിട്ടയർഡ് ആയിട്ട് ഇത്രയും വർഷമായിട്ടും സർവീസിൻ്റെ കാലം പോലെ തന്നെ ഇന്നും മെയിൻറ്റെയിൻ ആയിക്കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല ഇപ്പോഴും അതിനൊരു ഓഫീസും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണും, എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, തിരിക്കും, പിടിക്കും, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടനെ അറ്റൻഡ് ചെയ്യും. അതൊക്കെയാണ് സർ നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം ഞാനൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അതിനെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ, മറ്റ് ഫൈറ്റിങ്ങിനെ പറ്റിയൊന്നും ഫൈറ്റിംഗ് ഫോഴ്സിനെ പറ്റി നമുക്ക് ദിസ്തിങ്ങില്ല. അങ്ങനെ നല്ല സർവീസായിരുന്നു, വളരെ രസം, സുഖമായ സർവീസായിരുന്നു. ഇന്ന് സുഖമായിട്ടിരിക്കുന്നു, 2 വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ 1 വാറിൽ ഉള്ളപ്പോൾ ഞാൻ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു, മറ്റൊരു 80 വാറിൽ പങ്കെടുത്ത് MHA ആയിരുന്നു. ബിക്കോസ് നമ്മൾക്കൊണ്ട് കഴിയുന്നത്രയൊക്കെ എല്ലാം വളരെ നന്നായിട്ടെല്ലാം ചെയ്തു.
1: 20 വർഷത്തെ അങ്ങയുടെ അനുഭവമല്ല, 20 വർഷം പട്ടാളത്തെ സേവിച്ചതിൻ്റെ ആ ഒരു വികാരം മുഴുവൻ ശരിക്കും അങ്ങയുടെ വാക്കുകളിൽ നിന്ന്.
0: പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവീസുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ട്രെയിൻഡ് ആവും. ഇനിവേ ഇൻഫെൻട്രി ആയിക്കോട്ടെ, ഇനിവേ എനി ഫോഴ്സ് ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ആർമി, എയർഫോഴ്സ്, നെവിറ്റി, ഓട്ടോമാറ്റിക്കലി അതിന് ബേസിക് ഒരു ഇതുണ്ടെങ്കിൽ സർ, ഞങ്ങളുടെ ഒരു 10-20 സർവീസ് ട്രെയിനിങ് കഴിഞ്ഞ് സർവീസ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവും. എങ്ങനെ ട്രെയിൻഡ് ആവും? എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കണം? ഫസ്റ്റ് നമ്മുടെ കുടുംബമാണല്ലോ എല്ലാം, എവരിത്തി കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും? പണ്ടാട് പറഞ്ഞില്ലേ, നിങ്ങൾ എവിടെയും മാന്യനല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മാന്യനായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിന് അർത്ഥമുള്ളൂ. നിങ്ങൾ മറ്റൊരു വലിയ മാന്യനാ വലിയ പ്രസംഗം എന്ന്, പക്ഷേ കുടുംബത്തിൽ പോക്കാണെങ്കിൽ, പക്ഷേ കുടുംബത്തിൽ നമ്മളെങ്ങനെ, കുടുംബം നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ സമൂഹത്തോട് നമ്മളെങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള ആ ഒരു ബേസിക് തിങ്സ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് സർ. ഓട്ടോമാറ്റിക്കലി വി ആർ ട്രെയിൻ ദാറ്റ്. നമ്മളെ ഒരു വീട്ടിലൊരു കുടുംബം, നമ്മൾ മിതമായ വളരെ പരിമിതമായ വരുമാനം കൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് എങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ നമ്മുടെ സന്തോഷം വേണം, കുടുംബത്തിനെ കൊണ്ടുപോകണം, നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോകണം, നമ്മളെ ചുറ്റുപാടിയിട്ട് നമ്മളെങ്ങനെ ഇണങ്ങണം എന്നൊക്കെ എന്നുള്ള ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ട്രെയിൻഡാകുന്നുണ്ട്. സോ ലാസ്റ്റ് ഐ ക്യാൻ ടെൽ യു സർ, വെരി വെരി വെരി മച്ച് പ്രൗഡ്, ഹാപ്പിയാണ്, പ്രൗഡാണ് ഞാൻ ആർമി സർവീസിനെ പറ്റി. വി വെരി വെരി മച്ച് പ്രൗഡ്, സെൽഫ് പ്രൗഡ്. ഒരാളെ കാണിക്കാനോ പിടിക്കാനോ, നമ്മുടെ മൈൻഡിൽ ഐ ആം എ സോൾജിയർ ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് എ വെറ്റി. ഇന്നും എനിക്കൊരാളുണ്ട് എന്നെ എനിക്ക് ചോദിക്കാൻ പറയാണെന്നുള്ളത് ഗുഡ് ഫീലിംഗ് ഇസ് ദ സർവീസ് കൊണ്ട് കിട്ടിയതാണ്.
1: അത് ഒരു പട്ടാളക്കാരന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്.
0: ഹൃദയത്തിൽ നിന്ന് പറയാണ്, വെരി മച്ച് പ്രൗഡ് മാഡം, വെരി മച്ച് പ്രൗഡ്. ഐ ആം എ സോൾജിയർ, സ്റ്റിൽ മേ ഐ സോൾജിയർ.
2: പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ കണ്ണവത്തെ ശ്രീ കുഞ്ഞിമായിൻ അവറുകളുടെ സൈനിക സേവനാനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത ജയ് ജവാനിൽ. ജയ് ഹിന്ദ്.

0: നാടൻപാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പശ്ചാത്താപം, ആലപിക്കുന്നത് ശ്രീധർശ്. തുടർന്ന് ചരിത്രപഥം, ഭജനാമൃതം, സ്റ്റിച്ച്വെൽ, ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ഗാന്ധിലേയം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 കാവ്യസൗരഭം, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 9:05 സ്റ്റിച്ച്വെൽ, ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, ഉച്ചയ്ക്ക് 12:00 മാപ്പിളപ്പാട്ടുകൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ, ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്, മേഘരാജീവൻ എഴുതിയ ഗാനം മഴമേഘമേ, ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സേഫാണ്, രേഖ ഭിനീഷ് എഴുതിയ കഥ നീലിമ എന്ന വെളിച്ചം, അവതരിപ്പിക്കുന്നത് ഉഷാ പ്രദീപ് വിളമ്മന, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിവെറ്റ് സ്കൂൾ, ഇതിൽ ശ്രീശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 9:00 ഗാനലയം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സമുപലബ്ധോ ഭവിഷ്യതി. പാരമ്പരിക ശില്പകലാനാം പുനരുദ്ധാരം കുർവതി പിഎം വിശ്വകർമ്മ യോജന അദ്യ വർഷത്രയം പൂർണമകരോത്. പ്രധാനമന്ത്രിണ മോദിനാ ദേശസ്യ ശില്പിവൃന്ദസ്യ അഭ്യുദയായ അസ്യാഹ യോജനായാഹ ബീജാരോപണം കൃതം. ഏതേന സ്വർണകാര കുംഭകാരാദയ അങ്കീയ ശക്തിയ സ്വാവലംബിന സഞ്ജാതാഹ യേന ഗ്രാമീണാർത്ഥവ്യവസ്ഥ സമുദഞ്ചിത അഭവത്. സംയുക്ത രാഷ്ട്ര സുരക്ഷാ പരിഷദി അഫ്ഗാനിസ്ഥാൻ വിഷയിണീം ചർച്ചമധികൃത്യ ഭാഷമാണേന ഭാരതസ്യ സ്ഥായി പ്രതിനിധിന പി ഹരീഷ മഹോദയേന പാകിസ്ഥാന ദേശായ ആതങ്കവാദിഭ്യ അബാധിത അനുകൂല പര്യാവരണ പ്രദാനസ്യ കാരണേന തീക്ഷ്ണ ഉദ്വേഗ പ്രകടിത. ഹരീഷവര്യേണ പാകിസ്ഥാനെ സ്ഥിതാനാം ആതങ്കവാദി സുരക്ഷിത ശരണസ്ഥലാനാം തഥാ ച സംയുക്ത രാജ്യാമേരിക്കായാം സഞ്ജാതസ്യ ഭീഷണ ആതങ്കി ആക്രമണസ്യ ഉത്തരദായിനാം അൽഖായദ നേതൃണാം മധ്യേ ഹേതുസാധ്യഭാവഃ രേഖാങ്കിതഃ. ന്യൂയോർക്ക് നഗരെ സ്മാരകസ്യ സുരക്ഷാ പരിഷദഃ സമ്പ്രതി നിവൃത്തം ഭ്രമണം സ്മരയന്തേന ജാഗതിക സമുദായഃ ആഹൂതഃ. യത്ന കേവലം ആതങ്കവാദിനഃ പ്രത്യുത തേഭ്യഃ സഹായ വിത്ത ആശ്രയ പ്രദാതാരഃ അപി ദണ്ഡനീയാഃ. മന്ത്രിണാ പ്രതിപാദിതം യത് വാതാവരണം ആക്രമണസ്യ സൂത്രധാരാൻ അശിശ്രിയത് തദേവ അദ്യത്വ അപി ലഷ്കരെ തയ്യബ ജൈഷെ മുഹമ്മദ് ഇത്യതാദൃശാനാം അൽഖായദ സംബദ്ധാനാം ആതങ്കി സംഘടനാനാം നിരുപാധികം പോഷണം കരോതി. പുരുഷ് ക്രിക്കറ്റ് ക്രീഡായാം ഭാരത് അഫ്ഗാനിസ്ഥാന ദേശയോർമധ്യേ പ്രവൃത്തയാഹ ത്രിസ്പർധാ മാലികായാഹ വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്ര ശൃംഖലായാഹ അന്തിമസ്പർധാ അദ്യ നവദില്യാഹ അരുണ ജേറ്റലി ക്രീഡാംഗണെ ആയോജയിഷ്യതെ. ഇയം ഹി സ്പർധാ താവത് ഭാരതീയ സമയാനുഗുണം സായം സാർദ്ധ സപ്തവാദനെ സമാരപ്സ്യതെ. ഇതി വാർത്താഹ.
1: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
3: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ 2 സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് $13.5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
4: ഭാരത് കി ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹേ.
3: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
6: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
2: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 വർഷം തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം.

അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിൽ 74,314, നിഫ്റ്റി 53 പോയിന്റ് ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ കെഎസ്ആർടിസിയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി സി പി ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും കെഎസ്ആർടിസിയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ 19-20 തീയതികളിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, സിഎസ്ആർ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7220-9001-8.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ ഏടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
1: അല്ല, എന്താ അടുന്ന് വാങ്ങണ്ടെന്ന്? അടുന്ന് പ്രശ്നമുണ്ടോ?
3: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടൺ റോഡ്. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
0: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിൽ വിത്തെറിയുന്നതിനേക്കാൾ വലിയൊരു കലയാണ് അതിനെ പരിചരിച്ച് വളർത്തുക എന്നത്. കഴിഞ്ഞ ലക്കത്തിൽ കുര്യൻ ചേട്ടൻ തന്റെ കൃഷിയിടത്തെക്കുറിച്ച് ചില ചില കാര്യങ്ങളെല്ലാം നമ്മോട് പങ്കുവച്ചു. തുടർഭാഗം കേൾക്കാം ഇപ്പോൾ.
1: റേഡിയോ മലബാർ മട്ടന്നൂരിലാണ്. മട്ടന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ പണ്ടുകാലത്ത് കാണാത്ത അത്രയും കുരങ്ങ് ശല്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുരങ്ങിനെ പ്രതിരോധിക്കാൻ നിങ്ങളൊരു മാർഗം കണ്ടെത്തി വിജയിച്ച ആളാണ്. അപ്പോൾ അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
2: അത് പറയാം. അതായത് ജീവി വർഗങ്ങളെ നമ്മൾ വർഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ദേവഗണം അസുരഗണം എന്ന് രണ്ട് ഗണമായി തിരിച്ചിട്ടുണ്ട്. ബൈബിളിൽ നിയമാവർത്തന പുസ്തകത്തിൽ ഒരു ഗണത്തെ കൂടി പറയുന്നുണ്ട്. അതായത് ഭക്ഷ്യയോഗ്യമായ മാംസം അടങ്ങിയ ജീവികളെക്കുറിച്ച് വർഗീകരിച്ചിരിക്കുന്നതിൽ അശുദ്ധഗണമെന്ന ഒരു ഗണത്തെ കൂടി പറയുന്നുണ്ട്. അശുദ്ധഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകിയ മാംസം ഭക്ഷിക്കുന്ന ജീവികൾ, അത് പന്നി, ഉടുമ്പ്, കഴുകൻ, കഴുതപ്പുലി, ഇങ്ങനെ ആ ശൃംഖലയിലാണ്. അപ്പോൾ അവയുടെ ആഹാരം ഭക്ഷിക്കരുതെന്ന് തന്നെയാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ രേഖകളെല്ലാം പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ യഹൂദ മതഗ്രന്ഥത്തിലാണ് ഇത് കൂടുതലായിട്ട് പറഞ്ഞത്. തോറയിലും താൽമുട്ടിലും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഹൂദ മതഗ്രന്ഥത്തിൽ നിന്നൊക്കെ എടുക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങൾ

ഗ്രന്ഥങ്ങളാണ് ബൈബിളിലുള്ളത്. അതിലെ നിയമാവർത്തനത്തിലെ ഇങ്ങനെ ഒരു ഗണത്തെക്കുറിച്ച് പറയേണ്ട, ക്രിസ്തു മതം, ഇസ്ലാം മതം ഒക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാരണം അഴുകിയ മാലിന്യത്തിൽ നിന്ന് ശരീരപോഷണം സ്വീകരിക്കുന്ന ജീവി പന്നി ആയതുകൊണ്ട് പന്നിയുടെ മാംസം ഭക്ഷിക്കുകയില്ല. കാരണം അതിനകത്ത് മാലിന്യത്തിൻ്റെ സത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവും. അത് നമ്മൾ ആഹാരമാക്കുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായ കഴിവിനെ അത് സ്വാധീനിക്കും. ഭാരതത്തിൻ്റെ ദർശനം അനുസരിച്ച് ദേവഗണം, അസുരഗണം. അപ്പോൾ ഈ കുരങ്ങ് സസ്യാഹാരി ആയതിനാൽ ദേവഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ ദേവഗണത്തിൽ വരുന്ന ജീവികളുടെയും ഈ അസുരഗണത്തിൽ വരുന്ന കടുവ, പുലിമാൻ, ചെന്നായ പോലുള്ള ജീവികളുടെയും ഭക്ഷ്യശൃംഖലകൾ തമ്മിൽ യോജിക്കില്ല. ഉദാഹരണത്തിലുള്ളൂ, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പശു കുടിക്കില്ലല്ലോ. കുടിക്കില്ല, എന്നാൽ കുടിക്കൂട്ടോ. ഹൈബ്രിഡ് പശുക്കൾ കുടിക്കും, കാരണം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അപ്പം നാടൻ പശുക്കളൊന്നും കുടിക്കില്ല. അങ്ങനെയെങ്കിൽ സസ്യാഹാരികളായ ഈ ജീവികളെ ഒഴിവാക്കാൻ നമുക്കെന്ത് ഉപയോഗിക്കാം? അടിസ്ഥാനമായിട്ട് മീൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ കുരങ്ങിൻ്റെ മരുന്നിൻ്റെ കണ്ടുപിടുത്തം. അപ്പം മത്സ്യത്തെ നമ്മൾ, മത്സ്യത്തിൻ്റെ ഗന്ധം എങ്ങനെ കൃഷിയിൽ നിലനിർത്താൻ പറ്റും എന്നുള്ള അന്വേഷണം ശരിക്കും 3 വർഷം എടുത്തു ഇതിൻ്റെ ഒരു ഫോർമുല രൂപ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല രൂപ കുറേ മീൻ വാങ്ങി പലതും ചേർത്തു, പലതും അടിച്ചു നോക്കി, മഴ പെയ്യുമ്പോൾ അത് പോവും, അങ്ങനെ നഷ്ടപ്പെടും. അങ്ങനെ വലിയ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഫോർമുല രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആളുകൾ കമന്റ് ഇടുന്നുണ്ട്, പ്രാന്താണ്, വട്ടാണ്, തെറി വിളിക്കുന്നു, കുരങ്ങിന് പട്ടിണിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വാഴക്കൊല മുഴുവൻ കുരങ്ങ് കൊണ്ടുപോയാൽ എനിക്കുണ്ടാകുന്ന നഷ്ടം ഫോറസ്റ്റുകാർ തരില്ല, സർക്കാർ തരില്ല, ആരും തരില്ല, ഈ തെറി വിളിക്കുന്ന നാട്ടുകാരും തരില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കിലോ മത്തി, അല്ല 3 കിലോ മത്തി, 2 കിലോ കിളിമീൻ, 2 കിലോ ശർക്കര. ഈ കിളിമീൻ ഏറ്റവും അധികം ഉളുമ്പുള്ള മത്സ്യമാണ്. ഇത് ഏറ്റവും അഴുകിയ മീൻ, മോശം മീൻ വാങ്ങി നമ്മൾ വെള്ളം ചേർത്ത് അഴുകാൻ വെക്കുക. അതിലേക്ക് 5 മുട്ട കൂടി പൊട്ടിച്ചിടുക. ഇതൊക്കെ പിന്നീട് നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ചീമുട്ട എന്ന് പറയുന്നതിൻ്റെ ഗന്ധം വളരെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ 5 മുട്ട അതിൽ തോടോടുകൂടി പൊട്ടിച്ചിടുക. അപ്പോൾ ഈ മുട്ടത്തോട് സ്വാഭാവിക കാൽസ്യമായതിനാൽ ഈ ശർക്കരയും മീനും ഇതിനകത്തുള്ള ആ അസിഡും കൂടി ചേർന്ന് അതിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തായാലും തൊണ്ടോടെ അതിലിട്ടു ഇതൊരു 5 ദിവസം അടച്ചു വയ്ക്കുക. ഇത് മത്തി ഇങ്ങനെ അഴുകി ഉരുകി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ 5 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ വേപ്പെണ്ണ ലയിപ്പിച്ചെടുക്കുക. ലയിപ്പിക്കാൻ വേണ്ടി 30 ഗ്രാം ബാർ സോപ്പ് ചേർക്കും. ചെറുതായി തിളപ്പിച്ച് വേപ്പെണ്ണ വെച്ച് കഴിഞ്ഞാൽ അത് ലയിച്ചു കിട്ടും. ഈ ലായിനിയെ കൂടി ഈ മീൻ ഇരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് ഇളക്കുക. നമ്മൾ ആദ്യമായിട്ട് വെള്ളം ചേർക്കുന്ന അന്നേരമാണ്. ഈ ലായിനി ഒരു 7 ലിറ്റർ ഉണ്ടാവും. ഏത്? 3 കിലോ മത്തി, 2 കിലോ കിളിമീൻ, 2 കിലോ ശർക്കര, 5 കോഴിമുട്ട, ഈ സാധനമെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞ് ഇളക്കിക്കഴിഞ്ഞാൽ ഈ 7 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുക്കുന്ന ലായിനി, സ്റ്റോക്ക് ലായിനി, കൊഴുപ്പുള്ള ഒരു ദ്രാവകാരി, ഇതിൽ നിന്ന് 1 ലിറ്റർ എടുത്ത് 15 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിലും കൃഷിയിടങ്ങളിലും കൃഷിയിലും ഈ കുരങ്ങ് വരുന്ന പ്രദേശങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ 1/2 കിലോ മാംസം കത്തിച്ച ഭസ്മം കൂടി ചേർക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ നിരീക്ഷിച്ചിട്ടുണ്ടാകും, അത് ഹൈന്ദവ സംസ്കാരത്തിൽ ജഡം ഇങ്ങനെ ദഹിപ്പിക്കുമായിരുന്നു. ഇപ്പം ഇന്ന് അതിന് പ്രത്യേക സംവിധാനങ്ങൾ, അന്ന് അങ്ങനെയല്ല. അന്ന് മാവ് വെട്ടി ദഹിപ്പിക്കുക. മാവ് വെട്ടി ദഹിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ പിറ്റേ വർഷം പുല്ലുകൾ ധാരാളം വളർന്ന് ഈ അവിടെ പശുവിനെ കൊണ്ട് കെട്ടിയ ഈ പശു പുല്ല് തന്നില്ല, പോത്തിനെ കെട്ടിയതിൻ്റെ ആടുതിന്നില്ല. അപ്പോൾ ഈ ഒരു നിരീക്ഷണം, ഈ മാംസം കത്തിയ ഗന്ധമുള്ളടത്ത് പശുക്കൾ പുല്ല് തിന്നാത്തത് എന്തുകൊണ്ടാണ്? ഇത് ദേവഗണത്തിൽ വരുന്ന ജീവി ആയതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇതിലേക്ക് മാംസം കൂടി കത്തിച്ച് ചേർത്താൽ എങ്ങനെ ഇരിക്കും എന്ന് ആ പരീക്ഷണവും വളരെ ഫലപ്രദമായി. അപ്പോൾ 1/2 കിലോ മാംസം കൂടി ഇതിൽ ചുട്ട് ചേർത്ത് ഭസ്മം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുരങ്ങ് സാധാരണ പോലെ വരും, അതിൻ്റെ കയ്യിൽ ഇത് പറ്റും. കയ്യിൽ പറ്റിക്കഴിഞ്ഞ് കുരങ്ങിൻ്റെ ഒരു പ്രത്യേകത, അത് എന്ത് കയ്യിൽ പറ്റിയാലും ആദ്യം മണത്ത് നോക്കും. മണത്ത് നോക്കുമ്പോൾ അത് ആദ്യം അതിൻ്റെ പുറത്ത് ബാക്ക് ഭാഗത്താണ്, കൂടുതലായിട്ട് അത് അതിൻ്റെ മേത്ത് വരും, പിന്നെ അത് കൈ നിലത്തിട്ട് തൂക്കാൻ തുടങ്ങും. ഈ മണമുള്ളത് കയ്യിൽ നിന്ന് വേപ്പെണ്ണ ചേർന്ന ഈ മിശ്രിതമായതിൻ്റെ ഈ മണം എന്ത് ചെയ്താൽ പോവില്ല. ഇപ്പം നമ്മളാണെങ്കിലും ഒരു 80 ദിവസത്തേക്ക് ഈ മണം കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴുകുന്നതുകൊണ്ടാണ് അത് പോകുന്നത്. വിനാഗിരി ചേർത്ത് കഴിയാൻ ഈ മണം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. കുരങ്ങ് കൈ കഴുകുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു 15 ദിവസം ഈ കയ്യിൽ ഈ മണം ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് ഇല ഇങ്ങനെ പറിച്ചാലും ഈ ഇലയുടെ മണമാണെന്ന് അതിൻ്റെ ധാരണ, പക്ഷേ അതിൻ്റെ കയ്യിലെ മണമാണ്. ഇതായ ഇല കളയും. ഫലത്തിൽ ഇതൊരു 10 ദിവസം പട്ടിണിയായിരിക്കും. അപ്പോൾ ഈ ഗന്ധമുള്ളിടത്ത് പിന്നെ ഇതേറെ തേടി വരില്ലേ. 1. 2 കാര്യം, ഈ മണം മേത്ത് പറ്റിയ കുരങ്ങിനെ മറ്റേ കുരങ്ങ് കൂടെ കൂട്ടില്ല. കാരണം എന്താ? ഇതിൻ്റെ ധാരണ ആ കുരങ്ങിനെയാണ് മണക്കുന്നതെന്ന്, ആ കുരങ്ങിൻ്റെ ധാരണ അപരനെയാണ് മണക്കുന്നത്. ഈ രണ്ടുപേരും കൂടി അടിച്ച് പിരിഞ്ഞു പോകും. അപ്പോൾ 10, 50, 100 കുരങ്ങുള്ള കൂട്ടം ഒറ്റ തിരിഞ്ഞു പോകും. ഒറ്റ തിരിഞ്ഞത് നോക്കുമ്പോൾ ഈ മണമുള്ള പ്രദേശത്ത് പിന്നെ തെര തേടി വരില്ല. ഇതാണ് ഇതിൻ്റെ സയൻസ്. അതിനകത്ത് ഇവിടെ ആരെയും കൊല്ലുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുരങ്ങിനെ കൊല്ലാൻ പാടില്ല. കുരങ്ങിനെ കൊന്നാൽ വനം നശിക്കും. ഇത് പ്രകൃതി. നമ്മളിതിനെ മാറ്റി നിർത്തുന്നു കൃഷിയിടത്തിൽ നിന്ന്. അതിനൊരു എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? ആരെങ്കിലും കണ്ടുപിടിക്കുക. നമ്മുടെ എത്ര സർവകലാശാലകളുണ്ട്, എന്തുകൊണ്ട് ആ മേഖലയിൽ ഒരു ഗവേഷണം നടത്തുന്നില്ല? റെപ്പലൻറ്റ് മെഡിസിൻ എന്നത്തെ ഒരു ഒരു ഇതുപോലും ഇന്ന് ആ ഒരു കൊല്ലുക എന്നതിൽ കവിഞ്ഞൊരു ഇതില്ലല്ലോ. മാറ്റി ഈ ജീവിക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതാണ് ലൗദത്തോസി എന്ന് പറയുന്ന ചാക്രീയ

ഭരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, എല്ലാത്തിനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, ജീവനുള്ളതിന്, ജീവൻ പ്രാപിച്ചതിന്. അതിനെ മാറ്റി നിർത്തുക, നിയന്ത്രിക്കുക, അതാണ് മനുഷ്യൻ്റെ കടമ. അതിലെ ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഗവേഷണം നടത്താത്തത്? ഇപ്പോൾ ചാഴിയാകട്ടെ, കീടങ്ങളാകട്ടെ, പുഴുവാകട്ടെ, ഷഡ്പദങ്ങളാകട്ടെ, അതിനനുകൂലമായ സാഹചര്യത്തിലാണ് അത് വന്ന് മുട്ടയിടുന്നത്. അങ്ങനെയാണ് അത് പുഴുവാകുന്നത്, അങ്ങനെയാണ് അത് കൃഷിയെ നശിപ്പിക്കുന്നത്. ആ പ്യൂപ്പ, ആ ശലഭം അവിടെ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണം

0: കല്ല് വർക്ക് എറിയുന്നില്ല, പ്രകോപിപ്പിക്കുന്നില്ല, വെടിവെക്കുന്നില്ല, ഒന്നും
1: ചെയ്യുന്നില്ല.
0: അല്ല, ഇതൊരു 3 മാസം കാലാവധി കിട്ടും, പിന്നെ നമ്മൾ നോക്കണം ഇത് വരുന്നുണ്ടോ നോക്കണം. വരുമ്പോ അറിയാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുണ്ടാക്കി വേഗം അടിക്കും. ഒന്ന്, നമ്മൾ എല്ലായിടത്തും അടിക്കുക. രണ്ടാമത് ഈ ബെൽറ്റിലൂടെ അടിക്കുക. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കാട്ടാനെ നമുക്ക് ഫെൻസിങ് കൊണ്ട് തരാം, പന്നി കുരങ്ങ് എല്ലാത്തിനും, അല്ല മറ്റേ കുരങ്ങ് സ്പേസിലൂടെ വരുന്ന സാധനമാണ്, ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും, എങ്ങനെ നിയന്ത്രിക്കും. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഞാൻ ഒത്തിരി തെറി കേട്ടതാണ്, എന്തോരം തെറിയ കമന്റാ വരുന്നതെന്നറിയോ, പോസിറ്റീവായിട്ടിനെ കേട്ടോ. പക്ഷെ ഞാൻ പറയണത് അവർ പറയട്ടെ, നല്ല വിമർശനങ്ങളെ ഞാൻ പോസിറ്റീവായി സ്വീകരിക്കും. അത് ഏറ്റവും നല്ല കാര്യമാണ്, കാരണം എനിക്ക് കൂടുതൽ ഈ കാര്യത്തിൽ ഗവേഷണം നടത്താനുള്ള ഒരു ഊർജ്ജമാണ്.
2: എന്തിന്റെ പേരിലാണ് വിമർശിക്കുന്നത്?
0: കൃഷി ചെയ്യാത്തത് കൊണ്ട്. അവർ കൃഷി ചെയ്യുന്നില്ല, അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കമന്റ് കാണിച്ചു തരാം. എന്തു എന്റെ മക്കളാണ്, എനിക്ക് യൂട്യൂബ് ഒന്നുമില്ല. യൂട്യൂബില് ചാത്ത എന്ത് ചാച്ചയ്ക്ക് എന്തിന്റെ ആവശ്യം, എന്ത് തെറിയാ ഞാൻ അവര് വെറുതെ ഇരുന്ന് തെറി പറയട്ടെ. ഞാൻ
2: നമ്മളിപ്പോ നിൽക്കുന്നത് കുര്യൻചേട്ടന്റെ കൃഷിഭൂമിയിലാണ്. ഇവിടെ എല്ലാം വിളഞ്ഞു നിൽക്കുന്നുണ്ട്, കുരങ്ങിന്റെ ശല്യവും ഇല്ല. ഈ പരീക്ഷണം വിജയമാണെന്നാണ് അത് തെളിയിക്കുന്നത്?
0: അല്ല, വിജയമാണെന്നുള്ളത് ഞാൻ മാത്രമല്ല തെളിയിച്ചിരിക്കുന്നത്. ഞാൻ ഒരു പൈസ മേടിച്ച് ആർക്കും കൊടുത്തിട്ടില്ല. ഈ മരുന്ന് ഒരാൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഏറ്റവും ആദ്യം ഉണ്ടാക്കി കൊടുത്ത ആ മനുഷ്യനാണ്. അയാൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ 1000 വാഴ വെച്ചിട്ട് മുഴുവൻ കുരങ്ങ് നശിപ്പിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പുള്ളി വന്ന് പറഞ്ഞിങ്ങനെ, നമ്മൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ ഫലപ്രദം അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുന്ന കൊണ്ടാണ്. 5 വയസ്സ് ആ മനുഷ്യൻ ഞാൻ മേടിച്ചിട്ടില്ല. ആ മനുഷ്യൻ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു. ഇത് കൊണ്ട അടിച്ചിട്ട് കുരങ്ങ് ഒറ്റ എണ്ണില്ലാതെ ആ കൊല മുഴുവൻ വെട്ടിയെടുത്തു. അന്നാണ് ഫോറസ്റ്റുകാർ കർണാടക വന വകുപ്പിൻ്റെ ആളുകളാണ് പറഞ്ഞ് താൻ ഇതിൽ നിന്നൊരു കൊല വെട്ടിയെടുത്ത മോതിരിട്ടുകാരാണ്. കൊല മുഴുവൻ വെട്ടിക്കഴിഞ്ഞപ്പം സാറേ ആ മോതിരം ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അവർ താടിക്കായിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എന്നിട്ട് കൊടുക്കുന്ന ആളുകൾ ഇവിടെ വന്നല്ലോ, ഇവിടെ വന്നുല്ലോ, ഈ കാപ്പി പഴുക്കുന്ന സമയത്ത് ഇത് മുഴുവൻ ഇങ്ങനെ ഉതിർത്തിക്കളെ. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിയെടുത്തു എന്നാണ്. ഒരു മലയാളിയെ വെച്ച് എഴുതിയെടുത്ത് അവർ കൊണ്ടുപോയി. അവരാണ് ആദ്യമായിട്ട് എനിക്ക് ചേട്ടൻ ഗവേഷണത്തിൽ ഇരിക്കട്ടെ 5000 രൂപ എടുത്തു.
3: പതരാത മനസ്സുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് കുര്യൻ ചേട്ടന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എവിടെയും തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി ഹരിതസമൃദ്ധിയുടെ അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം.

കൊടും വേനൽ പലപ്പോഴും മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്കും സമ്മർദ്ദകാലമാണ്. മൃഗസംരക്ഷണ സംരംഭങ്ങളിൽ ആവശ്യമായ വേനൽ പരിപാലന മുറകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉൽപാദനം കുറയുന്നതിനും രോഗങ്ങൾ പിടിപെടുന്നതിനുമൊക്കെ വഴിയൊരുക്കും. അത്യുൽപാദന ശേഷിയുള്ള ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, ജേഴ്സി, സങ്കരയിനം പശുക്കൾക്ക് അത്യുഷ്ണത്തെ അതിജീവിക്കാനുള്ള ശേഷി തീരെ കുറവാണ്. കടുത്ത ചൂടിൽ കിതച്ചും അണച്ചും പശുക്കൾ തളരും. തീറ്റയെടുക്കൽ പൊതുവെ കുറയും. കടുത്ത വേനലിൽ പശുക്കൾക്കും സൂര്യതാപവും സൂര്യാഘാതവും ഏൽക്കാനുള്ള സാധ്യത ഏറെയാണ്. സംസ്ഥാനത്ത് മുൻവർഷങ്ങളിൽ നിരവധി കന്നുകാലികൾക്ക് സൂര്യാഘാതമേറ്റ് ജീവൻ നഷ്ടമായിട്ടുണ്ട്. കേരളത്തിൽ പകൽ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് പശുക്കളെ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നതും പാടങ്ങളിൽ കെട്ടിയിടുന്നതും ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഉയരവും വായുസഞ്ചാരവും കുറഞ്ഞ തൊഴുത്തിൽ പാർപ്പിക്കുന്നതും നിർബന്ധമായും ഒഴിവാക്കണം. പശുക്കളെ വാഹനത്തിൽ കയറ്റിയുള്ള ദീർഘയാത്രകൾ രാവിലെയും വൈകുന്നേരവുമായി ക്രമീകരിക്കണം. ഉഷ്ണസമ്മർദ്ദം ഒഴിവാക്കാൻ തൊഴുത്തിൽ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക. തൊഴുത്തിന്റെ നടുവിൽ 3.5 മീറ്റർ ഉയരവും വശങ്ങളിൽ 3 മീറ്ററും ഏറ്റവും കുറഞ്ഞതായി ഉയരം വേണം. വശങ്ങളിലെ ഭിത്തികളുടെ ഉയരം പരമാവധി 1 മീറ്റർ മതി. തൊഴുത്തിന്റെ പരിസരത്തുള്ള തടസ്സങ്ങൾ നീക്കി വായുസഞ്ചാരം എളുപ്പമാക്കണം. ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പശുക്കളെ തൊഴുത്തിൽ നിന്നിറക്കി പുറത്തുള്ള തണലുള്ള സ്ഥലങ്ങളിൽ പാർപ്പിക്കണം. വേനൽക്കാലത്ത് തൊഴുത്തിൽ അമിതമായ എണ്ണം പശുക്കളെ പാർപ്പിക്കുന്നത് വായുസഞ്ചാരം കുറയ്ക്കും. ഇത് ശരീര താപനില വർദ്ധിപ്പിക്കും, കൂടാതെ രോഗസാധ്യത കൂട്ടും. അതിനാൽ ഓരോ പശുവിനും ആവശ്യമായ സ്ഥലം ഉറപ്പാക്കണം. ഗർഭിണികളായതും ഡ്രൈ പീരീഡിലുള്ളതുമായ പശുക്കൾക്ക് ഉഷ്ണസമ്മർദ്ദം ബാധിക്കും. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ ബാധിക്കാനും പ്രസവാനന്തര പാലുൽപാദനം കുറയാനും സാധ്യതയുള്ളതിനാൽ ഇവയ്ക്ക് പ്രത്യേക തണൽ, വെള്ളം, പോഷകാഹാരം എന്നിവ ഉറപ്പാക്കണം. കിടാക്കൾക്ക് ചൂട് സഹിക്കാൻ കഴിവ് കുറവായതിനാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക. പ്രത്യേകം തണലുള്ള ഇടം ഒരുക്കണം. ശുദ്ധജലം നിർബന്ധമായും ലഭ്യമാക്കണം. തൊഴുത്തിനുള്ളിൽ മുഴുവൻ സമയവും ഫാനുകൾ പ്രവർത്തിപ്പിച്ചു നൽകണം. മേൽക്കൂരയിൽ ഫാനുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് പശുക്കളുടെ തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ കാറ്റ് പതിക്കും വിധം തൂണിൽ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ പെഡസ്റ്റിയൽ ഫാനുകളോ ആണ്. തൊഴുത്തിന്റെ മേൽക്കൂരയ്ക്ക് കീഴെ പനയോല, തെങ്ങോല, ഗ്രീൻ നെറ്റ്, ടാർപോളിൻ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് അടിക്കൂരി ഒരുക്കുന്നതും തൊഴുത്തിനുള്ളിലെ ചൂട് കുറയ്ക്കും. സ്പ്രിംഗ്ലർ, ഷവർ, മിസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരുക്കി പശുക്കളെ നനയ്ക്കുന്നത് ഉഷ്ണസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമാണ്. ചൂട് കൂടുന്ന സമയങ്ങളിൽ 2 മണിക്കൂർ ഇടവേളകളിൽ 3 മിനിറ്റ് നേരം ഇവ പ്രവർത്തിപ്പിച്ച് തൊഴുത്തിന്റെ അന്തരീക്ഷം തണുപ്പിക്കാം. ഫാനുകൾ പ്രവർത്തിക്കുന്നതിനൊപ്പം വേണം ഷവർ, മിസ്റ്റ് എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതിനു പകരം ഇടയ്ക്കിടെ പശുക്കളുടെ ശരീരത്തിൽ വെള്ളം കോരിയൊഴിച്ച് നനച്ചു കുളിപ്പിക്കുന്ന രീതി ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇത് പശുക്കളുടെ ശരീരസമ്മർദ്ദം വീണ്ടും കൂട്ടാൻ മാത്രമേ വഴിയൊരുക്കൂ. തൊഴുത്തിൽ പശുക്കളെ ഇടയ്ക്കിടെ കുളിപ്പിക്കുന്നതിനു പകരം തൊഴുത്തിനു മുകളിൽ സ്പ്രിംഗ്ലർ ഒരുക്കി തൊഴുത്തിന്റെ മേൽക്കൂര നനച്ചു നൽകാവുന്നതാണ്. ചണച്ചാക്ക് കീറി തണുത്ത വെള്ളത്തിൽ നനച്ച് പശുക്കളുടെ കഴുത്തിൽ തൂക്കിയിടുന്നതും ഉഷ്ണസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വേനലിൽ പശു കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് സാധാരണ നിലയിൽ നിന്നും ഇരട്ടിയാകും. നിർജ്ജലീകരണം തടയാനും പാലുൽപാദന നഷ്ടം കുറയ്ക്കാനും തൊഴുത്തിൽ 24 മണിക്കൂറും തണുത്ത കുടിവെള്ളം

0: ലഭ്യമാക്കണം. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പശുക്കൾക്ക് കുടിക്കാൻ വേണ്ടത്ര വെള്ളം വെള്ളത്തൊട്ടിയിൽ നിറച്ചു വെക്കണം. കുടിവെള്ളം തീരുന്ന മുറയ്ക്ക് താനേ വന്നു നിറയുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ സംവിധാനം ഒരുക്കിയാൽ എപ്പോഴും കുടിവെള്ളം ഉറപ്പാക്കാം. കുടിവെള്ളം ചൂടുപിടിക്കുന്നത് തടയാൻ വെള്ള ടാങ്കുകളും വിതരണ പൈപ്പുകളും നനച്ച ചണച്ചാക്കുകൊണ്ട് മറയ്ക്കാം. വേനൽക്കാലത്ത് അമിതമായി ശ്വസിക്കുന്നതും വിയർക്കുന്നതും വഴി പശുക്കളുടെ ശരീരത്തിൽ നിന്ന് സോഡിയം പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുന്നു. ഇത് ക്ഷീണം, തീറ്റമടുപ്പ്, പാലുൽപാദനക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. അതിനാൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം കുടിവെള്ളത്തിലോ തീറ്റയിലോ ഇലക്ട്രോലൈറ്റ് മിശ്രിതങ്ങൾ ചേർത്ത് നൽകുന്നത് നിർജ്ജലീകരണം തടയാൻ സഹായിക്കും. പശുക്കൾക്ക് നൽകാവുന്ന ഇലക്ട്രോലൈറ്റ് മിശ്രിതങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പശു കഴിക്കുന്ന കാലിത്തീറ്റയുടെ അളവ് വേനലിൽ കുറയുന്നതിനാൽ നൽകുന്ന കാലിത്തീറ്റ ഏറ്റവും ഗുണനിലവാരമുള്ളതാവണം. കാലിത്തീറ്റയും വൈക്കോലും നൽകുന്നത് ചൂട് കുറഞ്ഞ സമയങ്ങളിലും രാത്രിയിലുമായി ക്രമീകരിക്കണം. വൈക്കോൽ വെള്ളത്തിൽ കുതിർത്തി വെച്ച് തീറ്റയായി നൽകാം. പകൽ ധാരാളം ജലാംശമടങ്ങിയ നല്ല ഇനം തീറ്റപ്പുല്ലും അസോള, ശീമക്കൊന്ന, അഗത്തി, മുരിങ്ങ, പേലിവാക, മൾബെറി, ഈർക്കിൽ മാറ്റിയ തെങ്ങോല പോലുള്ള ഇലത്തീറ്റകളും നൽകണം. തീറ്റപ്പുല്ലിന് ലഭ്യത കുറവുണ്ടെങ്കിൽ സൈലേജ് തീറ്റയിൽ ഉൾപ്പെടുത്താം. അണപ്പിലൂടെ ഉമിനീർ കൂടുതലായി നഷ്ടപ്പെടുന്നത് കാരണം പശുക്കളുടെ ആമാശയത്തിൽ ഉണ്ടായേക്കാവുന്ന അസിഡിറ്റി ഒഴിവാക്കാൻ സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം 1 കിലോഗ്രാം കാലിത്തീറ്റയ്ക്ക് 10 ഗ്രാം നിരക്കിൽ തീറ്റയിൽ ചേർത്ത് നൽകാം. 1 കിലോഗ്രാം സാന്ദ്രീകൃത കാലിത്തീറ്റയ്ക്ക് 10 ഗ്രാം എന്ന കണക്കിൽ ധാതുജീവക മിശ്രിതവും ആകെ തീറ്റയിൽ 10 മുതൽ 25 ഗ്രാം വരെ കല്ലുപ്പും ചേർത്ത് നൽകുന്നതും ഗുണകരമാണ്. പൗഡർ രൂപത്തിലുള്ള ധാതുജീവക മിശ്രിതങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. ഓരോന്നും വെവ്വേറെ നൽകുന്നതിനു പകരം അപ്പക്കാരവും കല്ലുപ്പും ധാതുജീവക മിശ്രിതവും ഒരുമിച്ച് മിശ്രിതമാക്കി ഒരു ട്രിപ്പിൾ മിക്സ് പൗഡർ രൂപത്തിൽ പശുക്കൾക്ക് നൽകുന്നതും ഏറ്റവും അനുയോജ്യമാണ്. ഉദാഹരണത്തിന്, 10 കിലോഗ്രാം സാന്ദ്രീകൃത തീറ്റ ഖരാഹാരമായി നൽകുന്ന പശുക്കൾക്ക് 100 ഗ്രാം സോഡാപ്പൊടിയും 100 ഗ്രാം ധാതുമിശ്രിതവും 20 മുതൽ 25 ഗ്രാം കല്ലുപ്പും ചേർത്ത് ട്രിപ്പിൾ മിക്സ് പൗഡർ തയ്യാറാക്കി നൽകാം. ഈ ട്രിപ്പിൾ മിക്സ് പൗഡറിലേക്ക് വിപണിയിൽ ലഭ്യമായ ഫീഡപ്പ് ഈസ്റ്റ് പോലുള്ള മേന്മയുള്ള പ്രോബയോട്ടിക് മിശ്രിതങ്ങളോ അല്ലെങ്കിൽ 10 ഗ്രാം ഈസ്റ്റോ ചേർത്ത് നൽകുന്നതും ഫലപ്രദമാണ്. ഇത് പശുക്കളുടെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. മഴക്കാലത്ത് പശുക്കൾ മതിലക്ഷണങ്ങൾ കാണിക്കുന്നതും മതിയുടെ ദൈർഘ്യവും കുറയാനിടയുള്ളതിനാൽ അതിരാവിലെയും സന്ധ്യയ്ക്കും മതി നിരീക്ഷിക്കണം. മതിചക്രത്തിലൂടെ കടന്നുപോകുമെങ്കിലും ഉഷ്ണസമ്മർദ്ദത്തിന്റെ ഫലമായി മതിയുടെ ബാഹ്യലക്ഷണങ്ങൾ കാണിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ശരീരസമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചും ഉയർന്ന പോഷക സാന്ദ്രതയുള്ള സമീകൃത ആഹാരങ്ങൾ ഉറപ്പുവരുത്തിയും പശുക്കളുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഫാം രജിസ്റ്ററുകൾ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചും ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാം. പശുക്കളിൽ കൃത്രിമ ബീജദാനം തണലുള്ള സ്ഥലത്ത് വെച്ച് നടത്തണം. കൃത്രിമ ബീജദാനം നടത്തിയതിനു ശേഷം 1/2 മണിക്കൂർ പശുക്കളെ തണലിൽ പാർപ്പിക്കുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടും. വാക്സിനേഷൻ, വിരയിളക്കൽ, ഗതാഗതം തുടങ്ങിയ നടപടികൾ ഉച്ചസമയങ്ങളിൽ ഒഴിവാക്കി രാവിലെയോ വൈകുന്നേരമോ നടത്തുന്നത് ഉചിതമാണ്. ഉച്ചസമയങ്ങളിൽ പാൽ കറക്കുന്നത് പശുക്കളിൽ അധിക ശരീരസമ്മർദ്ദമുണ്ടാക്കും. അതുകൊണ്ട് പാല് കറക്കുന്നത് അതിരാവിലെ, വൈകുന്നേരം, രാത്രി എന്നിവയിലായി ക്രമീകരിക്കുന്നത് പാലുൽപാദന നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. രോഗാണുവാഹകരായ പട്ടുണ്ണിപ്പരാതങ്ങൾ പെരുകുന്നതിന് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ് വേനൽ. പശുക്കളുടെ മേനി പരിശോധിച്ചാൽ രോമകൂപങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ചു നിന്ന് രക്തം കുടിക്കുന്ന പട്ടുണ്ണികളെ കാണാം. പരാതകീടങ്ങൾ പരത്തുന്ന തൈലേറിയോസിസ്, ബബീസിയോസിസ്, അനാപ്ലാസ്മോസിസ് തുടങ്ങിയ രക്താണുരോഗങ്ങൾ കേരളത്തിൽ വേനൽക്കാലത്ത് സാധാരണയാണ്. ശരീരസമ്മർദ്ദം കാരണം പശുക്കളുടെ സ്വാഭാവിക പ്രതിരോധശേഷി കുറയുന്നതും രോഗസാധ്യത കൂട്ടും. തീറ്റമടുപ്പ്, പാലുൽപാദനം പെട്ടെന്ന് കുറയൽ, തളർച്ച, ശക്തമായ പനി, വിളർച്ച, കണ്ണിൽ പീളകെട്ടൽ, 3-ാമത്തെ കൺപോള പുറത്തുകാണൽ, ശ്വാസമെടുക്കാനുള്ള പ്രയാസം, അമിത കിതപ്പ്, വയറിളക്കം, മൂത്രത്തിന്റെ നിറം തവിട്ടുനിറമാകൽ തുടങ്ങി ഏതെങ്കിലും അസ്വാഭാവിക ലക്ഷണങ്ങൾ കണ്ടാലുടൻ വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടാൻ മറക്കരുത്. ചെള്ളുകളെയും പട്ടുണ്ണികളെയും നിയന്ത്രിക്കാൻ പരാതനാശിനി മരുന്നുകൾ കൃത്യമായ ഇടവേളകളിൽ പശുക്കളുടെ ശരീരത്തിലും തൊഴുത്തിലും പരിസരത്തും പ്രയോഗിക്കണം.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുയിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: सेमी कंडक्टर इंडस्ट्री में एक शब्द इस्तेमाल होता है, टैप आउट. ये वो दिन होता है जब चिप डिजाइन पूरा होने के बाद प्रोडक्शन के लिए चली जाती, लेकिन टैप आउट के बाद काम रुकता नहीं है, उसी दिन अगले वर्जन पर काम शुरू हो जाता और भारत भी यही कर रहा है. हमारे पहले फेज का साइज लगभग $8 बिलियन का था, जबकि सेकेंड फेज का $13.5 बिलियन तक का हमने तय किया है.
0: സെമിക്കോൺ 2.0 വഴി സെമി കണ്ടക്ടർ വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസം നീളുന്ന മേളയിൽ 600-ലധികം പ്രദർശകരും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്കായുള്ള UPI ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളുടെ 2ാം ഘട്ടം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഭൂട്ടാൻ വിദ്യാർത്ഥികൾക്കുള്ള നെഹ്റു വാങ്ചുക് സ്കോളർഷിപ്പ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. ഇന്ത്യയിൽ നിർമ്മിച്ച 54 ഇലക്ട്രിക് വാഹനങ്ങളും കേന്ദ്രമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത ഭാരതത്തിനായി വികസിത ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വേണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ

0: ശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വാട്നഗറിൽ നടന്ന പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജീവിതമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2047-ഓടെ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ മനോഭാവമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: हमने जो कल्पना रखी है 2047 में पूर्ण विकसित भारत की वो कल्पना की पूर्ति के लिए अनेक ऐसे युवा चाहिए, अनेक ऐसे किशोर चाहिए, अनेक ऐसे बालक चाहिए जो आने वाली 3 पीढ़ी तक नरेंद्र मोदी के रास्ते पर अपने जीवन को आगे बढ़ाकर ഭാരത് പ്രഥം കേ മന്ത്ര കോ സഫലതാ കേ സാത് കരേ.
0: കേരളത്തിനും വിപുലമായ പരിപാടികളാണ് സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിച്ചു. രാജ്യമെമ്പാടും രക്തദാന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവാ പ്രചാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ DRM ദിവ്യകാന്ത് ചന്ദ്രാക്കർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്വച്ഛഭാരത് ദിനാഘോഷത്തോടെ പ്രചാരണം സമാപിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ത്രിഭാഷാ നയം 2027 അധ്യയന വർഷത്തിലേക്ക് മാറ്റിവെയ്ക്കുന്ന കാര്യം പരിഗണിക്കാൻ CBSEയോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അകറ്റുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ 3 ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അനുമതി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് തുടക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരത്തിനും കണ്ണൂരിനും മധ്യയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാർസലുകൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തപാൽ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും ഓരോ തപാൽ വാനുകൾ എല്ലാ ദിവസവും രാത്രി പാർസലുകളുമായി യാത്ര തിരിക്കും. ഈ വാനുകൾ രാവിലെ തന്നെ എത്തുന്നതിനാൽ പോസ്റ്റ്മാന് അടുത്ത ദിവസം രാവിലെ തന്നെ വിതരണം നടത്താനാകുമെന്ന് ചീഫ് PMG അമിതാഭ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു. 30 കിലോഗ്രാം വരെയുള്ള പാർസലുകളായിരിക്കും ഇപ്പോൾ സ്വീകരിക്കുക.
0: വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും പൂർണമായും സൌജന്യമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്നതിനും കടകളിൽ പണം നൽകുന്നതിനും QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും യാതൊരുവിധ നിരക്കുകളും ഈടാക്കില്ല. UPI QR കോഡുകൾ വഴി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഇടപാടുകളുള്ള വ്യാപാരികൾക്ക് തുടർന്നും 0 ചാർജ് ബാധകമായിരിക്കും. റൂപേ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ UPI ഇടപാടുകളും യാതൊരു നിരക്കുമില്ലാതെ സൌജന്യമായി തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഏകദേശം 96% UPI ഇടപാടുകളെയും പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ റെയിൽവേ, ഇന്ധനം തുടങ്ങിയ അവശ്യ മേഖലകളിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഓരോ ട്രാൻസാക്ഷനും 5 രൂപ നിരക്കിൽ ഫ്ളാറ്റ് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാധകമായ 0.4% MDR വ്യാപാരികൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി 29,700 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 25,600 കോടി രൂപയായിരുന്നു. 16.1% വർധനയാണിതെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ

പാകിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടിയ ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം പൈലറ്റിന്റെ പിഴവ് കാരണം ലാൻഡിംഗിനിടെ തകർന്നു വീണു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും യുഎസിലേക്ക് പ്രവേശനം നിഷേധിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീട്ടി. മുൻകാല കരാറുകൾ ലംഘിച്ചതായി കാണിച്ചാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 19 പേർക്ക് പരിക്ക്. ഒഡീസയിൽ ടാൻസാനിയൻ ചരക്ക് കപ്പലിന്മേൽ റഷ്യൻ ഡ്രോൺ പതിച്ച് ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
1: നീ കളിക്കലേ.
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: വളയം

0: റേഡിയോ മലബാറിന്റെ വലയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നെ കണ്ട് പേടിച്ച് മാറിയിരിക്കുന്ന രണ്ടുപേര്, പേടിയുള്ളത് കൊണ്ട് പേര് ചോദിക്കാം. എന്താണ് പേര്? എവിടെ സ്ഥലം?
1: കുഞ്ഞിപ്പള്ളി.
0: കുഞ്ഞിപ്പള്ളി എന്ന് പറയും
1: വടകര മാഹിക്കടുത്ത്.
0: അവിടെ നിന്ന് എങ്ങനെയാണ് കൂത്തുറമ്പൂർ എത്തിയത്?
1: നമ്മളൊരു കല്യാണത്തിന്റെ ട്രിപ്പ് പോയിട്ട് വന്നത് അവിടെ.
0: എത്ര പേരാ വന്നേ?
1: നമ്മളൊരു 6-7 പേരുണ്ട്.
0: ഒരു വണ്ടിയില്?
1: അല്ല, 3 ബസ് ഒരു ട്രാവലർ.
0: അപ്പോ
1: ഒരു വണ്ടിയിൽ 2 പേര്.
0: എന്നാൽ 8 പേരുണ്ട്.
1: 3 ബസ്, ട്രാവലറിൽ ഒരു ഡ്രൈവർ, മറ്റേതിൽ ഒരു ഡ്രൈവർ, ഒരു ക്ലീനറും.
0: അപ്പോൾ ട്രാവലറിൽ വരുന്നാൾക്ക് ബോർ അടിക്കൂലേ?
1: ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല.
0: ഇന്നിപ്പോൾ എത്ര മണിക്ക് പുറപ്പെട്ടത്?
1: നമ്മളൊരു 10:30 അവിടെ ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നെ.
0: ഇനിയിപ്പോൾ എത്ര മണിയാവും എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ?
1: ഇവിടെ നിന്നൊരു

0: രണ്ട് മണി രണ്ടര പ്രതീക്ഷിക്കാം.
1: എത്ര വർഷമായി ഒരു ഫീൽഡിൽ?
0: ഞാനിപ്പോ ഒരു അഞ്ചാറ് വർഷമായി.
1: ഇഷ്ടപ്പെട്ടു വന്നതാണോ അല്ലെങ്കിൽ?
0: ആ, ഇഷ്ടപ്പെട്ടു വന്നതാണ്. പോളി കഴിഞ്ഞ് പഠിക്കുന്ന സമയത്തെ വണ്ടി പോക്കുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതിലേക്കായി. കുറെ ക്ലീനർ പണിയെടുത്ത് പിന്നെ ബസ്സിലെല്ലാം പോയി, ഇപ്പൊ ഇത് സ്വന്തമായിട്ട് എടുത്താ
1: വണ്ടിയാ. ഈ ബസ്സിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള സാധനം പാട്ട്. പാട്ട് കേൾക്കാറുണ്ടാവില്ലേ?
0: പാട്ട് അത്യാവശ്യം വെച്ചുകൊടുക്കാറുണ്ട്.
1: വണ്ടിയിൽ
0: വെച്ച് കൊടുക്കാറുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട്
1: കേൾക്കാറില്ലേ?
0: ഓ, കേൾക്കാറുണ്ട്.
1: എന്നാ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: ഓ, ആയിക്കോട്ടെ.

0: റേഡിയോ മലബാറിന്റെ വളയം തുടരുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് സാരംഗേടനാണ്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കുഞ്ഞിപ്പള്ളിയ സ്ഥലം എന്ന് പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ബ്രദറുകൾ.
0: പേര് പറയാം എല്ലാവർക്കും.
1: അച്ഛന്റെ പേര് സുധീഷ്, അമ്മയുടെ പേര് ലിജ, ബ്രദറിന്റെ പേര് സലിൻ.
0: സലിൻ, അമ്മയുടെ പേരും ബ്രദറിന്റെ പേരും ഡിഫറെന്റ് അല്ലേ? ചോദിച്ചിട്ടുണ്ടോ ഏട്ടന് സലിൻ എന്നുള്ള പേരിട്ടിട്ട് എനിക്കൊരു കോമൺ സാരംഗ് എന്നുള്ള പേര് എന്താ ഇട്ടെന്ന്?
1: ഇല്ല, അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അത് അവരിട്ടതല്ലേ, അച്ഛനും അമ്മയൊക്കെ.
0: അവരിട്ട പേര്?

0: ഞാൻ സ്വന്തമായിട്ട് എടുക്കും.
1: ഓക്കെ, പിന്നെ ഈ ഒരു മേഖലയിൽ എന്തായാലും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു ഫീൽഡ് ആയിരിക്കും ഡ്രൈവിംഗ്, ഇഷ്ടപ്പെട്ട് വന്നാലും കഷ്ടപ്പെട്ട് വന്നാലും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്?
2: ഈ ഉറക്ക് ഭയങ്കര പ്രശ്നമാണ്, രാത്രി നൈറ്റെല്ലാം ഉറക്ക് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുന്നല്ലോ. അതന്നെ.
1: എങ്ങനെയുള്ള ഡ്രൈവിംഗ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ലോങ് ട്രിപ്പ് ആണോ അല്ലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുപോയിട്ട് വരുന്നതാണോ?
2: എല്ലാം പോകുന്നുണ്ട്, ലോങ്ങും. ഇപ്പം സാധാരണ പണി

0: ഇനിയിപ്പം ഈ മാസം തൊട്ടിട്ട് ഈ മാസം അവസാനം ആകുന്ന തൊട്ട് സ്റ്റാർട്ട് ചെയ്യും.
1: സ്ഥിരമായിട്ട് വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ?
0: ആ സ്ഥിരമായിട്ട്.
1: അപ്പോ ട്രിപ്പ് പോകുമ്പം പോകുന്ന ആൾക്കാരും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് ടൂർ പാക്കേജ് ആയിട്ടാണോ? അല്ലെ
0: പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് നല്ല രീതിയിൽ പോയി വന്നു കഴിഞ്ഞാൽ നാളെയും വിളിക്കും. ഇന്നിപ്പോ നല്ല അയാളെ വെറുപ്പിക്കാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നാളെയും വിളിക്കും. അഥവാ നമ്മൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പിന്നെ വിളിയുണ്ടായാലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്.
1: അപ്പോ നമുക്ക് എന്തായാലും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ?
0: അത് തന്നെ.
1: അങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ നിങ്ങളുടെ കൂടെയുള്ള യാത്ര അടിപൊളിയായിരുന്നു?
0: ഓ കുറേ ട്രിപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
1: ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നുണ്ടോ?
0: നമ്മളിപ്പോ ഒരു കോയമ്പത്തൂർ പോയിട്ടുണ്ട്, ആദ്യോഗി ഈശ. അപ്പൊ അവരെല്ലാം നല്ല അഭിപ്രായമാണ്. ഇവിടുന്ന് ഓർക്കാട്ടിരുന്ന് പോയി ട്രിപ്പാണ്. ഒരു 45 ഡാൻസിന്റെ കുട്ടികളെയും കൊണ്ടുപോയതാണ്. ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് അത്. അപ്പോൾ അത് പോയി വന്ന സമയത്ത് നല്ല അഭിപ്രായമാണ്, അവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടും അവർ ട്രിപ്പ് വിളിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഡ്രൈവിംഗിൽ എന്തായാലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, നമുക്കതൊക്കെ കേൾക്കാം ഒരു പാട്ട് കൂടെ കേട്ട ശേഷം.

0: വെടിമലവറിന്റെ വളയത്തിലേക്ക് ഇപ്പോഴും ദേ സാരംഗട്ടൻ കൂടെയുണ്ട്. നമ്മള് ട്രിപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ടൂർ പാക്കേജ് ഒക്കെ ആയിട്ട് പോകാറുണ്ട്? അതായത് ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അക്കോമഡേഷൻ ആ രീതിയിൽ
1: ചെയ്യാറുണ്ട്? നമ്മളിപ്പോ കോളേജ് മടപ്പള്ളി, ഇപ്പോ കഴിഞ്ഞ ട്രിപ്പ് മടപ്പള്ളി പോയത് നമ്മളാ, മടപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെല്ലാം പോയത് നമ്മളെ പാക്കേജാണ്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയി തിരിച്ചു. അത് ഇപ്പോൾ ഈ കൊല്ലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ കുറേ കോളേജുകളും സ്കൂളുകളും നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ എന്തായാലും കിട്ടേണ്ടതാണ്,
0: ഇനിയും ഭാവിയിൽ കിട്ടുന്നാണ് പ്രതീക്ഷ.
1: അതെന്തായാലും കിട്ടും എന്ന പ്രതീക്ഷയുണ്ട്.
0: അല്ല, ഇത് സ്വന്തം ബിസിനസ് ആണോ?
1: ആ, സ്വന്തമാണ്.
0: ബാക്കിയുള്ളവരൊക്കെ
1: എല്ലാം നമ്മൾ അരിയത്തുള്ള ആൾക്കാരാണ്. എല്ലാം കുഞ്ഞിപ്പള്ളിയിലെ വണ്ടിയാ.
0: സാരംഗട്ടൻ വണ്ടിയുടെ പേര് എന്താ?
1: എടത്തട്ട.
0: അങ്ങനെ പറഞ്ഞാൽ
1: വീട്ടു വരാം.
0: എടത്തട്ട, അത് തന്നെ വണ്ടി കിടാന്ന് വിചാരിച്ചു. ഇതിപ്പോ സ്വന്തം വണ്ടിയാണ്. ഇനി ഇതിനെ വിപുലീകരിക്കാൻ പ്ലാൻ ഉണ്ടോ?
1: എന്തായാലും പഠിച്ചോ, സഹായിച്ചിട്ട് ഒന്നൊന്നും മേലോട്ട് കയറി പോകുന്നു വിചാരിക്കുന്നു.
0: അപ്പോ ഈ ട്രിപ്പൊക്കെ ഇല്ലാത്ത സമയത്ത്, സീസൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്താ അതർ ആക്ടിവിറ്റീസ്?
1: അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ ലോക്കൽ പണിയോ എന്തെങ്കിലും ഉണ്ടാവും.
0: നാട്ടിലത്തെ പണികൾ?
1: ആ, നാട്ടിലത്തെ. ഇതെല്ലാം ചെറിയ ലോക്കൽ പണിയല്ലേ. നാട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടത്തേക്ക് കൂത്തുപറമ്പേക്കെല്ലാം ചെറിയാണ്. അങ്ങനത്തെ എന്തെങ്കിലും വരും. പിന്നെ ഒരു പണിയില്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കും
0: വീട്ടിൽ. വെറുതെ ഇരിക്കും
1: വീട്ടിലല്ല, നാട്ടിലെല്ലാം ചങ്ങായി മറപ്പരല്ലേ.
0: എന്താ ചെയ്യുന്ന സമയത്ത്? സിനിമക്ക് പോകും, അല്ലെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പിന് പോകും?
1: എല്ലാരും ഒപ്പര സമയത്ത് അത്യാവശ്യം സിനിമ പോകും. അങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ സമയം അങ്ങ് ചെലവഴിക്കും.
0: ട്രിപ്പ്
1: പോവാറില്ല?
0: പക്ഷേ ഇത് നിങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്ത്
1: ഒപ്പര എല്ലാരും ചങ്ങായിമാരും എല്ലാപ്പോ ഉണ്ടാവണമെന്നില്ലല്ലോ. അവർക്കെല്ലാം ഓരോ പണികൾ ഉണ്ടാവില്ലേ. വീട്ടിലുള്ള സമയത്ത് പോകും.
0: വീട്ടിലെത്തെ ആൾക്കാരുടെ കൂടെ?
1: വീട്ടിലെത്തെ എപ്പെങ്കിലും.
0: അതെന്താ എപ്പോഴെങ്കിലും? അവർക്ക് സ്ഥലം കാണാൻ ആഗ്രഹം?
1: അത്യാവശ്യം പോകുന്നുണ്ടല്ലോ.
0: ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രിപ്പിനായിട്ട് പോയത് വർക്കിനല്ലാതെ എവിടെയാ?
1: ബാംഗ്ലൂർ.
0: എത്ര ദിവസത്തെ ട്രിപ്പ്?
1: 3 ദിവസത്തെ.
0: ഫ്രണ്ട്സിന്റെ കൂടെ?
1: ആ, ബാംഗ്ലൂർ മൈസൂർ ആയിരുന്നു പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഒരു നമ്മളെ കൂടെ വന്ന ഒരു ചങ്ങായന്റെ ബ്രദർ സൂയിസൈഡ് ചെയ്തതുകൊണ്ട് അവിടെ തിരിച്ചിട്ട് നേരെ ബാംഗ്ലൂരിന്റെ നാട്ടിലേക്ക് പോകണം.
0: എന്തായാലും
1: പിന്നെ അങ്ങ് പോക്കന്നെ. അങ്ങനെ നമ്മളിപ്പോ പോകുന്നതാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വെച്ചാൽ ബാംഗ്ലൂർ മൈസൂരിലെന്ന് വെച്ചാൽ അങ്ങനെ പോകും.
0: ഇങ്ങനെ ജീവിതത്തിൽ ഒരു വല്ലാതൊരാഗ്രഹം ഉണ്ടാവില്ലേ ആ സ്ഥലത്ത് പോയെങ്കിൽ? ഇതുവരെ പോയിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല.
1: അത്യാവശ്യം മനസ്സിൽ പണ്ട് കൊണ്ട് തൊട്ടേ വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം ഏകദേശം പോയി
0: പോയി.
1: ആ, നാട്ടിലും ഇതെല്ലാം വണ്ടിയും കൊണ്ട് പോകുന്നതായിട്ട് എങ്ങനെയായാലും എത്തിപ്പെടും. അതുകൊണ്ട് പിന്നെ വലിയ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല.
0: അപ്പോ ഡ്രൈവിംഗിന്റെ കൂടെ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്ക് എന്തായാലും യാത്ര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: റേഡിയോ മലബാറിന്റെ വളയത്തിൽ സാരം കേട്ട വിശേഷങ്ങളായിട്ട് കൂടെയുണ്ട്. ആള് പോവാനുള്ള ധൃതിയിലാണ്. മടി കൊണ്ടാണ് ഇല്ലേ സംസാരിക്കാത്തത്? അധികം
1: മടി കൊണ്ടല്ല, എന്നാ അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും ഇനി കുറച്ച് ചുരുക്കാം.
0: ഓക്കെ, ഈ വണ്ടി എടുക്കുന്നതിന്റെ കൂടെ നാട്ടിൽ വേറെ വണ്ടികളൊക്കെ എടുക്കാറുണ്ടോ, ചെറിയ വണ്ടികളും?
1: ആ, ഞാനൊരു നമ്മള് ആദ്യം തുടങ്ങിയത് പഠിക്കൽ എന്ന് പറഞ്ഞ ഒരു വണ്ടിയിലാണ്. അതിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ഇത് ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്തല്ല, പിന്നെ അതിൽ പോവാറുണ്ട്, അതിലും എല്ലാത്തിലും പോകും.
0: അതാകുമ്പോ നല്ലതല്ലേ, കാരണം ഇതുപോലെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ സീസൺ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെറിയ വണ്ടി നാട്ടിലൊക്കെ എടുക്കുന്ന നല്ല.
1: അതിന് 7 വണ്ടികളുള്ളൂ.
0: 7 വണ്ടിയുണ്ട്.
1: ആ, പഠിക്കൽ അതിൽ പണ്ട് തൊട്ടേ അതിലാ പോയത്. അതിൽ പോകും, പിന്നെ വേറെ വണ്ടികളും ഉണ്ട് നാട്ടിൽ, എല്ലാത്തിലും പോകും. ഇതിൽ പണിയുള്ള സമയത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകും.
0: അപ്പൊ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മള് പാട്ട് കേൾപ്പിച്ചു, പക്ഷെ ഇനി സാരം കേട്ടിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾപ്പിച്ചു തരും.
1: ഏതെങ്കിലും ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പാട്ട് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല.
0: അപ്പോ ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
1: എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തേ
0: സ്വന്തമായിട്ട്. അത് എല്ലാവരും സെൽഫ് ലവ് ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്.
1: ഓക്കെ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
3: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഓരോ അഭിനേതാവിന്റെയും അഭിനയ ജീവിതത്തിലെ ശബ്ദശകലങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള താരസ്വരം എന്ന യാത്രയിൽ ഇന്ന് ആരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേ ഈ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയേ.
4: I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ.
3: ഇപ്പൊ മനസ്സിലായില്ലേ ആൾ ആരാണെന്ന്? ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തന്നെ മലയാളക്കര മുഴുവൻ ഓർത്തെടുക്കുന്ന ക്യാപ്റ്റൻ രാജുവിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ താരസ്വരത്തിൽ. കൂടെ ഞാൻ അശ്വിനി. ഏകദേശം 600-ലധികം ചിത്രങ്ങളിൽ ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലെ സിനിമകളും ഉൾപ്പെടുന്നു. മാത്രമല്ല ടെലിവിഷൻ സീരിയലുകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ ക്യാപ്റ്റൻ രാജു ഒരു സാന്നിധ്യമായിരുന്നു. സ്വഭാവ നടനായിട്ടും വില്ലൻ കഥാപാത്രമായിട്ടുമാണ് കൂടുതലും ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുള്ളത്. കൂടാതെ 1997 ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും അരങ്ങേറ്റം കുറിച്ചു. 1981 പുറത്തിറങ്ങിയ രക്തം എന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ രാജു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് മധുവാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഹോം പ്രൊഡക്ഷൻ മൂവിയായ രതിലയത്തിൽ ക്യാപ്റ്റൻ രാജുവിനെ സജസ്റ്റ് ചെയ്യുന്നത്. സിൽക്ക് സ്മിതിയോടൊപ്പം നായക തുല്യമായ വേഷമായിരുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റേത്. രതിലയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച മറക്കാൻ കഴിയാത്ത കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ.
5: ഞാനോ
6: നല്ല കാര്യമായി, ഈ ടാക്സി പണി തുടങ്ങിയത് പിന്നെ വല്ല ഹോട്ടലിലാണ് ഊണും ചായയും. ഇത്താത്തയുടെ കയ്യിൽ നിന്നുണ്ടാക്കിയത് കഴിച്ച് ചിരിച്ച കാരണം ഒരു വക പുറത്തുനിന്ന് കഴിച്ചാ നാക്കിന് പിടിക്കില്ല.
7: എത്ര ഉണ്ടോ?
6: ഓട്ടം കുറവായിരുന്നു, 125 രൂപയുണ്ട്.
7: നീ സത്യസന്ധനാണല്ലോ, മീറ്ററിൽ കാണുന്ന കാശല്ലേ വാങ്ങും? ഉള്ള കാശ് ചെയ്യാന്നിട്ട് പോ.
6: കഴിഞ്ഞ മാസത്തെ ശമ്പളം തന്നില്ല.
7: താമസവും ചാപ്പാടും ഒക്കെ മമ്മദൂട്ടിയുടെ വീടും ഹോട്ടലുമായി കഴിയും.
6: മറ്റു ചെലവൊക്കെ ഇല്ലേ മുള്ളി?
7: മറ്റെന്ത് ചെലവ്? മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ.
6: മനസ്സിലായില്ല.
7: മമ്മദൂട്ടിയുടെ ഭാര്യയുടെ അനുഗ്രഹം ഉള്ളപ്പോ നിനക്ക് പിന്നെ എന്ത് വേണമെടാ?
6: അനാവശ്യം പറയരുത്. എന്റെ അമ്മയ്ക്ക് സമമാണ് എനിക്കവർ.
8: ആരായാലും
6: എന്താണ് പറഞ്ഞത്? നീ മതി, ഞാൻ കാരണം മറക്കുന്നു. വേണ്ട തന്റെ ജോലിയും വേണ്ട, ശമ്പളം വേണ്ട.
8: എന്റെ വണ്ടി ഓട്ടൊക്കെ നേരത്തെ തീർന്ന.
9: ജോലിയും കളഞ്ഞിട്ട് വന്ന് കുത്തിയിരിക്കുക. തല്ലും കൂടി പപ്പ.
8: തല്ലും കൂടി ആരോട്?
6: ഞാൻ തല്ലാണെന്നും പോയില്ല, മുതലാളി എന്റെ അമ്മയ്ക്ക് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ താക്കോലും മരിച്ചെറിഞ്ഞിട്ട് പോന്നു.
8: പിന്നെ ഈ പാടൊക്കെ
6: റൗഡികളെ കൊണ്ട് തെല്ലിക്കാൻ വന്നു. ഞാനും തല്ലി
8: ഫസ്റ്റ്.
6: ഞാൻ വഴക്കണൊന്നും പോയില്ല. കോൺട്രാക്ടർ മേനം സാറിന്റെ ഡ്രൈവർ പിണങ്ങിപ്പോയി എന്നറിഞ്ഞു. മമ്മൂട്ടിക്കാന്ന് പറഞ്ഞാൽ
8: അവിടെ ചെന്ന് ഭയക്കുണ്ടാക്കാനായിരിക്കും.
6: ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ല.
9: എന്ത് വേണം?
6: ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു. മമ്മൂട്ടിക്ക പറഞ്ഞിട്ട് വന്നതാ.
10: എന്താ പേര്?
6: അപ്പുക്കുട്ടൻ.
10: ഓ, എത്ര വർഷമായി ലൈസൻസ് എടുത്തിട്ട്?
6: 7 വർഷമായി.
9: മര്യാദക്കൊക്കെ നിൽക്കാമോ?
6: ആരെ കൊണ്ടും ഇന്ന് വരെ കൊള്ളരുതാത്തതെന്ന് പറയിച്ചിട്ടില്ല.
10: അതെ, ശമ്പളം എന്ത് വേണം?
6: അവിടുത്തെ ഇഷ്ടം.
10: എവിടെ വീട്?
6: ഇപ്പോ മുഹമ്മദ് കുട്ടിക്കാട് കടയിലാ കിടപ്പ്. വീടൽപ്പം വടക്ക.
10: ശരി, ഒരാഴ്ച ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. മോളെ അക്കി എടുത്തുകൊണ്ട് കൊടുക്കും.
9: ഡ്രൈവർ
6: എന്തോ
9: കടന്നു വരുവന്നേ. അകത്ത് വരുവെന്ന്? എന്താ അകത്ത് വരാൻ പേടിയാണോ? ഞാൻ കൊണ്ടു തരണോ?
6: അയ്യോ അതല്ലേ.
9: എന്നാൽ ഇനി വരൂ. എന്താ തകരാറ്?
6: തകരാറൊന്നുമില്ല, ഉണ്ടോ നോക്കിയായിരുന്നു.
9: അപ്പുക്കുട്ടൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ?
6: സാറിനോട് ചോദിക്കണം.
9: ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല?
6: ഒരു പ്രഭുകുമാരി ആറ്റിടയനെ പ്രേമിച്ച കഥ.
9: സംസാരിക്കുക, റോഡ് നോക്കി വണ്ടി ഓടിക്കണം. ദിവസം പറഞ്ഞാലും മനസ്സിലാവില്ല. ആരെങ്കിലും കണ്ടേ?
6: എന്ത് കാണാൻ?
9: തർക്കം പറഞ്ഞ് ഞാൻ ഒരിക്കലും

0: കണ്ടില്ല.
1: ഞാൻ ഇനി ഒന്നും പറയില്ല.
0: അതാ നല്ലത്. ബുദ്ധൂസ്. ഇതെന്ത് പാവിച്ച നാട്ടുകാരി കാണാനും എണീറ്റ് വാ. ശബ്ദം ഉണ്ടാക്കാത്ത ബുദ്ധൂസേ. ഇന്നെന്താ ഇത്ര ഓവർ സ്പീഡ്?
1: ഓ, ഒന്നുമില്ല.
0: അപ്പുക്കുട്ടിന്റെ മനസ്സ് മറ്റെങ്ങോ ആണെന്ന് തോന്നുന്നു.
1: അനിയത്തി കുഞ്ഞു പറഞ്ഞു.
0: എന്ത് പറഞ്ഞു?
1: കല്യാണാളതിനെ പറ്റി.
0: ഓ, അതാണോ? അത് നാട്ടിലൊന്നും ഇല്ലാത്തതാണോ? ഞാൻ സന്യസിക്കാൻ പോകുന്നെന്നാണോ ധരിച്ചത്?
1: ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല.
0: ഇവിടെ ഒന്നും സംസാരിക്കരുത്. ആരെങ്കിലും കാണും.
1: കാണട്ടെ, വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ.
0: എന്തിന്?
1: കുഞ്ഞിനു വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ
0: ഭ്രാന്തുണ്ടോ അപ്പുക്കുട്ടാ? കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടാണോ ഇങ്ങനെ?
1: എന്റെ ചങ്ങു പൊട്ടിച്ചിട്ട് വേണോ കുഞ്ഞെ?
0: ഓ, ഈ അപ്പുക്കുട്ടിന്റെ ഭ്രാന്താണ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ
1: ഞാൻ സ്നേഹിച്ചു പോയി കുഞ്ഞെ.
0: അപ്പുക്കുട്ടിന് കാർഷെഡിന്റെ അടുത്ത് നിന്നാ പോരെ. ഇവിടെ എന്ത് വേണം?
1: കുഞ്ഞി കത്തൊന്ന് വായിക്കണം.
0: തമാശ കാണിക്കരുത്.
1: എനിക്ക് വേണ്ടി ഇനി ദയവായി കത്തൊന്ന് വായിക്കണം.
0: എന്താ അപ്പുക്കുട്ടാ? എന്താ അത്?
1: അത് രതികുഞ്ഞിന്റെ ഒരു കൂട്ടുകാരി ഉണ്ണയിച്ചതാ, ഒരു കത്ത്.
0: എവിടെ?
1: രതികുഞ്ഞിന്റെ കൈ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു.
0: എന്തിനാ അപ്പുട്ട കരയുന്നേ?
1: ഏയ്, കരയല്ല മോളെ, കണ്ണിൽ പൊടി വീണതാ.
0: ചേച്ചിക്ക് കോളേജിൽ പോകണ്ട, അപ്പുട്ടും പോയിട്ട് ഉച്ചയ്ക്ക് വാ. എനിക്ക് ഉച്ചയ്ക്ക് പോയാ മതിയല്ലോ.
1: രതികുഞ്ഞെന്താ കോളേജിൽ പോകാത്ത?
0: ഇനി പോകുന്നില്ല, കല്യാണം അടുത്ത മാസത്തിലാ. പഠിത്തം നിർത്തി.
2: അനങ്ങിപ്പോകരുത്,
3: നിങ്ങൾ ആരാ?
2: മിണ്ടരുതെന്ന പറഞ്ഞു.
3: എന്നെ കൊല്ലരുത്, ഞാൻ എന്ത് വേണമെങ്കിലും തരാം.
2: മിണ്ടരുതെന്നല്ലേ പറഞ്ഞു?
3: മിണ്ടാതെ എങ്ങനെ കാര്യം പറയും?
2: ഒന്നുകളെയും മിണ്ടിയാൽ, അനങ്ങിയാൽ രണ്ടിനെയും ഞാൻ കൊല്ലും. നിൽക്കവിടെ, ഇല്ലെങ്കിൽ അവരിരിക്കണേ. അനുസരിക്കാൻ അനുസരിക്കാൻ. മിണ്ടരുതെന്നല്ലേ പറഞ്ഞു? അനങ്ങിപ്പോകരുത്, ഒന്നുകളെയും.
1: ഇല്ല, നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. പക്ഷെ ഞാൻ വിടില്ല.
4: ആകാരഭംഗിയിൽ മലയാളത്തെ കൈയടിപ്പിച്ച വില്ലൻ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ആദ്യകാലമായിരുന്നു ക്യാപ്റ്റൻ രാജുവിൻ്റേത്. പിന്നെ കരുത്തുറ്റ സ്വഭാവ വേഷങ്ങളുടെ ഒരിടക്കാലം. ഇതിനിടയിലെല്ലാം ചിരിപ്പിച്ച വില്ലത്തരങ്ങളും വേലത്തരങ്ങളും ഒക്കെയുണ്ട്. അതൊന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാൻ കഴിയുന്നതല്ല. മലയാളത്തിൽ മാത്രമായി അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ഒതുങ്ങി നിന്നിട്ടില്ല. പല ഭാഷകളിലേക്കുമുള്ള അഭിനയ യാത്രകൾ. ക്യാപ്റ്റൻ രാജു എന്ന അഭിനേതാവിന്റെ ജീവിത വഴിയെ ഇങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം. പക്ഷേ എത്ര തന്നെ ചുരുക്കിയാലും അത് വീണ്ടും വീണ്ടും വിശാലമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ബോക്സ് ഓഫീസുകളിൽ നിറഞ്ഞു നിന്നിരുന്ന 80s-ലെയും 90s-ലെയും പല ചിത്രങ്ങളിലും ക്യാപ്റ്റൻ രാജു എന്ന വ്യക്തി അവിഭാജ്യ ഘടകമായിരുന്നു. പറയുകയാണെങ്കിൽ ആവനാഴി മുതൽ വടക്കൻ വീരഗാഥ വരെയും സാമ്രാജ്യം മുതൽ ഓഗസ്റ്റ് 1 വരെയും അതിങ്ങനെ പരന്നുകിടക്കുന്നു. 1988 പുറത്തിറങ്ങിയ ഓഗസ്റ്റ് 1 എന്ന ചിത്രത്തിലാണ് ക്യാപ്റ്റൻ രാജു തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓർമ്മിക്കപ്പെടുന്ന വില്ലൻ വേഷം ചെയ്തത്.
5: ഹലോ വിഷ്ണു.
6: അതെ,
5: ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്.
6: എവിടുന്നാ വിളിക്കുന്നത്?
5: ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്.
6: എവിടെ കാണാം?
5: നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം.
6: ആളെ എങ്ങനെ അറിയും?
5: ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വിശ്വം.
6: നിന്ന്?
5: അതെ, തേവറിനോടെല്ലാം പറഞ്ഞു. എനിക്ക് 20 ലക്ഷം രൂപ വേണം.
6: 20 ലക്ഷം രൂപയോ?
5: യെസ്, റിസ്ക് കൂടുമ്പോ കോസ്റ്റും കൂടും.
6: ഇത്രയും വലിയൊരു തുക ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത്.
5: ഒരു കാര്യം, ഇതിൽ ബാർഗെയിനിങ് ഇല്ല. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. മുഴുവൻ തുകയും അഡ്വാൻസായി കിട്ടണം. ദാറ്റ് ടു ഇൻ ക്യാഷ്.
6: എന്താ നിങ്ങളുടെ പേര്?
5: ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഗോമസ് എന്ന് വിളിക്കാം.
6: മിസ്റ്റർ ഗോമസ്, തെറ്റിദ്ധരിക്കരുത്, തുറന്നു ചോദിക്കുകയാണ്. ഇത്രയും വലിയൊരു തുക ഒരു രേഖയുമില്ലാതെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. പൈസയും വാങ്ങി നിങ്ങൾ കടന്നുകളഞ്ഞ
5: 1.5 കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത്? എന്ത് രേഖയുണ്ടായിരുന്നു? എന്നിട്ടെന്താ സംഭവിച്ചത്? ഏതായാലും ഞാൻ അത്രയും വഷളമല്ല.

0: ഹം പകർന്നുകൊടുത്തിരുന്നു. ഗനഗംഭീരമായ ശബ്ദവും ആകാരവടിവും അത്തരത്തിലുള്ള പല കഥാപാത്രങ്ങളെയും ജനമനസ്സിലേക്ക് എത്തിക്കുന്നതിൽ നല്ലവണ്ണം സഹായിച്ചു. വ്യൂഹത്തിലെ ഖാലിദും അദ്വൈതത്തിലെ പത്രോസും 90s തുടക്കത്തിൽ ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച മറ്റ് ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങളാണ്.
1: രണ്ട് ഉപയോഗങ്ങളാണ് ഇതിന്. ഒന്ന്, ഇതുകൊണ്ട് ഞാൻ ആപ്പിള് മുറിക്കും. പിന്നെ എന്നെ ശല്യപ്പെടുത്തുന്ന പ്രാണികളെ ഞാൻ എറിഞ്ഞുകൊല്ലും.
0: ഈ ഒരു കാലയളവ് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ രാജു ഒരു ജനപ്രിയ നായകനായി മാറിയിരുന്നു. കെ ജി ഡാനിയലിന്റെയും അന്നമ്മയുടെയും 7 മൂന്നാമനായാണ് രാജു ജനിച്ചത്. ഓമല്ലൂരിൽ അദ്ദേഹത്തിന് എലിസബത്ത്, സജി, സോഫി, സുധ എന്നിങ്ങനെ 4 ജോർജ്, മോഹൻ എന്നീ 2 മാതാപിതാക്കൾ 2 ഓമല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരായിരുന്നു. രാജുവിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഓമല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ വോളിബോളിനോട് ഒരാഭിമുഖ്യം രാജുവിനുണ്ടായിരുന്നു. ഉന്നത പഠനത്തിനായി തിരഞ്ഞെടുത്തത് സുവോളജിയായിരുന്നു. പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ നിന്നാണ് സുവോളജിയിൽ ബിരുദം നേടിയത്. ബിരുദ പഠനത്തിന് ശേഷം രാജു 21 ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസറായി ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. പിന്നീട് ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയർന്നു. 1984 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അതിരാത്രം. ഈ ചിത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവിസ്മരണീയമായ വേഷം ജനങ്ങൾ കണ്ടത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ഒരു പ്രധാന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്.
2: ഒന്നുമില്ല,
3: ഞാൻ ചെറുതായിട്ടൊന്ന് വീണു.
2: വല്ലതും പറ്റിയോ?
3: നീ ഇനി അതും പറഞ്ഞിടുന്ന് ഉരുകാതെ വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മിസ് ദാസ്. ദാസനാണ് എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഹി സേവ് മൈ ലൈഫ് ടു ബി പ്രിസൈസ്. നമ്മൾ തമ്മിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുകയല്ലേ, ഫോർമലായി തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ബെറ്റർ ഹാഫ് ശ്രീമതി തുളസി. എക്സ്ക്യൂസ് മീ തുളസി. എന്ത് പറ്റി തുളസി? എന്താണെങ്കിൽ പറയൂ, എന്നോടല്ലേ.
2: രാജേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്
3: ദാസൻ.
2: ദാസേട്ടന് ഞാൻ പറഞ്ഞിട്ടില്ലേ.
3: ലീവ് ഇറ്റ് ഡിയർ. അതിന് തുളസി എന്തിനാ അപ്സെറ്റ് ആവുന്നത്? കം ഓൺ ചിയർ അപ്പ്. ദാസ, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? കല്യാണത്തിന് മുൻപേ തുളസിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കഥയിലെ നായകൻ നീയായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിനക്കയച്ച കത്തുകളും ഇൻവിറ്റേഷനും മേൽവിലാസ കാരണല്ലാതെ തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയി ഞാൻ കരുതി. പക്ഷെ എനിക്കിപ്പോൾ തിരുത്തേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് എ സ്ട്രേഞ്ചർ കോയിൻസിഡൻസ്.
4: രാജേഷ്, എങ്കിൽ നിനക്കൊരിക്കൽ കൂടെ തിരുത്തേണ്ടി വരും. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സ്ട്രേഞ്ചസ്റ്റ് കോയിൻസിഡൻസ് ഇൻ യുവർ ലൈഫ്. നീ പണ്ടറിഞ്ഞിരുന്ന ദാസനെ മാത്രമേ എന്നിൽ ഇപ്പോഴും കാണുന്നുള്ളൂ. ബട്ട് ടുഡേ ഐ ആം മോർ ദൻ ദാറ്റ്. ദാസൻ എന്ന് നീ എന്നെ വിളിച്ചാൽ ഇനി നാട്ടുകാരെ തിരുത്തും. ഐ എം നോട്ട് ജസ്റ്റ് ദാസൻ, ഐ എം താരാദ. യെസ്, താരാദ.
0: ചെന്നൈയിലെ പ്രശസ്തമായ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ക്യാപ്റ്റൻ രാജു. 5 ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം മുംബൈയിലെ ഗ്ലൂക്കോസ് അന്നജം നിർമ്മാണ കമ്പനിയായ ലക്ഷ്മി സ്റ്റാർച്ചിൽ മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ആ ജോലി ഉപേക്ഷിച്ചത്. കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ മുംബൈയിലെ പ്രതിഭ തിയേറ്ററുകൾ പോലെയുള്ള അമേച്വർ നാടക ഗ്രൂപ്പുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് മാറുന്നത്. പ്രമീളയാണ് ഭാര്യ, മകൻ രവി. മുംബൈയിലെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് തുടങ്ങിയ അഭിനയഭ്രമമാണ് അരിങ്ങോടരെയും ഉണ്ണിമൂത്തയെയും ഒക്കെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. എൻ എൻ പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൽ നിന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം. തുടർന്നിങ്ങോട്ട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുടെ ഒരു യാത്ര. തടാകം, മോർച്ചറി, അസുരൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മുൻ

0: ിലേക്ക് ഉയർന്നു വന്നു. 1999 ഇസ്മായിൽ മർച്ചന്റ് സംവിധാനം ചെയ്ത കോട്ടൺ മേരി എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിലെത്തി. 2011 പ്രിയദർശൻ ചിത്രമായ കശ്മകശിലൂടെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു. അതുവരെ കണ്ട വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിരുന്നു ക്യാപ്റ്റൻ രാജുവിന്റെ വില്ലൻ വേഷങ്ങൾ. അതായത്, വില്ലൻ വേഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അഭിനയശൈലി പുതിയൊരു മാനം നൽകി. 1 ആവനാഴി, സാമ്രാജ്യം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ വെറുക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. പലർക്കും പ്രിയം ക്യാപ്റ്റൻ രാജുവിലെ വില്ലൻ കഥാപാത്രങ്ങളെ ആയിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് താൻ വില്ലനായി അഭിനയിക്കുന്നില്ലെന്ന തീരുമാനവും അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. താൻ ചെയ്ത നെഗറ്റീവ് റോളുകൾ കാരണം ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിൽ തനിക്ക് അകൽച്ച നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. വ്യക്തിപരമായും അദ്ദേഹം വില്ലൻ റോളുകളിൽ അസ്വസ്ഥനായിരുന്നു. സിനിമയിൽ കൊലപാതകം പോലുള്ള രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ അത് തന്നെ അസ്വസ്ഥനാക്കാറുണ്ടെന്നും അമ്മ മരിച്ച ഘട്ടത്തിലാണ് ഇനി നെഗറ്റീവ് റോൾ വേണ്ടെന്ന തീരുമാനത്തിൽ എത്തിയതെന്നും ക്യാപ്റ്റൻ രാജു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. തുടരെ തുടരെയുള്ള ഈ വില്ലൻ വേഷങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ഇടക്കാല അവധിയെടുത്തു എന്ന് പറയാം. അതിനുശേഷം ഹാസ്യ കഥാപാത്രങ്ങളുടെ പരമ്പരയായിരുന്നു. 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റിൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ മുതൽ നാടൻ മലപ്പുറം കത്തി വരെ സർവ്വസന്നാഹങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട പവനായി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇന്നും നെഞ്ചിലേറ്റുന്നു.
1: ഹലോ മിസ്റ്റർ പവനായി,
2: വെരി നൈസ് ടു മീറ്റ് യു.
1: താങ്ക് യു.
2: ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ?
1: സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. കണ്ടിരുന്നോ?
2: കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു.
1: ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായിയുടെ സ്ഥലം ഏതാണ്?
2: വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി.
1: കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു?
2: ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി.
1: പവനായി എന്ന പേര് കേട്ടാല് ആളുകൾ ഇന്ന് ഞെട്ടി വിറയ്ക്കുകയാണ്.
2: വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനിന്നൊരു പേടി സ്വപ്നമാണ്. ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, 2 കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയും വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം.
1: നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല.
3: അവർ സിഐഡികളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ 2 CIDs.
2: നിങ്ങൾ ആളെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സീ, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. ലുക്ക് ഹിയർ, ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ്. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ 5 km ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്. ഇത് അമ്പും വില്ല് ഗൂർക്ക ഗറില്ലകൾ ഉപയോഗിക്കുന്നു. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവും ഉണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി.
1: എന്ത് സംവിധാനം ആയാലും കൊള്ളാം, പെട്ടെന്ന് വേണം. CIDകളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലാണ് ഇപ്പൊ നടപ്പ്. വണ്ടി തള്ളിക്കൊണ്ട്.
2: വെരി ഗുഡ്. അപ്പോ ആ കായകറി വണ്ടിയിൽ ഞാനൊരു ടൈം ബോംബ് വെച്ചേക്കാം.
3: അതെങ്ങനെ?
1: ഒന്നല്ല 2 തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ 2.
2: ഇനി തെറ്റുപറ്റില്ല. ഡാർജിലിംഗിലെ ഗൂർക്ക ഗറില്ലകളെ പോലെ ഞാനെന്ന് കാണിച്ച അമ്പും വില്ല് ഉപയോഗിച്ചാലോ?
1: എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല,
2: കുന്തം പറ്റില്ല. ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബാമ്പ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ. അതുപോലെ ആയാലോ?
1: തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന്. 2 തട്ടിയതിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കണ്ടാ മതി.
2: ഓക്കെ, ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ഗുഡ് ബൈ.
1: Bye.
2: Welcome, my boy. Waiting for long?
3: Circle inspector?
2: Yes. Circle inspector വിളിക്കുന്നു എന്ന് പറഞ്ഞു പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ്.
3: ആരാണ് നിങ്ങൾ?
2: നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല. എത്രയോ ഭയങ്കരന്മാര് വളരെ നിസ്സാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് കുന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു.
3: അപ്പൊ അന്ന് ബോംബ് വെച്ച നീയായിരുന്നോ? എടാ ദ്രോഹി!

0: എന്നെ പട്ടിണി കിട്ടാ നീയല്ലേ ഇവനെ
1: ഇടിച്ചിട്ടാണ്.
2: ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്.
3: ലുക്ക്
2: മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി, ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കമോൺ. നോ, ഐ വിൽ സെലക്ട്. മലപ്പുറം കത്തി തന്നെയാവാം.
4: നാടോടിക്കാറ്റി എന്ന ചിത്രത്തിലെ പവനായിയുടെ കഥാപാത്രം പോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇരുത്തിച്ച മറ്റൊരു കഥാപാത്രമായിരുന്നു CID മൂസയിലേത്. കരംചന്ദ് എന്ന ആ കഥാപാത്രം കുട്ടികളുടെ മനസ്സിലെ ഇഷ്ട കഥാപാത്രവും കൂടിയാണ് എന്നുള്ളത് മറ്റൊരു രസകരമായ സംഭവമാണ്.
5: എന്റെ പിൻഗാമിയായിട്ട് എന്റെ കൂടെ നിൽക്ക്.
6: വേണ്ട, അമ്മാവന്റെ പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഏജൻസിയിലെ ഈ കല്യാണ കേസ് പോലുള്ള ചീള് കേസുകളല്ലേ എടുക്കുന്നത്. ഞാൻ സർക്കാരിന്റെ ചെലവിൽ കേസ്
5: അന്വേഷിച്ചോളാം.
6: എനിക്ക് ആ ജോലി മതി.
5: എടാ, SI എന്ന് വെച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുകളിൽ 100 പേരുടെ ആജ്ഞയുണ്ടാകും. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല.
6: തലയ്ക്കുള്ളിലും ഒന്നുമില്ല.
4: 1989 MT രചിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥയിൽ ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ച അരിങ്ങോടരുടെ വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി.
7: ധാരാളം പുതുതായി അരിങ്ങോടരുടെ കളരിയിൽ എന്തു പഠിക്കാൻ?
8: എന്തെങ്കിലും അവസാനം വരെയും പഠിക്കാനുണ്ടാവും ജയകവർക്ക് എന്നാണല്ലോ കേട്ടിട്ടുള്ളത്.
7: അവസാനത്തെ പഠിപ്പിന്റെ ആവശ്യം ആർക്കും പിന്നെ വരില്ല.
8: വാർത്തുവാളും പകർത്തുവാളും ഉണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പിന്നെ തെക്കൻ തുളുനാടൻ അടവുകൾ,
7: അത് അരിങ്ങോടരുടെ കള്ളക്കോലാണെന്ന് പുച്ഛിച്ചു പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. നിന്റെ അമ്മാവൻ ശത്രു ആരാണ്? പുത്തൂരം വെട്ടടവുകൾ കഴിഞ്ഞ് ഇവിടെ വരണമെങ്കിൽ ശത്രു പ്രബലനാവണം.
8: അങ്ങനെ ആരുമില്ല ഇപ്പോൾ.
7: ദക്ഷിണ എടുത്തു വെക്കേ, വാങ്ങാം. മകളാണ് കുഞ്ഞി. ഇവിടെ എന്റെ കൂടെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ മരുമകളും വന്നിട്ടുണ്ട്. കുട്ടിമാണി ചന്ദുവിന് പടിപ്പുരമാളികയിൽ താമസിക്കാം.
8: വേണ്ട, ഇന്ന് 7:30 എനിക്ക് പ്രയാസമില്ല.
7: സൗകര്യം പോലെ തീരുമാനിക്കാം. അരിങ്ങോടർക്ക് മയക്കുവിദ്യ ഒന്നുമില്ലെന്ന് മനസ്സിലായല്ലോ. പഠിക്കാൻ നിനക്കെട്ടിട്ടില്ല. ആനയെ മയക്കേണ്ട ആവശ്യം വരുന്നില്ല അംഗച്ചേകവന്. ആളുകൾ പറയുമ്പോൾ അതും ഒരു കീർത്തിയായിരിക്കട്ടെ എന്ന് വെച്ച് അറിയില്ലെന്ന് പറയാറില്ല.
9: ഞാൻ കുറുങ്ങാട്ടിടം വാഴുന്നവർ ഉണിച്ചന്ദ്രോർ മേലൂരിടത്താണിപ്പോൾ. ഒരു മൂക്കളമ തർക്കം ഞാനും ഇളയമ്മ മകൻ ഉണിക്കോനാരും തമ്മിൽ.
7: ഇരിക്കാം, ഇരുന്നിട്ട് പറയാം. വഴിയും മൊഴിയും മുഴുവൻ കേൾക്കട്ടെ. ചന്ദു വാ വാ. ചന്ദു കേട്ടില്ലേ? കുറുങ്ങാറ്റടം കൈമൾ മരിച്ചപ്പോൾ തർക്കം. മൂത്തമ്മ ഇളയമ്മ പറ്റ മരുമക്കളിൽ ആരാണ് മൂപ്പെന്ന് സംശയം. തൃപ്പടിമേൽ സ്വർണവും വെള്ളിയും വെച്ചെടുത്തപ്പോൾ സ്വർണം കിട്ടിയത് മറ്റേയാൾക്ക്. അതുകൊണ്ടും ഈ ഉണിച്ചന്ദ്രനായർ സമ്മതിക്കുന്നില്ല.
9: വയറ്റാട്ടി പറയുന്നത്
7: കോഴിയംഗത്തിലും ജയിച്ചത് മറ്റേയാൾ.
8: അറിഞ്ഞു,
9: എല്ലാറ്റിലും അവൻ ചതിക്കും. വയറ്റാട്ടി പറയുന്നത് മാത്രമാണ് സത്യം. അവൾ നാടുവാഴി മുൻപാകെ വെച്ചല്ലേ എനിക്കാണ് മൂപ്പെന്ന് പറഞ്ഞത്.
7: മീൻ പിടിച്ച് കുന്നത്തറയൻ പങ്കിട്ടപ്പോ മൂപ്പോര് കിട്ടാത്തതിന്റെ പേരിൽ ഈ വാഴുന്നവരുടെ നാലാളുടെ തല പോയി.
9: ഉണിക്കോനാരുടെ 8.
7: ചുരുക്കത്തിൽ മൂപ്പിളമ തർക്കം തീർക്കാൻ ഞാൻ ഇവരുടെ അംഗച്ചേകവനാകണം. അത്ര തന്നെ. എന്നും ചേകവന്റെ തൊഴിലും അത് തന്നെ, കൊല്ലൽ അല്ലെങ്കിൽ മരിക്കൽ. എനിക്ക് പ്രായമായി, ചെറുപ്പക്കാരാരെങ്കിലും അല്ലേ നല്ലത്? ഇയാളെ വിളിക്കാം. പഠിത്തം തികഞ്ഞ ചേകവനാണ് ചന്ദു.
9: കേട്ടറിവില്ല. ഓ, ഇളന്തളർ മഠം. എനിക്ക് അരിങ്ങോടർ മതി.
7: മായന്തിരിപ്പുള്ള ചേകവനാണെന്നും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? എവിടെയാണ് തട്ടുപണിയുന്നത്?
9: പ്രജാപതി നാട്ടിൽ, നഗരിവാതിൽക്കൽ തന്നെ.
7: കീഴൂരിടത്തിലെ ഉണിക്കോനാരുടെ ചേകവനാര്?
9: ചേകവർ പുളപ്പുള്ള നാടുകളിലേക്ക് അവർ പോയിട്ടുണ്ട്.
7: അംഗപ്പണവും കൊണ്ട്

0: തിങ്കളാഴ്ച വരും. ദിവസം നന്നല്ല ഇന്ന്. കേളൂ, വെക്കേണ്ട കിഴികളുടെ കണക്കുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്ക.
1: ഓ,
0: തിങ്കളാഴ്ച
2: ദീർഘായുസ് ആയിരിക്കട്ടെ.
0: എന്റെ കഴുത്തറിയാൻ വിധിച്ച ഒരു ചുരുക്ക് എവിടെയോ ഉണ്ട്. അംഗം പിടിച്ചാലും ഒഴിഞ്ഞാലും അതെന്നെ തേടി വരും. എന്നായാലെന്ത്, കൊഞ്ചലും കരയിലും ഈ തറവാട്ടിൽ പാടില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ കുഞ്ഞി? തിങ്കളാഴ്ച ഗണപതി പൂജ, അന്തിമഹാകാലൻ കാവിൽ 51 വിളക്ക്. ഓരോ ആണ്ട് ആയുസ് നീട്ടി തന്നതിന്റെ കണക്ക് പ്രകാരം 51. മുള്ളുമൂത്ത മീനിന്റെയും വലിക്കപ്ലാവിന്റെ ചക്കയുടെയും ഒക്കെ അവകാശത്തിനാണ് ഈ രണ്ട് നാടുവാഴി വേന്ദ്രന്മാർ അംഗം വെട്ടുന്നത്. ചേകവനായി പിറന്നുപോയില്ലേ.
3: ഇരുപത് വർഷത്തിനപ്പുറം അതേ ടീം തന്നെ പഴശ്ശിരാജ അണിയിച്ചൊരുക്കിയപ്പോൾ അതിലെ ഉണ്ണിമൂത്ത എന്ന കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തതും ക്യാപ്റ്റൻ രാജുവിനെയാണ്.
4: വലിയ കൊള്ളക്കാരന്റെ താവളം ഒന്ന് നേരിൽ കാണാലോ എന്ന്
5: കരുതി.
4: ഉണ്ണിമൂത്ത ഇരിക്കൂ,
5: ഇവിടെ നിന്നാ മതി. ഉണ്ണിമൂത്തയുടെ പൊരയില് ഇതാരാ വന്നിരിക്കുന്നു?
3: സ്വഭാവ നടൻ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. വടക്കൻ വീരഗാഥയിലെ അരിങ്ങോടരും 1988 പുറത്തിറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിലും, കാബൂളിവാല, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിലെ മാടശ്ശേരി തമ്പി, ഇത്തരം കഥാപാത്രങ്ങളെല്ലാം ഒരു സ്വഭാവ നടന്റെ അഭിനയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. കൂടാതെ 1993 പുറത്തിറങ്ങിയ ഉപ്പുകണ്ടം ബ്രദേഴ്സിലും സമാനമായ കഥാപാത്രമായിരുന്നു. സിനിമ മാത്രമല്ല, ടെലിവിഷൻ മേഖലയും ക്യാപ്റ്റൻ രാജുവിന് പ്രിയപ്പെട്ടതായിരുന്നു. നിഴലുകൾ, ക്രൈം ബ്രാഞ്ച്, പാലിയത്തച്ഛൻ, പാണ്ഡവപാത, വിനോദശാല, വിക്രമാദിത്യൻ, അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഡ്രാക്കുള, ഉണ്ണിയാർച്ച, മഹാത്മാഗാന്ധി കോളനി, ശ്രീമഹാഭാഗവതം, വല്ലാർപാടത്തമ്മ, പകിട പകിട പമ്പരം, മകൾ തുടങ്ങി നിരവധി ടെലിവിഷൻ സീരിയലുകളിലും ക്യാപ്റ്റൻ രാജു അഭിനയിച്ചിട്ടുണ്ട്.
0: എന്താണെന്നാ ചോദിച്ചത്? ഇത് രംഗയുടെ വണ്ടിയാ? ഏത് നായന്റെ മോന്റെ വണ്ടിയാണെങ്കിലും ശരി, ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്?
6: കാണണം.
0: ഓ, ഹലോ, ജയദേവൻ സ്പീക്കിംഗ്.
7: ഹലോ,
0: ആരാ സംസാരിക്കുന്നത്?
7: ആരാണെന്ന് ഇപ്പൊ അറിയണ്ട, തുടക്കത്തിന് കബളിപ്പിക്കപ്പെട്ടു അല്ലേ.
0: എന്താണാവോ മാഡം ഉദ്ദേശിക്കുന്നത്?
7: ധീരനായ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ചെക്ക് പോസ്റ്റ് കടന്നുപോയ വണ്ടിയിൽ പച്ചരി ചെറുപയറുമാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു അല്ലേ. ഇവിടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്.
3: 2003 ഒക്ടോബറിൽ തൃശൂരിനടുത്ത് കുതിരാനിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടം രാജുവിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രക്ഷപ്പെട്ടെങ്കിലും ഇടതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. എന്നിട്ടും സിനിമയിലും പൊതുരംഗത്തും സജീവമായി തന്നെ ഉണ്ടായിരുന്നു. 2015 അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. തുടർന്ന് ചികിത്സയിലായിരുന്നു. 2018 June 25 ന്യൂയോർക്കിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ അദ്ദേഹത്തിന് വൻ മസ്തിഷ്കാഘാതം സംഭവിക്കുകയും മസ്കറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് തിരികെ കൊണ്ടുവന്ന ശേഷം വീട്ടിലേക്ക് പോയി. 2018 September 17 രാവിലെ തന്റെ 68 വയസ്സിൽ കൊച്ചി പാലാരിവട്ടത്തുള്ള വസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. September 21 പത്തനംതിട്ട പുത്തൻപീഡിക സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യമായിരുന്ന, പല പല കഥാപാത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ക്യാപ്റ്റൻ രാജു എന്ന അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം നേർന്നുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
8: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
9: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
10: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ. മധുര ഗീതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സാഹിത്യം, സംഗീതം, സ്വരം. ഒരു ഗാനത്തിൻ്റെ ഈ മൂന്ന് മേഖലകളിലും മധുരം നിറച്ച പാട്ടുകൾ ഏറെയുണ്ട് മലയാള ചലച്ചിത്ര
1: ശാഖയിൽ.
0: കവിത തുളുമ്പുന്ന സാഹിത്യവും ആലാപന സൗന്ദര്യവും പശ്ചാത്തല സംഗീതവും ആസ്വാദനത്തിൻ്റെ അനിർവചനീയമായ അനുഭൂതി പകരുന്ന അത്തരം ചില ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. കൈതപ്രത്തിൻ്റെ രചനയിൽ MM കീരവാണി സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം സൂര്യമാനസം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. സിനിമയിലെ ദുഃഖസാന്ദ്രമായ സന്ദർഭത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന വരികളും ആലാപനം.

എൺപതുകളിലെ പ്രണയാതുരമായ മറ്റൊരു ചലച്ചിത്ര കാവ്യമാണ് സുഖമോ ദേവി. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലോടിയെത്തുന്നൊരു പാട്ടുണ്ട്. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, വാക്കിളിമകളെ, തേൻ കുളിർമൊഴിയെ. ഒ എൻ വിയുടെ കവിത തുളുമ്പുന്ന വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററുടെ ഈണം. ആലാപനം യേശുദാസ്.

സംവിധായകൻ ഹരിഹരൻ ഗാനരചന നടത്തിയ ഒരു സിനിമയാണ് മയൂഖം. ബോംബെ രവി ഹിന്ദോളരാഗത്തിൽ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയ ഒരു മനോഹര ഗാനം. കാറ്റിന് സുഗന്ധമാണിഷ്ടം, മുളം കാടിന് നാദമാണിഷ്ടം.

സിബിമലയിൽ സംവിധാനം ചെയ്ത ചെങ്കോൽ കിരീടം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു. മോഹൻലാലിൻ്റെ സേതുമാധവനെയും തിലകൻ്റെ അച്ഛൻ കഥാപാത്രത്തെയും മലയാളി മറക്കില്ല ഒരിക്കലും. ഒപ്പം ഈ രണ്ട് സിനിമകളിലെയും മധുരഗാനങ്ങളും. മധുരം ജീവാമൃത ബിന്ദു, ഹൃദയം പാടും ലയസിന്ധു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം.

ചിത്രയുടെ ആലാപന മാധുര്യത്തിൽ മലയാളത്തിന് ലഭിച്ച മനോഹരമായ ഒരു ഗാനമാണ് ചമയം എന്ന പടത്തിൽ രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ ഈണം.

കുവയിൽ പൊന്നാളവും ഈറനായി നിലാവിന്നിതളും താനേ തെളിഞ്ഞ രാവും സാഗരം തേടി ദൂരെ ദൂരെ കലയുകയാണ്. മഴനീർത്തുള്ളിയ മൊത്തായി മാറ്റുന്ന നന്മണിച്ചിപ്പിയെ പോലെ, നറുനെയ്വിളക്കിന് താരകമാക്കുന്ന സാമഗാനങ്ങളെപ്പോലെ, കൈതപ്രത്തിൻ്റെ അർത്ഥഗർഭമായ വരികൾക്ക് യേശുദാസിൻ്റെ വശ്യമനോഹരമായ ആലാപനം. വരവേൽപ്പ് എന്ന പടത്തിൽ ജോൺസൺ ഈണമിട്ട

അർദ്ധശാസ്ത്രീയ സംഗീതഗണത്തിൽ ഇടം പിടിച്ചൊരു ഗാനമുണ്ട് താലോലം എന്ന പടത്തിൽ. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം. ഗോപാലികയെ നീ കണ്ടുപോ മായാവിയാമൻ മണിവ.

യേശുദാസും സുജാതാ മോഹനും പാടിയ ഗാനം, കൈതപ്രത്തിൻ്റെ വരികൾ അവസരിപ്പിച്ചിൻ്റെ സംഗീതം. ചിത്രം ഉള്ളടക്കം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി, വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയും.

പൂവച്ചൽ ഖാദറിന്റെ രചന, എ ടി ഉമ്മറിന്റെ ഈണം, യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഇതാ ഒരു ധിക്കാരി. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു. നമ്മിൽ മോഹം പൂവണിഞ്ഞു.

അഹിംസ എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനം, എ ടി ഉമ്മറിന്റെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ, ജലശംഖു പുഷ്പം ചൂടും കടലോര തീരം.

ചിത്രം അപ്പു. ഗായകർ എം ജി ശ്രീകുമാർ, സുജാത മോഹൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം സുന്ദരരാജൻ. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ തുളുമ്പും പൗർണമികൾ എന്നോ മലയാളേ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണ നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 2, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 6, ശകവർഷം 1948, ഭാദ്രം 27, 2026 സെപ്റ്റംബർ 18, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.